ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ആഗസ്റ്റ് 21-ന്റെ തട്ടകത്തിലാണ്. 1907 ആഗസ്റ്റ് 21, ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ട് നഗരത്തിൽ അന്തർദേശീയ സോഷ്യലിസ്റ്റ് സമ്മേളനം നടക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ലേറെ പ്രതിനിധികൾ പങ്കെടുത്ത ലോക സോഷ്യലിസ്റ്റ് പ്രസ്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനവേദിയിൽ അപ്രതീക്ഷിതമായ ഒരു ത്രിവർണ പതാക ഉയർന്നു പൊങ്ങി. പച്ച, കാവി, ചുവപ്പ് നിറത്തിലുള്ള ആ കൊടി ഉയർത്തിയത് ഒരു ഇന്ത്യൻ വിപ്ലവകാരിയായിരുന്നു, മാഡം ഭിക്കാജി റസ്റ്റം ഖാമ എന്ന പാഴ്സി വനിത. ദൃഢസ്വരത്തിൽ ആ മഹിളാരത്നം ഇങ്ങനെ പറഞ്ഞു: ഇത് സ്വതന്ത്ര ഭാരതത്തിന്റെ പതാകയാണ്. എല്ലാ മാന്യ വ്യക്തികളോടും എണീറ്റുനിന്ന് ഈ പതാകയെ വന്ദിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാടകീയമായ ആ സംഭവത്തിൽ ഒരു നിമിഷം സ്തംഭിച്ചുപോയെങ്കിലും സമ്മേളന പ്രതിനിധികളെല്ലാം എണീറ്റുനിന്ന് സ്വതന്ത്ര ഹിന്ദുസ്ഥാന്റെ ആ ആദ്യ പതാകയെ സല്യൂട്ട് ചെയ്തു. ശ്രദ്ധിക്കുക, സ്വതന്ത്ര ഭാരതത്തിന്റെ പതാക പിറവിയെടുത്തിരിക്കുന്നു. ആ പതാകയ്ക്കുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച യുവഭാരതീയരുടെ രക്തം പവിത്രമാക്കിയ കൊടിയാണിത്. ഈ പതാകയുടെ നാമത്തിൽ ലോകത്തെവിടെയുമുള്ള സ്വാതന്ത്ര്യപ്രേമികളോട് ഈ പോരാട്ടത്തെ പിന്തുണയ്ക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു, മാഡം ഖാമ തുടർന്നു പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന പട്ടിണിയും ദാരിദ്ര്യവും മർദ്ദനവും ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ ദാഹവും ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു കാമയുടെ ലക്ഷ്യം. സ്റ്റട്ട്ഗാർട്ട് സമ്മേളനത്തിൽ പതാക ഉയർത്തിയതോടെ ആ ധീരവനിത തന്റെ ലക്ഷ്യത്തിൽ വിജയം നേടുകയും ചെയ്തു. ഇന്ത്യയുടെ ദേശീയ വിമോചന പ്രസ്ഥാനത്തെ എല്ലാ ഭീകരമാർഗങ്ങളും സ്വീകരിച്ച് അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരുന്ന ചരിത്രഘട്ടത്തിലാണ് യൂറോപ്യൻ മണ്ണിൽ സ്വതന്ത്ര ഭാരത പതാക ഉയർത്തുക എന്ന സാഹസികമായ നടപടിക്ക് മാഡം ഖാമ മുതിർന്നത്. 1911 ആഗസ്റ്റ് 21, ലിയാനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രശസ്ത ചിത്രം മൊണാലിസ, പാരീസിലെ അതീവ സുരക്ഷിതമായ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്ന് അതിവിദഗ്ധമായി 1911 ആഗസ്റ്റ് 21 മോഷ്ടിക്കപ്പെട്ടു. 1507 ഡാവിഞ്ചി പൂർണ്ണമായും രചിച്ച അത്യപൂർവ ചിത്രങ്ങളിലൊന്നായ മൊണാലിസ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പെയിന്റിംഗായാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. സൃഷ്ടിക്കപ്പെട്ട നാളുകൾ മുതൽ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മോഡലിന്റെ ജീവിതകഥയും അവാച്യവും വിശ്വവൈശ്യവുമായ മന്ദഹാസ്യവുമാണ് പ്രശസ്തിക്ക് കാരണം. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കപ്പെട്ട ചിത്രത്തിന്റെ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം 2 വർഷത്തേക്ക് വിജയിച്ചില്ല. കണ്ടെത്തിയപ്പോഴാകട്ടെ, ഉദ്യോഗപൂർണമായ ഒരു അപസർപ്പക കഥയിലെ നായകനോ പ്രതിനായകനോ ആയി അയാൾ ലോക കലാചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഒരു സുപ്രഭാതത്തിൽ മെഡിറ്ററേനിയൻ തുറമുഖത്ത് നിന്ന് ഒരു കപ്പൽ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ജിബ്രാൾട്ടർ കടന്ന് കപ്പൽ സ്വച്ഛന്ദം മുന്നോട്ട് നീങ്ങി. മുകളിൽ കാർമേഘത്തിന്റെ കരിപുരളാത്ത നീലാകാശം, താഴെ സൂര്യപ്രകാശം തട്ടി വെട്ടിത്തിളങ്ങുന്ന നീലജലപ്പരപ്പ്, സുന്ദരമായ കാലാവസ്ഥ. ഒരു യാത്രക്കാരൻ ക്യാപ്റ്റനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം അങ്ങ് ചെല്ലുന്നതുവരെ ഇങ്ങനെ തന്നെ സുന്ദരമായിരിക്കുമോ കാലാവസ്ഥ? ആ യാത്രക്കാരൻ ചോദിച്ചു. ക്യാപ്റ്റൻ ഒരു ചാർട്ടെടുത്ത് മേശപ്പുറത്ത് നിവർത്തിവെച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നോക്കൂ, ഇവിടെ ഫ്ലോറ എന്നൊരു ഉഗ്രൻ കൊടുങ്കാറ്റിനോട് നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരും. നമ്മുടെ കപ്പൽ 22 നോട്ട് വേഗത്തിൽ പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോറ 7 നോട്ട് വേഗത്തിൽ വടക്കോട്ടും. അതിന്റെ ഗതിവേഗം വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ആ കൊടുങ്കാറ്റിനോട് ഏറ്റുമുട്ടും. അതിന്റെ ഒരു അരികിലായിരിക്കും നമ്മുടെ കപ്പൽ സന്ധിക്കുന്നത് അല്ലേ? യാത്രക്കാരൻ ചോദിച്ചു. അല്ല, അതിന്റെ നടുവിൽ കൂടിയാണ് നമുക്ക് കടന്നുപോകേണ്ടത്, ക്യാപ്റ്റൻ പറഞ്ഞു. എന്തിനാണ് അതിന്റെ നടുവിൽ കൂടി കടന്നുപോകുന്നത്? നല്ല സ്പീഡുള്ള കപ്പലല്ലേ ഇത്? ഫ്ലോറയെ ഒഴിഞ്ഞുമാറി കടന്നുപോയാൽ എന്ത്? ക്യാപ്റ്റൻ പറഞ്ഞു, 2 ദിവസം നമുക്ക് നഷ്ടപ്പെടും. നിശ്ചിത സമയത്ത് നമുക്കങ്ങ് എത്താൻ സാധ്യമല്ല. കൊടുങ്കാറ്റെന്ന് കേട്ട് പേടിക്കേണ്ടതില്ല. 180 മൈലിൽ കൂടുതലില്ല കൊടുങ്കാറ്റുള്ള മേഖലയുടെ ദൈർഘ്യം. അതിനപ്പുറത്ത് അതിസുന്ദരമായ കാലാവസ്ഥയാണ്. പോരെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും നേരിടാനുള്ള കരുത്ത് ഈ കപ്പലിനുണ്ട്. വെള്ളിയാഴ്ചയായി. കാറ്റിന്റെ ഉഗ്ര താണ്ഡവം ആരംഭിച്ചു കഴിഞ്ഞു. തിരമാലകളിൽ കപ്പൽ അമ്മാനമാടുവാൻ തുടങ്ങി. ആരെയും അമ്പരപ്പിക്കുന്ന കൊടുങ്കാറ്റിന്റെ മധ്യത്തിലൂടെ തന്നെ കപ്പൽ മുന്നേറി. ഫ്ലോറയുടെ പരാക്രമം പകൽ 2 മണിവരെ നീണ്ടുനിന്നു. അങ്ങനെ ആ അപകടമേഖല കടന്നു. രാത്രിയിൽ പൂർണചന്ദ്രൻ പ്രകാശിച്ചു. പ്രശാന്ത സുന്ദരമായ സമുദ്രത്തിന്റെ വിരിമാറിലൂടെ കപ്പൽ സ്വച്ഛന്ദം മുന്നോട്ട് നീങ്ങി. പിറ്റേ ദിവസം ക്യാപ്റ്റൻ പറഞ്ഞു, കടൽ ശാന്തമാണെങ്കിൽ അത് പ്രക്ഷുബ്ധമാകും, ക്ഷോഭിച്ചാൽ ശാന്തമാവുകയും ചെയ്യും. നമ്മുടെ ജീവിതവും നോക്കൂ, ഈ കപ്പൽ യാത്ര പോലെയാണ്. ശരിക്കും ഒരു ജീവിത തത്വശാസ്ത്രമാണിത്. പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് കരുതരുത്. ആത്മവിശ്വാസത്തോടെയാണെങ്കിൽ, മാനസിക ആരോഗ്യത്തോടെയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കും. ഒറ്റയ്ക്കേയുള്ളൂ എന്ന് തോന്നാതിരിക്കുവാനാണ് മനുഷ്യൻ കുടുംബജീവിതം ആരംഭിച്ചത്. രണ്ടുപേർ ഒരുമിച്ച് നിന്ന് ജീവിതം പങ്കിടുകയാണ്, അതിജീവിക്കുകയാണ്, പരസ്പരം പിന്തുണയ്ക്കുകയാണ്. ധൈര്യമായിരിക്കെ, ഒപ്പമുണ്ട് ഞാൻ എന്ന വാക്കുകൾ കരുത്തേകുകയാണ്. വിഷമം തോന്നിയാൽ ചുമല ചായാൻ ഒരിണ, കെട്ടിപ്പിടിച്ചാശ്വസിപ്പിക്കാൻ ഒരു തുണ. അങ്ങനെ ഒപ്പം നിന്നതുകൊണ്ടാണ് എത്രയോ ആളുകൾ ജീവിതത്തെ വെട്ടിപ്പിടിച്ചത്. അധ്വാനിക്കുന്ന മനുഷ്യന് എപ്പോഴും ഇണയുടെ സാമീപ്യവും സമാശ്വാസവും കരുത്തുപകരും. ആത്മവിശ്വാസമുണ്ടാക്കും. കൂടുതൽ അധ്വാനിക്കാൻ തോന്നും. ഇന്നും അങ്ങനെ പിന്തുണ നൽകുന്ന ഭവനങ്ങൾ ഏറെയുണ്ട്. അവിടെ കുറ്റപ്പെടുത്തലിന്റെ ഭാഷയില്ല, വഴക്കുകളുടെ വാൾമുനകളില്ല, പരസ്പരം ഭരിക്കലിന്റെ അധികാര സ്വരങ്ങളില്ല. മനസ്സിലാക്കലിന്റെ രസതന്ത്രമാണ് അവിടെയുള്ളത്. പിന്തുണകളുണ്ടെങ്കിൽ മനുഷ്യൻ ഏതു മലയും കീഴടക്കും, ഏതൊഴുക്കും നീന്തിക്കടക്കും. നമ്മൾ ചോദിക്കാറില്ലേ, കട്ടയ്ക്ക് കൂടെ നിൽക്കുമോ എന്ന്? കൂടെ നിൽക്കുക എന്നതേക്കാൾ വലിയ പിന്തുണ വേറെയില്ല. ആ പിന്തുണയേക്കാൾ വലിയ കരുത്തും വേറെയില്ല.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ഉറക്കമില്ലായ്മ ശാരീരിക ക്ഷീണം മാത്രമല്ല, മാനസിക ഉത്കണ്ഠയും പിരിമുറുക്കങ്ങളും ക്ഷണിച്ചു വരുത്തും. നിഷേധാത്മക ചിന്തകളോ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളോ ആണ് സാധാരണഗതിക്ക് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നത്. രാത്രി മുഴുവൻ ഉണർന്നുകിടക്കുക എന്നത് അത്യന്തം ക്ലേശം നിറഞ്ഞ അനുഭവമാണ്. പകൽ സമയത്ത് സജീവമായി കാണപ്പെടുന്ന ചിലർ ഇരുട്ടായി കഴിയുമ്പോൾ നിഷേധാത്മക ചിന്തകളിലേക്ക് വഴുതി വീഴും. ഉറക്കം ലഭിക്കാത്തതുപോലെ ഉത്കണ്ഠയും ഭയവും അവരെ പിടികൂടും. ഇങ്ങനെയുള്ളവർ പകൽ സമയത്ത് ഉറങ്ങിപ്പോവുക സ്വാഭാവികമാണ്. വാഹനം ഓടിക്കുമ്പോഴും ഗൌരവമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉറങ്ങിപ്പോകുവാനുള്ള സാധ്യത ഏറെയാണ്. ഉറക്കം പരിശീലിക്കുകയും പ്രസാദാത്മക ചിന്തകൾ പുലർത്തുകയുമാണ് ഇതിനുള്ള പ്രതിവിധി. നിദ്രാന്യൂനതകളിൽ കൂർക്കം വലി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒപ്പം ഉറങ്ങുന്നവർക്കും തൊട്ടടുത്ത മുറികളിൽ ഉറങ്ങുന്നവർക്കും ഒരാളുടെ കൂർക്കം വലി അലോസരമുണ്ടാക്കും. കൂർക്കം വലി ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. ശ്വാസതടസ്സമുള്ളവരിലും അമിത വണ്ണമുള്ളവരിലുമാണ് സാധാരണയായി കൂർക്കം വലി കണ്ടുവരുന്നത്. കിടക്കുന്ന പൊസിഷൻ ശരിയല്ലെങ്കിൽ കൂർക്കം വലി ഉണ്ടാകും. ഉറക്കത്തിൽ ചിരിക്കുന്നവരുമുണ്ട്. ചിലർ ചിരിക്കുകയും അട്ടഹസിക്കുകയും നിലവിളിക്കുകയും ചെയ്യും. സ്വപ്നങ്ങളോടനുബന്ധമായോ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുടെ ബഹുസ്ഫുരണമായോ ഇതിനെ കാണാവുന്നതാണ്. ഗാഢനിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തുമ്പോൾ അസ്വസ്ഥപ്പെടുകയും അക്രമാസക്തമാവുകയും ചെയ്യുന്നവരുണ്ട്. ഇത്തരം ന്യൂനതകളെല്ലാം വിദഗ്ധമായി മനഃശാസ്ത്ര ചികിത്സയിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്.

0: സോമനാംബുലിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതും നിദ്രാന്യൂനതയുടെ ഒരു വകഭേദമാണ്. ഇത്തരത്തിലുള്ള നിദ്രാന്യൂനതകളുടെ പരിഹാരത്തിന് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പരിശീലിക്കുകയും ഗൌരവമായി അനുവർത്തിക്കുകയും ചെയ്യണം. മനുഷ്യന്റെ ജൈവ ഘടികാരം ക്രമീകൃതമാക്കുക, ഓരോ കാര്യങ്ങൾക്കും വേർതിരിച്ചിരിക്കുന്ന സമയം ക്രമീകരിക്കുക, ഉറക്കത്തിന് ആവശ്യമായ സമയം വേർതിരിക്കണം, സാമൂഹ്യ മര്യാദകൾ പാലിക്കുകയും സാമൂഹ്യ ക്രമം നിലനിർത്തുവാനും ശ്രമിക്കുമ്പോൾ ജൈവ ഘടികാരം താളം തെറ്റാതെ സൂക്ഷിക്കുക, രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക, ഭക്ഷണം കഴിഞ്ഞ് ഉടനെ ഉറങ്ങരുത്, അമിത ഭക്ഷണശീലം ഉപേക്ഷിക്കുക, പ്രത്യേകിച്ച് രാത്രി വളരെ മിതമായി കഴിക്കുക, ഉറങ്ങാൻ കിടക്കുന്ന സമയം പരമാവധി നിജപ്പെടുത്തുക, ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക, ചെറിയ ധ്യാനത്തോടുകൂടി കിടക്കിലേക്ക് പോവുക, കിടക്കുന്നതിന് മുൻപ് മനസ്സ് ശാന്തമാക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ സംഗീതം താഴ്ന്ന ശബ്ദത്തിൽ ശ്രവിക്കുന്നതും നല്ല ഉറക്കം കിട്ടാൻ സഹായകരമാണ്. ഉറക്കം കുറവാണ് എന്നത് മനസ്സിന്റെ ഭാരമായി മാറരുത്. ഒരു രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് ഉത്കണ്ഠയായി തീരരുത്. ഉണർന്നതിനു ശേഷം കിടക്കയിൽ അധികനേരം ചുരുണ്ടുകൂടി കിടക്കരുത്. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും അരുത്. ഉണരുമ്പോൾ മനസ്സിന്റെ ശാന്തത നിലനിർത്തുവാൻ പ്രാർത്ഥനയും ശരീരത്തിന്റെ ശുചിത്വം നിലനിർത്തുവാനുള്ള പരിപാലനവും വേണം.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ 3rd ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉദ്യോഗസ്ഥർ പരസ്പര ഐക്യബോധത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്കിടയിൽ അനൌദ്യോഗിക ആശയവിനിമയവും ടീം സ്പിരിറ്റും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ മോദി, നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നതിന് ഗവൺമെന്റ് വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർ തമ്മിലെ സഹകരണം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. നിർമ്മിത ബുദ്ധിയുടെ ശേഷിയും മനുഷ്യവൈദഗ്ധ്യവും സംയോജിപ്പിക്കുന്നതിന് നൂതന മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സങ്കീർണമായ വെല്ലുവിളികളെ നേരിടുന്നതിനും ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും ഗവൺമെന്റ് മുഴുവൻ ഒന്നായി എന്ന സമീപനം, മികച്ച ഏകോപനം, നൂതന ചിന്താഗതി, കൂട്ടായ ഉത്തരവാദിത്തം എന്നിവ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു.
0: ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാഴ്ചപ്പാട് പ്രധാനമന്ത്രി മോദി പങ്കുവച്ചു. കൂടാതെ ഇന്തോ പസഫിക് മേഖലയിലും അതിനപ്പുറം സമാധാനവും സ്ഥിരതയും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ സുരക്ഷാ സഹകരണത്തിന്റെ പ്രാധാന്യവും നരേന്ദ്രമോദി എടുത്തുപറഞ്ഞു. സാംബിയയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഹക്കൈന്റെ ഹിച്ചിലമയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാംബിയയുമായി ബഹുമുഖ പങ്കാളിത്തത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സാഹിത്യം, ഗവേഷണ വികസനം, ബഹിരാകാശ മേഖല, IT തുടങ്ങി എല്ലാ മേഖലകളിലും ദക്ഷിണേന്ത്യ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. PM കുസും പദ്ധതിയുടെ അടുത്തഘട്ട കർമ്മ പദ്ധതി ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച നടത്തി. അഗ്രി വോൾട്ടായിക്സ് പദ്ധതിക്കാണ് ഇത്തവണ കൂടുതൽ പ്രാധാന്യമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. PM കുസും പദ്ധതിയിലൂടെ ഇതുവരെ 27 ലക്ഷത്തിലധികം സൌരോർജ്ജ പമ്പുകൾ സ്ഥാപിച്ചെന്നും 15.8 GW ഊർജ്ജം ഇതിലൂടെ ലാഭിച്ചെന്നും പ്രതിവർഷം ഏകദേശം 806 ദശലക്ഷം ലിറ്റർ ഡീസൽ ലാഭിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ചേരും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതന ആശയങ്ങൾ, കരുത്തുറ്റ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. കരുത്തുറ്റ ഭാവിക്കായി നൂതന ആശയങ്ങൾ, സഹകരണം, പരിവർത്തനം എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. വളർന്നുവരുന്ന സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ഭാവിയിലെ നെറ്റ്വർക്കുകൾ, സൈബർ സുരക്ഷ, ശേഷി വർദ്ധിപ്പിക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയിൽ ആശയങ്ങൾ കൈമാറാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്ക് യോഗം അവസരമൊരുക്കും. സംസ്ഥാനത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അരിമില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് ഉറപ്പു നൽകി. കാലങ്ങളായി കുടിശ്ശികയുള്ള കൈകാര്യ ചെലവുകളും മില്ലിംഗ് ചാർജുകളും വർദ്ധിപ്പിച്ച് നൽകുന്നത് ആലോചനയിലുണ്ട്. മുൻകാലങ്ങളിൽ OTR വ്യത്യാസം മൂലം മില്ലുടമകൾക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയിൽ 63 കോടി രൂപ അനുവദിക്കാൻ ഉത്തരവിട്ടതായും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ജനവാസ കേന്ദ്രങ്ങളെയും പരമ്പരാഗത കൃഷിഭൂമിയെയും വാണിജ്യ വ്യാപാര പ്രദേശങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. അടിസ്ഥാനപരമായി ഓരോ പ്രദേശത്തിന്റെയും ഭൌതികമായ സാഹചര്യങ്ങളും ജനസാന്ദ്രതയും കണക്കിലെടുക്കാതെ സാറ്റലൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കരട് രേഖയിൽ ഉൾപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഹകരണ വകുപ്പിന് കീഴിലെ ബോണസിന് അർഹതയില്ലാത്ത താൽക്കാലിക ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവം

0: പത്ത് അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കി. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഓണത്തോടനുബന്ധിച്ച് 5,500 രൂപ പ്രത്യേക ഉത്സവ പത്തയായി അനുവദിച്ചത്. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈൻ കടലിൽ കപ്പലിൽ കൊല്ലപ്പെട്ട മറൈൻ നേവി ജീവനക്കാരനായ കാസർഗോഡ് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം തിങ്കളാഴ്ച വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പ് കീവിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും നോർക്കയിൽ നിന്നും കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് ലഭിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ സന്ദർശിച്ച് അഭ്യർത്ഥിച്ചിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര ഇന്ന് രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. മറ്റന്നാൾ കനകക്കുന്നിൽ സമാപിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നാവും പതാക ജാഥ കനകക്കുന്നിൽ എത്തുക. സംസ്ഥാനത്ത് ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായ കലാ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിന്റെ കലാപൈതൃകവും സാംസ്കാരിക തനിമയും അവതരിപ്പിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാകും ഇത്തവണയും ഓണം വിനോദസഞ്ചാര വാരത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾ. സംസ്ഥാനതല ആഘോഷത്തിന്റെ ഭാഗമായി 35 വേദികളിലായി 340-ൽ ഏറെ പരിപാടികളാണ് തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച മുതലുള്ള 7 ദിവസങ്ങളിലായി അരങ്ങേറുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ സവിശേഷതയാണ്. DTPC കളുടെ ആഭിമുഖ്യത്തിൽ 170 ഓളം കലാപരിപാടികളാണ് വിവിധ ജില്ലകളിലായി അവതരിപ്പിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കാനും ശ്രമം നടക്കുന്നുണ്ട്.
0: ഓണാഘോഷത്തിന്റെ ഭാഗമായി വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രേഡ് ഫെയറും എക്സിബിഷനും തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 ഓളം സ്റ്റാളുകളുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നാളെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അരങ്ങേറും. 24 വൈകിട്ട് ബീച്ചിലെ പ്രധാന വേദിയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം 24 മുതൽ 30 വരെ ഓണാഘോഷം സംഘടിപ്പിക്കും. 24 വൈകിട്ട് ഓണം വാരാഘോഷം രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഓണാഘോഷങ്ങൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിന് സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ സംഘടിപ്പിക്കുന്ന മാവേലി വൃത്തിയുടെ ചക്രവർത്തി ഹരിത സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. നടുവണ്ണൂരിൽ VT സൂരജ് MLA യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്ഷീരവികസന വകുപ്പും കോഴിക്കോട് ജില്ലയിലെ ക്ഷീരസംഘങ്ങളും ചേർന്ന് ഇന്നും നാളെയും വിവിധ ക്ഷീരസംഘങ്ങളിൽ ഓണച്ചന്തകൾ സംഘടിപ്പിക്കും. ക്ഷീരകർഷകർ ഉൽപ്പാദിപ്പിച്ച പാലും പാൽ ഉൽപ്പന്നങ്ങളും മറ്റ് ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും ചന്തകളിൽ ലഭ്യമാകും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. ന്യൂഡൽഹിയിലാണ് മത്സരം. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനയുടെ ലിയാങ് വെയ് കെങ് വാങ് ചാങ് സഖ്യത്തെയും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോവിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ ഷാങ് ഷൂസിയാൻ സഖ്യത്തെയും നേരിടും. നെതർലാൻഡ്സിലെ ആംസ്റ്റൺ വീനിൽ FIH ഹോക്കി ലോകകപ്പിൽ അവസാന പൂൾ D മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഇതോടെ ഇന്ത്യ ടൂർണമെന്റിന്റെ 2ാം റൌണ്ടിലെത്തി. 72nd നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂർ മാലൂരിൽ പുലിച്ചത്ത സംഭവത്തിൽ വനംവകുപ്പ് വന്യജീവി നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വെറ്ററിനറി വിദഗ്ധരെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപവത്കരിച്ച് തുടർ നടപടി പൂർത്തീകരിക്കും. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ റൂറൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നാളെ ലഹരി വിരുദ്ധ പോസ്റ്റർ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വടകര BEM ഹൈസ്കൂളിലാണ് മത്സരം. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സ്പിൽ ഓവർ കൂട്ടിച്ചേർത്ത വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 18 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതികൾ യോഗം അംഗീകരിച്ചു. വയനാട് മുപ്പൈനാട് കാന്തംപാറ വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അയ്യൻകുളി സ്വദേശി അമൽ വിഷ്ണുവിന്റെ മൃതദേഹമാണ് ഇന്നലെ വൈകിട്ടോടെ കണ്ടെത്തിയത്. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിക്കവേ പരോളിലിറങ്ങി മുങ്ങിയ പ്രതിയെ ഇടുക്കി പീരുമേട് പോലീസ് പിടികൂടി. അസം ഉദൽഗുരി സ്വദേശി മസിബർ റഹ്മാനെയാണ് അസമിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഭാവി എങ്ങനെ രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രവികസനത്തിൽ ദക്ഷിണേന്ത്യയുടെ പങ്ക് വളരെ വലുതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ. സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഭാഗമായ പതാക ഘോഷയാത്ര രാവിലെ കോവളത്ത് നിന്ന് ആരംഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണാ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7:00.
2: സാന്ദ്ര സംഗീതങ്ങളുടെ താരപ്രകാശം, തീർത്ഥ സ്പർശം പോലെ അത് നമ്മെ തൊടുമ്പോൾ ഹൃദയരാഗങ്ങളിൽ ഋതുക്കളുടെ സംഗമം കേൾക്കാം. കരുണാസായി റേഡിയോയിൽ സംഗീത സമാഗമം ഉത്രാടം നാളിൽ ഉച്ചയ്ക്ക് 1:00. സംഗീത സംവിധായകൻ ഇഷാൻ ദേവുമായി ആഭിമുഖം, ഹൃദയരാഗ സംഗീത സമാഗമം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്തേ ഓണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അത്തം തുടങ്ങി പത്താം നാൾ തിരുവോണം, പൂക്കളങ്ങളുടെ ഉത്സവം, പൂവിളികൾ ഉയരുന്ന നാളുകൾ, ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ആർത്തുല്ലസിക്കേണ്ട നാളുകൾ. എങ്ങാനൊരു ഊഞ്ഞാൽപ്പാട്ടുയരുന്നുവോ? പ്രതീക്ഷകളുടെ പൊൻപുലരികൾ, ചിങ്ങമാസത്തിന്റെ ചന്ദ്രോദയങ്ങൾ. ഇന്ന് അനിഴം, ഓണനാളിന്റെ അഞ്ചാം ദിനം. നമസ്തേ ഓണത്തിൽ കേൾക്കാം അനിഴം നാളിന്റെ വിശേഷങ്ങൾ.

0: അത്തം പത്തിന് തിരുവോണം. മലയാളിയുടെ മഹത്തായ ഉത്സവം. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കുമപ്പുറം കൂട്ടായ്മയുടെയും ബന്ധുത്വങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഉത്സവം. പൂക്കളുടെ ഉത്സവം. പൂക്കളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം. ആഘോഷങ്ങൾ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ. ഓരോ നക്ഷത്രങ്ങൾക്കുമനുസരിച്ചും വിന്യസിക്കേണ്ട പുഷ്പാലങ്കാരങ്ങൾ. ഓരോ നാളിനുമുണ്ട് അതിൻ്റെതായ പ്രത്യേകതകൾ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളിലും നാൾ വിശേഷങ്ങൾ. ഇന്ന് അനിഴം, ഓണനാളിന്റെ 5-ാം ദിനം. അനിഴം നാളിനെ കുറിച്ച് സംസാരിക്കുന്നു കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് അനാമിക തനുജ.
1: അനിഴം, കേരളത്തിന്റെ വിശ്വപ്രസിദ്ധമായ ജലോത്സവമായ വള്ളംകളിയുടെ പെരുമ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുന്ന ആവേശകരമായ 5-ാം നാളാണ് അനിഴം നക്ഷത്രം. പമ്പയും ആ പുഴക്കാല കായലുകളും തുഴച്ചിലുകാരുടെ ആർപ്പുവിളികളാലും കാതടപ്പിക്കുന്ന വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങളാലും മുഖരിതമാകുന്ന അവിസ്മരണീയമായ കാഴ്ചയാണിത്. പൂക്കളത്തിനു നടുവിലായി ഈർക്കിലിൽ നാനാവിധ പൂക്കൾ കോർത്ത് കുത്തി നിർത്തുന്ന പരമ്പരാഗത പൂക്കൂട സ്ഥാപിക്കുന്ന ചടങ്ങും ഈ ദിവസമുണ്ട്. ജലസ്രോതസ്സുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഈ ശാസ്ത്രീയ ചുറ്റുപാടിൽ ജലകായിക വിനോദങ്ങൾക്കായി നമ്മുടെ പൂർവികർ ഈ നക്ഷത്രദിനം തിരഞ്ഞെടുത്തത് തികച്ചും അന്വർത്ഥമാണ്. മലയാളിയുടെ കൂട്ടായ്മയുടെ കരുത്തും ഒത്തൊരുമയും തുടിതാളമായി മാറുന്ന ആവേശജ്വലമായ മുഹൂർത്തമാണ് അനിഴനാൾ. ചുണ്ടൻ വള്ളങ്ങളുടെ താളത്തിലുള്ള തുഴച്ചിലും കാണികളുടെ ആവേശവും കേരളക്കരയെ മുഴുവൻ ഒരുപോലെ ഇളക്കിമറിക്കുന്നു. പമ്പാനദിയുടെ തീരങ്ങളിൽ 10,000-ക്കണക്കിന് ആളുകളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉൾപ്പെടെയുള്ള കൗതുക കാഴ്ചകൾ കാണാനായി തടിച്ചുകൂടുന്നത്. തുഴച്ചിൽകാരുടെ വരവറിയിക്കാനുള്ള വള്ളപ്പാട്ടുകൾ ജലപ്പരപ്പിൽ അലേടിക്കുമ്പോൾ പ്രകൃതി പോലും താളം പിടിക്കുന്നതായി അനുഭവപ്പെടുന്നു. വള്ളംകളിയോട് അനുബന്ധിച്ച് നടക്കുന്ന വിവിധ സാംസ്കാരിക സമ്മേളനങ്ങളും ഈ ദിവസത്തെ കൂടുതൽ പ്രൌഢഗംഭീരമാക്കുന്നു. കേരളത്തിന്റെ കായിക സംസ്കാരത്തിന്റെ ഉച്ചസ്ഥായി പ്രകടമാക്കുന്ന ഈ ദിനം ഏവർക്കും ആവേശത്തിന്റെ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. അനിഴം നാളിൽ TVയിൽ ആറന്മുള വള്ളംകളി കാണുമ്പോൾ അച്ഛന്റെ മടിയിലിരുന്ന് വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിനൊത്ത് കൈകൊട്ടി ആർത്തു വിളിച്ച ആ പഴയ മഴക്കാല വൈകുന്നേരങ്ങളുടെ ആവേശം ഇന്നും മായാത്ത നിധിയാണ്.

എത്ര വസന്തങ്ങൾ പടിയിറങ്ങിപ്പോയാലും കാലത്തിന്റെ കൽപ്പടവുകളേറി ഋതുക്കൾ എത്ര മാറിമറിഞ്ഞാലും എന്റെ ഭാഷ അതെന്റെ രക്തമാകുന്നു, പ്രാണനാകുന്നു. എന്റെ നദിയിലും എന്റെ സൂര്യനിലും ഞാൻ ചവിട്ടി നിൽക്കും ഈ മണ്ണിലും മനസ്സിന്റെ കാണാപ്പുറങ്ങളിലും മിടിക്കുന്നത് എന്റെ ഭാഷയുടെ ഹൃദയം. ഞാൻ കിനാവു കാണുന്ന എന്റെ മലയാളം, ഞാൻ കണ്ണീരുതിർക്കുന്നത് എന്റെ ഭാഷയിൽ, ചിരിക്കുന്നത് എന്റെ ഭാഷയിൽ, എന്റെ ഭാഷ എന്റെ ആത്മാവ്. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് രസിക സദനത്തെ കുറിച്ച് കേൾക്കാം. രസിക സദനം, അതൊരു വീടാണ്. അതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, രസിക സദനം വീറ്റിയുടെ വീടാണ്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീകൊളുത്താം എന്ന് പറഞ്ഞ വീറ്റി, അങ്ങനെ പറഞ്ഞതിന് കൊച്ചി രാജാവിന്റെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായ വീറ്റി, ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ വീറ്റി, യാഥാസ്ഥിതിക കേരളത്തെ കിടുക്കിക്കളഞ്ഞ പല പ്രവർത്തനങ്ങളും ചെയ്ത വീറ്റി, സ്വന്തം സഹോദരി വിധവയായപ്പോൾ അവരെ MRB വിവാഹം ചെയ്തു കൊടുക്കാൻ ധൈര്യപ്പെട്ട വീറ്റി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെഴുതിയ വീറ്റി ഭട്ടതിരിപ്പാട്, നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള ആദർശം നടപ്പിലാക്കിയ മനുഷ്യസ്നേഹിയുടെ വീടാണ് രസിക സദനം. വിപ്ലവകാരികളുടെ സദനമായിരുന്നു അത്. നാലപ്പാട്ട് നാരായണ മേനോനും സഹോദരൻ അയ്യപ്പനും ചേർന്നാണ് വീടിന് രസിക സദനം എന്ന് പേരിട്ടത്. 5 കൊല്ലം മാത്രമാണ് വീട്ടി ഭട്ടതിരിപ്പാട് രസിക സദനത്തിൽ താമസിച്ചത്. ആ 5 കൊല്ലം കൊണ്ട് തന്നെ കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ ഇടം നേടാനായ വീടാണ് രസിക സദനം. എന്തൊക്കെ ചർച്ചകൾക്ക് സാക്ഷിയായ വീട്! ഐത്തോച്ചാടനം, ക്ഷേത്രപ്രവേശനം, സ്ത്രീകളുടെ വേഷപരിഷ്കാരം, പന്തിഭോജനം, വിധവാ വിവാഹം, അങ്ങനെ എന്തെല്ലാം നൂതനമായ ആശയ ആവിഷ്കാരങ്ങൾ രസിക സദനത്തിൽ വെച്ച് നടന്നു. രസിക സദനത്തിന്റെ ഗൃഹപ്രവേശ ചടങ്ങ് പോലും വ്യത്യസ്തമായിരുന്നു. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുണ്ടായിരുന്നു. പഞ്ചമി പെറ്റ പന്തിരുകുലത്തിന്റെ പഴയ പാക്കനാർ കുടുംബത്തിലെ കാരണവർ, ഇരേറ്റിങ്കൽ കുഞ്ഞൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് മിത്രഭോജനം നടത്തിക്കൊണ്ടായിരുന്നു രസിക സദനം ആരംഭിച്ചത്. തൃത്താലയ്ക്കടുത്ത് ആലൂരിനടുത്താണ് രസിക സദനം. കവുങ്ങും തെങ്ങും തൊടിയുമൊക്കെയുള്ള വീട്, തെങ്ങും കവുങ്ങുകളുമൊക്കെ വീട്ടിൽ തന്നെ വച്ചുപിടിപ്പിച്ചവയാണ്. അധ്വാനിച്ച് ജീവിച്ച മനുഷ്യൻ, കണ്ണീരും കിനാവുമായിരുന്നു ആ ജീവിതം. വിപ്ലവം നയിക്കുമ്പോഴും ദാരിദ്ര്യം കൂട്ടിനുണ്ടായിരുന്നു. രസിക സദനം പക്ഷേ ഒന്നും പുറത്തറിയിച്ചില്ല. ചൂടുള്ള ചർച്ചകളിൽ അത് വെന്തു. കേളപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെക്കുറിച്ച് പറഞ്ഞത് അതൊരാറ്റം ബോംബാണെന്നാണ്. ഏറ്റവും ചെറിയ ഒരു അണു അഥവാ ആറ്റം അതിന്റെ ശക്തി ജ്വലിപ്പിക്കുവാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അത് അമ്പരപ്പിക്കും. അങ്ങനെ ഒരു ആറ്റം ബോംബുണ്ടാക്കിയ വീറ്റി എന്ന വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടിന്റെ വീട് ചരിത്ര സ്മാരകം എന്നതിനേക്കാൾ നവോത്ഥാന സ്മാരകമാണ്. വീറ്റിയുടെ ജീവിതം ആധുനിക കേരളത്തിന്റെ ജീവചരിത്രത്തിലെ വിശിഷ്ടമായ ഒരധ്യായമാണ്. നാരായണ ഗുരുവിന് ശേഷം കേരളം ഇതുപോലൊരു സാമൂഹിക പരിഷ്കർത്താവിനെ കണ്ടിട്ടില്ല തന്നെ. അക്കിത്തം പറയുന്നത് ശങ്കരാചാര്യർക്കും ശ്രീനാരായണനും ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ചൈതന്യ വിശേഷമാണ് വീറ്റി എന്നാണ്. രസിക സദനം ഇന്നുമുണ്ട്. വീറ്റിയുടെ വീട് എന്നെഴുതി വെച്ച ഒരാർച്ച് കടന്നു വേണം അതിനകത്തെത്താൻ. രസിക സദനം ഒരു മ്യൂസിയമല്ല. വീറ്റിയുടെ പിന്മുറക്കാരുമല്ല അവിടെ താമസിക്കുന്നത്. എന്നാലും വിലയ്ക്ക് വാങ്ങിയ വ്യക്തി അതിന് പേരിട്ടത് വീറ്റിയുടെ വീടെന്നാണ്. വിശേഷപ്പെട്ട വീട് ആ പേരിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നത് സാംസ്കാരികമായ ഒരു തലയെടുപ്പ് തന്നെയാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, തയ്യാറാക്കിയത് LR മധു.

പാട്ട് പ്രാവിന്റെ കുറുകലിലും മുളന്തണ്ടിന്റെ മൂളലിലും കടലിന്റെ ആത്മഹർഷങ്ങളിലും അടരുന്ന നിന്റെ കണ്ണുനീർ തുള്ളികളിലും കാറ്റിന്റെ കമനീയമായ തണുത്ത സ്പർശങ്ങളിലും ഞാനൊരു പാട്ട് കേൾക്കുന്നു. പാട്ട് പാലാഴിയായി ഒഴുകുന്ന ഈ ഹരിതഭൂമിയിൽ ജന്മം എത്ര സഫലം. പാട്ട് എന്റെ ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയുന്നു. പണ്ടെങ്ങോ ഞാൻ അനുഭവിച്ച മറക്കാനാകാത്ത ഹൃദ്യതകളിലേക്ക് അതെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വിഷാദത്തിന്റെ ഏകാന്ത ഗഹ്വരങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ സജീവമായ പ്രകാശഗോപുരങ്ങളിലേക്ക് അത് എന്നെയും കൊണ്ട് ഒരു ദീപക് പക്ഷിയെ പോലെ ചിറകിലേറ്റിപ്പോകുന്നു. പാട്ട് എന്റെ പ്രാണനിൽ പണ്ടേ അലിഞ്ഞതോ അതോ പ്രാണൻ പാട്ടായി പരിണയിച്ചതോ അന്തരംഗ താളഹൃദ്യതയിലേക്ക് ആലിപ്പഴങ്ങൾ അലിയുന്നതുപോലെ എന്നെയും അലിയിച്ചു ചേർക്കുന്ന പാട്ടിന്റെ പട്ടുറുമാലുകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ഓണപ്പാട്ട്.

0: നോക്കൂ, പൂമുറ്റത്ത് ഓണം വിരുന്നു വന്നു നിൽക്കുന്നു. അത്തം നാളിന്റെ സുഖദ സുന്ദരമായ സ്പർശം. കരുണാസായി റേഡിയോയുടെ ശ്രോതാവ് ഓണത്തെ എതിരേറ്റ് സംസാരിക്കുന്നു.
1: എന്റെ പേര് ഗൗരി. ഇവിടെ അടുത്തൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ റേഡിയോയിലെ ഒട്ടുമിക്ക പരിപാടികളെല്ലാം കടയിലിരുന്ന് കേൾക്കാറുണ്ട്. പോക്കുവയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ ടീച്ചറുടെ ചിരിയൊക്കെ നല്ല രസമാണ്. അതിലേക്ക് വിളിച്ച് ടീച്ചറോട് സംസാരിക്കണമെന്നുണ്ട്. കടയിലെ തിരക്ക് കാരണം സമയം കിട്ടാറില്ല. ഇത്തവണ എന്റെ കുഞ്ഞുവാവയുടെ ആദ്യത്തെ ഓണമാണ്. അവൾക്ക് വേണ്ടി കരുണസായി റേഡിയോയിലൂടെ ഈ അന്യം നാളിൽ ആരോ കമഴ്ത്തി വെച്ചൊരോട്ടുള്ളി എന്ന ഗാനം കേൾക്കണമെന്നുണ്ട്. കരുണസായിലെ എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ഓണാശം.

0: 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഡാറ്റ എന്നത് ദേശീയ സ്വത്താണെന്നും ഭാവിയിലേക്കുള്ള വിഭവമാണെന്നും വ്യക്തമാക്കിയ അദ്ദേഹം വിവരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും നിർദ്ദേശിച്ചു. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ അതിനെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും ശ്രീ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിക്കും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കും. വിവര വിനിമയ സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, നൂതനാശയങ്ങൾ എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ച് ലഡാക്ക് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഡാക്കിലെ വിദൂര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നിയമസഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ഈ തീരുമാനം സഹായകരമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലഡാക്കിന്റെ വികസനത്തിനും ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ഷിൻജിറോ കുയ്സുമിയും യോഗത്തിന് നേതൃത്വം നൽകി. സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യയും ജപ്പാനും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതിന് ആഴത്തിലുള്ള ഉത്തരവാദിത്തം പങ്കിടുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: ദോഹരാതെ ഹൈ കി കഠിൻ സമയ മേ ഭാരത് കിസി ഭീ ജരൂരി അസിസ്റ്റൻസ് റിലീഫ് ഓർ സപ്പോർട്ട് പ്രൊവൈഡ് കർനേ കേ ലിയേ പൂരി തരഹ സേ ദൃഢ സങ്കൽപിത് ഹൈ. ഹമാരേ ദോനോ ദേശോ കേ സംബന്ധ സാഹേ ലോക്താന്ത്രിക് മൂല്യോ പരസ്പര സമ്മാൻ ഓർ ഏക് പുരാനേ സിവിലൈസ്ഡ് കണക്ട് പർ ആധാരിത് ഹൈ. അഗലേ വർഷ ഹം അപ്നേ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കേ 75 ഇയേഴ്സ് മനായേംഗേ ഓർ ഇൻ വർഷോ കേ ദൌരാൻ ഹമാരി യേ ദോസ്തി സിർഫ് ഹമാരേ ദോനോ ദേശോ കേ ലിയേ ഹി നഹീ ബൽകി പൂരേ ഇൻഡോ പസഫിക് ക്ഷേത്ര മേ സ്റ്റെബിലിറ്റി, റെസിലിയൻസ് ഓർ റൂൾസ് ബേസ്ഡ് ഓർഡർ കാ ഏക് കോർണർ സ്റ്റോൺ ബൻ ഗയി.
0: ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കുയ്സുമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരവും ആഗോളപരവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള കാഴ്ചപ്പാട് ശ്രീ നരേന്ദ്രമോദി പങ്കുവച്ചു. ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിലെ പുരോഗതിയെക്കുറിച്ച് ജപ്പാൻ പ്രതിരോധമന്ത്രി ചർച്ച ചെയ്തു. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി 10 ലക്ഷം മെട്രിക് ടണ്ണിന്റെ താരിഫ് റേറ്റ് കോട്ട പ്രകാരം തീരുവയില്ലാതെ ഇറക്കുമതി അനുവദിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അറിയിച്ചു. PM കുസും പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ കൃഷിയും സൌരോർജ്ജ ഉൽപാദനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അഗ്രി വോൾട്ടൈക്സ് രീതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആൻസർ കീ ചലഞ്ച് സംവിധാനം എല്ലാ വിദ്യാർത്ഥികൾക്കും നിഷ്പക്ഷമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് ചിലവേറിയതാണെന്ന ആശങ്കകൾ തള്ളിക്കളയുന്നതായും NTA അറിയിച്ചു. JEE മെയിൻ, നീറ്റ് അല്ലെങ്കിൽ UGC നെറ്റ് പോലുള്ള പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ആൻസർ കീ ചലഞ്ച്. അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളും വെല്ലുവിളികളും ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും ഉദ്യോഗാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ്

0: വിവിധ ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് അഞ്ചംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ഉന്നതതല അന്വേഷണ സമിതിക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്നു മുതൽ ആരംഭിക്കും. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വിളംബര ജാഥ ആഗസ്റ്റ് 23 കനകക്കുന്നിൽ സമാപിക്കും. സംസ്ഥാനതല ഓണം വിനോദസഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കനകക്കുന്നിലെ വ്യാപാരമേളയും പ്രദർശനവും ഇന്ന് വൈകിട്ട് ആരംഭിക്കും. ഓണാഘോഷവേദിയിൽ ഉയർത്താനുള്ള പതാകയുമായുള്ള യാത്രയും ഇന്നാണ് ആരംഭിക്കുന്നത്. കോവളത്ത് നിന്ന് ആരംഭിക്കുന്ന പതാകയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നാകും ഞായറാഴ്ച കനകക്കുന്നിൽ എത്തുക. തുടർന്ന് പതാക ഉയർത്തുകയും വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യും. ഭക്ഷ്യമേളയ്ക്കും ഞായറാഴ്ച കനകക്കുന്നിൽ തുടക്കമാകും. തിങ്കളാഴ്ചയാവും വാരാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നടക്കുക.
0: ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽ മദത് പോർട്ടൽ നമ്പറായ 1314620001 എന്ന നമ്പറിലോ അറിയിക്കാം. 72 നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമുടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരിക്കും. പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് റെങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ചൈനീസ് സഖ്യവും ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടർ ഫൈനലിൽ മലേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. വനിതാ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചൈനയുടെ ജിയ ഇ ഫാൻ, ഷാങ്ഷു സിയാൻ എന്നിവരെ നേരിടും. FIS ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റർഡാമിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. ഭീകരവാദത്തിന്റെ ഇരകളെ അനുസ്മരിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. 2017 ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ പ്രമേയത്തിലൂടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. ഹീലിംഗ് ത്രൂ മെമ്മറി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തിന് സമീപം കാമറൂൺ പതാക വഹിച്ച ചരക്ക് കപ്പൽ കടക്കൊള്ളക്കാർ പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്ന 10 ജീവനക്കാരിൽ 6 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. മെഗാദിഷുവിലെ സൈനിക പരിശീലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന തുർക്കി നിർമ്മിത ആയുധങ്ങളും അത്യാധുനിക വാർത്താവിനിമയ സാറ്റലൈറ്റ് ഉപകരണങ്ങളുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിനെയും ജീവനക്കാരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് വിവിധ മന്ത്രാലയ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീർ ഹൈക്കോടതിയുടെ ബെഞ്ചിൽ ലഡാക്കിൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12 ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് പൂനെയിൽ തുടക്കം. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അധ്യക്ഷത വഹിക്കും. ഒക്ടോബർ 31 വരെ 10 ലക്ഷം മെട്രിക് ടൺ അസംസ്കൃത പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സംസ്ഥാനതല ഓണം വിനോദ സഞ്ചാര വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ ഡബിൾസ് ക്വാർട്ടർ ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മനുഷ്യൻ ജനിച്ച നാൾ മുതൽ അവനെ പിന്തുടരുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഞാൻ ആരാണ്? ഈ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് മനുഷ്യനാഗരികതയെ മുന്നോട്ട് നയിച്ചത്. ആ അന്വേഷണത്തിൽ മനുഷ്യൻ രണ്ട് വഴികളാണ് കണ്ടെത്തിയത്. ഒന്നാമത്തേത് വിശ്വാസത്തിന്റെ വഴി, രണ്ടാമത്തേത് ശാസ്ത്രത്തിന്റെ വഴി. വിശ്വാസത്തിന്റെ വഴി ലളിതമാണ്. അവിടെ ചോദ്യങ്ങളെക്കാൾ ഉത്തരങ്ങളാണ് ആദ്യം ലഭിക്കുന്നത്, തെളിവുകളേക്കാൾ ഉറപ്പുകളാണ് ലഭിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, അത് വിശ്വസിച്ചാൽ മതി എന്നതിലാണ് ആ യാത്ര അവസാനിക്കുന്നത്. എന്നാൽ ശാസ്ത്രത്തിന്റെ വഴി അങ്ങനെയല്ല. അവിടെ ഓരോ ഉത്തരവും പുതിയ ചോദ്യങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഓരോ കണ്ടെത്തലും പഴയ വിശ്വാസങ്ങളെ വീണ്ടും പരിശോധിക്കാൻ നിർബന്ധിതരാക്കും. ശാസ്ത്രം ഒരിക്കലും അവസാന വാക്ക് പറയുന്നില്ല, മറിച്ച് ഇപ്പോൾ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതാണ് ഏറ്റവും മികച്ച വിശദീകരണം എന്ന വിനയത്തോടെയാണ് അത് മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ വഴി എളുപ്പമാണ്, ശാസ്ത്രത്തിന്റെ വഴി കഠിനവുമാണ്. നമ്മുടെ തലച്ചോർ അത്ഭുതകരമായ ഒരു അവയവമാണ്. എന്നാൽ അതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. കഴിയുന്നത്ര ഊർജം ലാഭിക്കാനാണ് അത് ശ്രമിക്കുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ കൊഗ്നിറ്റീവ് ഈസ് എന്ന് വിളിക്കുന്നു. സങ്കീർണമായ കാര്യങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ തീരുമാനത്തിലെത്താൻ സഹായിക്കുന്ന എളുപ്പവഴികളാണ് മസ്തിഷ്കം പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അതിനാലാണ് ഒരു പ്രശ്നം നേരിടുമ്പോൾ പലർക്കും ആദ്യം തെളിവുകൾ അന്വേഷിക്കാനല്ല, ആശ്വാസം കണ്ടെത്താനാണ് താൽപര്യം. എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്ന ചോദ്യത്തേക്കാൾ ആരാണിത് ചെയ്തത് എന്ന ചോദ്യമാണ് മനസ്സിൽ കൂടുതൽ എളുപ്പം. ഇതിനെന്താണ് ശാസ്ത്രീയ കാരണം എന്ന അന്വേഷണത്തേക്കാൾ ഇത് വിധിയാണ് എന്ന ഉത്തരമാണ് മനസ്സിന് കൂടുതൽ സൗകര്യപ്രദം. ഇത് മനുഷ്യന്റെ ബുദ്ധിക്കുറവല്ല, മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക പ്രവർത്തന രീതിയാണ്. എന്നാൽ അതിനെ മറികടന്ന് ചിന്തിക്കാൻ പഠിക്കുമ്പോഴാണ് ശാസ്ത്രബോധം രൂപപ്പെടുന്നത്. ഒരു വിദ്യാർത്ഥിയോട് ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാം, ദൈവം സൃഷ്ടിച്ചതാണ്. ആ മറുപടിക്ക് പഠനമോ പരീക്ഷണമോ തെളിവോ ആവശ്യമില്ല. എന്നാൽ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. കോടിക്കണക്കിന് വർഷങ്ങളായി ജീവജാലങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങൾ, ജനിതക വ്യതിയാനങ്ങൾ, പ്രകൃതി നിർദ്ധാരണം, പരിസ്ഥിതിയുടെ സ്വാധീനം, ഫോസിൽ തെളിവുകൾ, DNA പഠനങ്ങൾ, ഇവയെല്ലാം മനസ്സിലാക്കേണ്ടി വരും.

അതുപോലെ തന്നെ ഒരു മഴ പെയ്യുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാൻ ഒരു നിമിഷം മതി. എന്നാൽ മഴ രൂപപ്പെടുന്ന ഭൗതിക ശാസ്ത്രം മനസ്സിലാക്കാൻ ജലചക്രവും ബാഷ്പീകരണവും മേഘരൂപീകരണവും വായുമർദ്ദവും പഠിക്കേണ്ടി വരും. എളുപ്പമുള്ള ഉത്തരങ്ങൾ മനസ്സിനിഷ്ടമാണ്. എന്നാൽ ലോകത്തെ മാറ്റിയത് എളുപ്പമുള്ള ഉത്തരങ്ങളല്ല, കഠിനമായ ചോദ്യങ്ങളാണ്. മനുഷ്യചരിത്രത്തിൽ ഏറ്റവും ശക്തമായ മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതൊരുപക്ഷെ ഇതായിരിക്കും. എനിക്കറിയില്ല. ഇത് അജ്ഞതയുടെ പ്രഖ്യാപനമല്ല, അറിവിലേക്കുള്ള വാതിലാണ്. ശാസ്ത്രജ്ഞൻ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ തുടർച്ചയായി ഒരു വാക്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാം. അതാണ് ശാസ്ത്രത്തിന്റെ സംസ്കാരം. വിശ്വാസത്തിന്റെ ലോകത്ത് ചോദ്യങ്ങൾക്ക് അന്തിമ ഉത്തരങ്ങളുണ്ട്. ശാസ്ത്രത്തിന്റെ ലോകത്ത് ഉത്തരങ്ങൾ താൽക്കാലികമാണ്. പുതിയ തെളിവുകൾ വന്നാൽ അവ മാറും. ഈ മാറ്റത്തെ അംഗീകരിക്കാനുള്ള വിനയമാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളും തുടങ്ങിയത് ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നത്? എന്തുകൊണ്ടാണ് രോഗങ്ങൾ പടരുന്നത്? എന്തുകൊണ്ടാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് പറക്കാൻ കഴിയാത്തത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചവരാണ് ന്യൂട്ടനും പാസ്റ്ററും കോപ്പർനിക്കസും റൈറ്റ് സഹോദരന്മാരും. അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം ഉത്തരങ്ങളായിരുന്നില്ല, ചോദ്യം ചോദിക്കാനുള്ള ധൈര്യമായിരുന്നു. മനുഷ്യന് ചിലപ്പോൾ സത്യത്തേക്കാൾ ആശ്വാസമാണ് വേണ്ടത്. അസുഖം വന്നാൽ അത് വിധി എന്ന് കരുതുന്നത് മനസ്സിനാശ്വാസം നൽകും. എന്നാൽ രോഗം ഭേദമാക്കുന്നത് വൈദ്യശാസ്ത്രമാണ്. വിള നശിച്ചാൽ അത് ദൈവകോപം എന്ന് കരുതുന്നത് എളുപ്പമാണ്. എന്നാൽ കൃഷിയെ സംരക്ഷിക്കുന്നത് കാലാവസ്ഥാ ശാസ്ത്രവും ജലസംരക്ഷണവുമാണ്. മിന്നൽ വീണാൽ അതൊരു അത്ഭുത ശക്തിയുടെ പ്രകടനമാണെന്ന് കരുതുന്നത് ലളിതമാണ്. എന്നാൽ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മനസ്സിലാക്കിയ വൈദ്യുതിയുടെ ശാസ്ത്രമാണ്. ശാസ്ത്രമെല്ലായ്പ്പോഴും മനസ്സിനാശ്വാസം നൽകണമെന്നില്ല, പക്ഷേ അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരു സമൂഹത്തിൽ ശാസ്ത്ര ബിരുദധാരികൾ വർദ്ധിക്കുന്നതുകൊണ്ട് മാത്രം ശാസ്ത്രബോധം വർദ്ധിക്കണമെന്നില്ല. ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ ശാസ്ത്രീയ വിവരങ്ങൾ അറിയാം, പക്ഷെ തെളിവില്ലാത്ത ഒരു അവകാശവാദം ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെ ശാസ്ത്രബോധത്തിന്റെ കുറവുണ്ട്. ശാസ്ത്രബോധം എന്നത് പരീക്ഷയിൽ മാർക്ക് നേടാനുള്ള കഴിവല്ല, അതൊരു ജീവിത രീതിയാണ്. അത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യമാണ്, തെറ്റ് സമ്മതിക്കാനുള്ള പക്വതയാണ്, പുതിയ തെളിവുകൾ സ്വീകരിക്കാനുള്ള വിനയമാണ്. ശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലാകും: ഈ പ്രപഞ്ചത്തിൽ തനിക്കറിയാവുന്നതിലും അറിയാത്തതാണ് കൂടുതൽ. ആ തിരിച്ചറിവ് മനുഷ്യനെ അഹങ്കാരിയാക്കുന്നില്ല, മറിച്ച് വിനയമുള്ളവനാക്കുന്നു.

ഓരോ കണ്ടെത്തലും പുതിയ അജ്ഞതകളിലേക്കാണ് വാതിൽ തുറക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞർ വളരെ കുറച്ച് കാര്യങ്ങളെ ഉറപ്പോടെ പറയാറുള്ളൂ. അറിവ് വർദ്ധിക്കുമ്പോൾ വിനയവും വർദ്ധിക്കുന്നു. മനുഷ്യ നാഗരികതയെ മുന്നോട്ട് നയിച്ചത് ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനകൾ കൊണ്ടല്ല, ഗവേഷണശാലകളിലെ ചോദ്യങ്ങളാണ്. രോഗങ്ങളെ തോൽപ്പിച്ചത് അത്ഭുതങ്ങൾ കൊണ്ടല്ല, വാക്സിനുകളാണ്. ഇരുട്ടിനെ അകറ്റിയത് മന്ത്രങ്ങളല്ല, വൈദ്യുതിയാണ്. ദൂരങ്ങളെ ഇല്ലാതാക്കിയത് പ്രവചനങ്ങളല്ല, ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മുതൽ ഹൃദയ ശസ്ത്രക്രിയ വരെ, ഉപഗ്രഹങ്ങൾ മുതൽ കൃത്രിമ ബുദ്ധി വരെ, മനുഷ്യരാശി നേടിയ ഓരോ നേട്ടത്തിന്റെയും പിന്നിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു: ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാൻ കഴിയില്ലേ? വിശ്വാസം മനുഷ്യന്റെ വ്യക്തിപരമായ ആത്മീയ അനുഭവത്തിന്റെ ഭാഗമായിരിക്കാം. എന്നാൽ പ്രകൃതിയെയും സമൂഹത്തെയും രോഗങ്ങളെയും സാങ്കേതിക വിദ്യയെയും മനസ്സിലാക്കാൻ മനുഷ്യന് ഏറ്റവും വിശ്വസനീയമായ ഉപകരണം ശാസ്ത്രീയ അന്വേഷണമാണ്. ശാസ്ത്രം എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് തന്നെ ഉത്തരം നൽകുന്നില്ല. പക്ഷേ തെളിവുകളിലൂടെ സത്യത്തോട് കൂടുതൽ അടുത്തെത്താൻ സഹായിക്കുന്ന രീതിയാണ് അത്. ഒരു സമൂഹത്തിന്റെ പുരോഗതി നിർണയിക്കുന്നത് അതിലെ സർവകലാശാലകളുടെ എണ്ണമോ ബിരുദധാരികളുടെ എണ്ണമോ മാത്രമല്ല, എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ മടിക്കാത്ത മനുഷ്യരുടെ എണ്ണമാണ്. വിശ്വാസം ആശ്വാസം നൽകിയേക്കാം, എന്നാൽ പുരോഗതി സൃഷ്ടിക്കുന്നത് അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പവഴികൾ എപ്പോഴും ആകർഷകമാകണമെങ്കിലും മനുഷ്യരാശിയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ചിന്തയുടെയും തെളിവിന്റെയും ആ കഠിനപാതയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ധൈര്യം കാണിക്കുന്ന സമൂഹങ്ങൾ മാത്രമാണ് ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കഠിന ദുഃഖത്തിന്റെ കവിത എഴുതുവാൻ കഴിയും എനിക്ക് അഭിശപ്ത രാത്രിയിൽ, നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാത്രിയിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന വനഗായകൻ ഗന്ധർവഗാനങ്ങൾ ഏറ്റുപാടുന്നു സ്വച്ഛന്ദമായി തരുഛായകളിൽ മാരുതൻ. ഞാനൊരു അശാന്ത ഗവേഷകൻ, മൗനകാന്താരത്തിലെ ഏകാന്ത ദർശനം സകലതും മൂകഗ്രസ്തം. ഓർമ്മയിൽ കെട്ടുപോകുന്നു വീടിന്റെ ഛായാപടം, അച്ഛൻ അഗ്നിയിൽ അമ്മ ഹിമശയ്യയിൽ, അറിവിന്റെ കാളകൂടം തിന്നതെന്റെ സഹോദരൻ. കവിതകൾ ആത്മാവിനെ തൊടുന്നു, അത് ജീവിതത്തെ പരിപ്രേക്ഷ്യപ്പെടുത്തുന്നു. കവിതയില്ലാതെ ഈ ലോകം ധന്യമാകുന്നതെങ്ങനെ? വരിക ശ്യാമനാവികൻ, നിന്റെ പുതിയ കപ്പലിൽ എനിക്ക് കൂടി ഒരിടമൊരുക്കുക. കേൾക്കാം ഒരു ഓണക്കവിത.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ ഓണത്തിൽ, ഇനി തളിരില.
1: ആരാണ് നമ്മുടെ ഉത്തമ സ്നേഹിതൻ? ശ്രീബുദ്ധൻ പറയുന്നു, അരക്ഷിതരായിരിക്കുമ്പോൾ ആരാണ് നമ്മൾക്ക് സംരക്ഷണം നൽകുന്നത്? കഷ്ടത്തിന്റെയും പീഡനത്തിന്റെയും മധ്യത്തിൽ നമ്മളെ കൈവിടാതിരിക്കുന്നത് ആരാണോ? നമ്മൾക്ക് വേണ്ടി പ്രാണൻ വെടിയാൻ പോലും സന്നദ്ധനാകുന്നത് ആരാണോ? തിന്മകൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് അയാളാണ് യഥാർത്ഥ സ്നേഹിതൻ. നോക്കൂ, കൂട്ടുകെട്ടും സൗഹൃദവും രണ്ടും രണ്ടാണ്. ഏത് കുരുത്തക്കേടിനും കൂട്ടുനിൽക്കുന്നതാണ് കൂട്ടുകെട്ട്. എന്നാൽ കുരുത്തക്കേട് കാണിക്കരുത്, ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അത് സൗഹൃദമായി. ഉദാത്തമായ സ്നേഹം വില കൊടുത്തു വാങ്ങാവുന്നതല്ല. സൗഹൃദത്തിൽ സ്നേഹം ഉൾച്ചേർന്നിരിക്കുന്നു. സൗഹൃദാത്മകമായ സ്നേഹത്തിന് മാത്രമേ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകാനാകൂ. ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും, നീക്കുപോക്ക് കാണാത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന രക്ഷാസങ്കേതമാണ് ഉത്തമ സ്നേഹിതരുടെ ഉള്ളഴിഞ്ഞ സ്നേഹം. അങ്ങനെയുള്ള സ്നേഹിതരെ കിട്ടുക പ്രയാസവുമാണ്. നമ്മുടെ സഹചാരിയായ സ്നേഹിതൻ നമ്മെ നയിക്കുന്ന വിശ്വസനീയനായ നേതാവ് കൂടിയാണെന്ന് ഓർക്കണം. ആട്ടിൻപറ്റത്തെ അവ പോകേണ്ട വഴിയിലൂടെ നയിക്കുന്ന ഇടയനെ പോലെയാകണം സുഹൃത്ത്. പണ്ട് ഉത്തമനായ സുഹൃത്തും ഇടയനുമെന്ന് കരുതിയിരുന്നത് ദേവതയായിരുന്നു. എന്നാൽ സയൻസ് യുഗം വന്നപ്പോൾ മനുഷ്യന്റെ സുഹൃത്ത് മനുഷ്യൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. ശാസ്ത്രം മനുഷ്യനെ നേർവഴി നടത്തുന്നു, അന്ധവിശ്വാസങ്ങളുടെ മറ നീക്കുന്നു. എന്തുകൊണ്ടാണ് സൗഹൃദം അല്ലെങ്കിൽ അഫക്ഷൻ മനുഷ്യനുണ്ടാകുന്നതെന്ന് സയൻസ് വിശദീകരിക്കുന്നു. സൗഹൃദം മിക്കവാറും സമാനതകളിലാണ്, അതായത് പീർ ഗ്രൂപ്പുകളിലാണ് സൗഹൃദം ജ്വലിക്കുന്നത്. പീർ ഗ്രൂപ്പുകൾ പല വിഭാഗങ്ങളുണ്ട്. സമ്പന്നന്മാരുടെ കൂട്ടം, ഇടത്തരക്കാരുടെ കൂട്ടം, അവഗണിച്ചവരുടെ കൂട്ടം. ഇതൊന്നും പോസിറ്റീവ് പീർ ഗ്രൂപ്പുകളല്ല. അമ്പലത്തിന്റെയോ പള്ളിയുടെയോ ലേബലിൽ ഒരുമിക്കുന്നതും പീർ ഗ്രൂപ്പല്ല. അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, അവയ്ക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല തന്നെ.

വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും പൂവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ, അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ. നമസ്തേ ഓണത്തിൽ ഇനി കൈതപ്രം രചിച്ച 3 ഓണപ്പാട്ടുകൾ.

ചോലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.

0: സാറൊന്ന് നേരത്തെ ആണല്ലോ.
1: ആ ഒരു കേസിന്റെ കാര്യത്തിന് മംഗം പോരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ, ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യ. ആറുമാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു.
2: പോലീസുകാർ കഞ്ചാവ് മറിച്ചു വെച്ചു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരം കാണിക്കാവുന്നു.
1: താൻ എവിടെ നിന്ന് വന്ന്? രാവിലെ കുറ്റിയും പറിച്ച്.
2: ഓ ഏമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല.
1: അറിയിക്കാം, ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്നുവെച്ച് ആരെങ്കിലും നമ്മുടെ തലേ കയറാൻ വന്നാൽ കുറിപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടൂ. ചെയ്തുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ എന്നെ കണ്ടതും. കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റ ചാട്ടം, എസ് ഐ ഒരൊറ്റ ഓട്ടം, ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാവിൽ ഒരൊറ്റ ചവിട്ട, ദേ കിടക്കുന്ന അവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ, ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ, എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. സരല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്, ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും.
3: ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുകിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്ര ജീവി, സ്വപ്പം മൂസിക്ക് കേൾക്കാം.
4: എടാ ക്ഷുദ്രജീവി, നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി
0: പോടാണോ?
3: ഏതോ തുടർന്ന നാടകമാണ്. ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നീർക്കോലി.
5: ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക. എന്നെ മനസ്സിലായോ നിനക്ക്?
6: വളരെ അപ്പ, എങ്കപ്പ, വടിവേല, ആണ്ടവ, മുറുക, കാട്ടിലെ വിളയാടി കടന്ത മയിലേ വലയില്ലാമ പിടുത്ത്, തീനും തിനയും കൊടുത്ത്, നീരും നെരുപ്പും കൊടുത്ത്, പാസൻ നേസം കൊടുത്ത്, ഊരറിയാമ ഉലകറിയാമ, അൻപുക്ക് പിൻപ് അൻപ് പെടാമ കണ്ടം തുണ്ടമാ വെട്ടി കലത്തിനെ പോട്ട് മാറ്റിണ്ടാക്കും. ഇത് ശുദ്ധമാന മയിലെണ്ണ, ഇതിൽ മായമില്ലേ, മന്ത്രമില്ലേ, കള്ളമില്ലേ. സർക്കസുകാരനക്കും അഭ്യാസികൾക്കും മികവും തേവൈ. ഉങ്ക ഉടമ്പിലെ എലുമ്പുകൾ പ്ലാസ്റ്റിക് മാറി വളയുവതുക്ക് ശുദ്ധമാന മയിലെണ്ണ തേവൈ. മയിലെണ്ണ ഇത് മയിലെണ്ണ മുറുകാവും മയിലെ കൊണ്ടു വിട്ടാ കണ്ടവ.
7: ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഒരു പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന, ആദായ വിൽപ്പന. ലാറ്റ് ഖാലിയാക്കൽ. ബോംബെ, അഹമ്മദാബാദ്, കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ.
8: മാതളത്തൊളി, ജാതിത്തൊളി, ഉണക്കണള്ളിക്ക, താണിക്ക, കണവണാക്ക്, എടംപുറി, വളമ്പുറി, കടുക്ക, രക്തസന്തളം, ഇവയെല്ലാം കൂടി സമം സമം ചേർത്ത് മഷിപോലറച്ച് വെറ്റില നീരിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെളിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്ക് എല്ലാം കൂടി ഒരു സിദ്ധൌഷധമാണ്. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. ഈ സൗജന്യ വിൽപ്പന ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രം. മാതളത്തൊളി,
3: പൂരം കഴിഞ്ഞ് മുങ്ങിയല്ലേടാ. ഒന്നും രണ്ടും രൂപയുടെ തുണിയല്ല, 2000 രൂപയുടെ തുണിയാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റാൻ പണം കൊടുത്തത്, എന്റെ ജോലിയും പോയി. ഈ കോമാളി വേഷത്തിൽ നടന്നാ മനസ്സിലാക്കലെന്ന് കരുതിയോടാ.
0: ഇത് കോമാളി വേഷമാണോ ഏട്ടാ?

0: നമസ്തേ ഓണം തുടരുന്നു. നമസ്തേ ഓണത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം സന്തോഷത്തിന്റെ വഴി എന്ന വിഷയം. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ സന്തോഷത്തെ ഒരു ലക്ഷ്യസ്ഥാനമായി കാണുന്നു. നമ്മൾ വിചാരിക്കും ഒരു പുതിയ വീട് വെച്ചാൽ സന്തോഷം വരും, ഒരു പുതിയ ജോലി ലഭിച്ചാൽ സന്തോഷം വരും, കൂടുതൽ പണമുണ്ടാക്കിയാൽ സന്തോഷം വരും. എന്നാൽ സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കണം. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കണം. ഒരുപക്ഷെ അതൊരു നല്ല പാട്ട് കേൾക്കുന്നതാകാം, ഒരു നല്ല സിനിമ കാണുന്നതാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുന്നതാകാം. സന്തോഷമെന്നത് ഒരു വലിയ കാര്യമല്ല, അത് നമ്മുടെ മനസ്സിലെ ഒരു ചെറിയ ചിന്തയാണ്. നമ്മൾക്ക് ചുറ്റുമുള്ള ലോകം മനോഹരമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നു. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരാൾക്ക് ഒരുപാട് പണവും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, മറ്റേയാൾക്ക് അത്രയൊന്നും സമ്പത്തുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ എപ്പോഴും സന്തോഷവാനായിരുന്നു. ഒരു ദിവസം പണക്കാരൻ സുഹൃത്ത് ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഇത്രയും സന്തോഷമായിരിക്കാൻ കഴിയുന്നത്? എനിക്ക് ഒരുപാട് പണമുണ്ടായിട്ടും നിന്നെപ്പോലെ സന്തോഷമില്ല. അപ്പോൾ ആ സന്തോഷവാനായ സുഹൃത്ത് പറഞ്ഞു, സന്തോഷം പണത്തിൽ നിന്ന് വന്നതല്ല, ഞാൻ ഓരോ ദിവസവും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, എന്റെ കൂട്ടുകാരെ സ്നേഹിക്കുന്നു. ഇന്ന് രാവിലെ ഞാനൊരു പൂ വിരിയുന്നത് കണ്ടപ്പോ എനിക്കൊരുപാട് സന്തോഷം ലഭിച്ചു. നീയും നിന്റെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ കാണാൻ ശ്രമിക്കണം. ഈ കഥയിലെ സന്തോഷവാനായ സുഹൃത്തിനെ പോലെയാണ് നമ്മളും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ലഭിച്ച ചെറിയ സന്തോഷങ്ങളെ നമ്മൾ വിലമതിക്കണം. നമ്മൾക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും? ഒന്ന്, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു നല്ല പുസ്തകം വായിക്കുമ്പോൾ, ഒരു നല്ല സിനിമ കാണുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കണം. രണ്ട്, നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. മൂന്ന്, സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുക. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അതിരട്ടിയാകും. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾക്ക് ശ്രമിക്കാം. സന്തോഷം നമ്മുടെ ജീവിതത്തിലെ ഒരു യാത്രയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യമിതാണ്, നിങ്ങൾക്ക് സന്തോഷം നൽകിയ സന്ദർഭങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.

0: ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, അത് വായിക്കുമ്പോഴുണ്ടാകുന്ന മനോവിചാരങ്ങളെ എങ്ങനെയാണ് അളക്കാനാവുന്നത്? അനുഭൂതി അളക്കാൻ ആർക്കാണ് കഴിയുക? സ്നേഹത്തിന്റെ മുഖങ്ങൾ വായിച്ചപ്പോൾ, മാപ്പ് വായിച്ചപ്പോൾ, നഷ്ടപ്പെട്ട നീലാംബരി വായിച്ചപ്പോൾ, ഷിനിലാലിന്റെ ഗരിസപ്പ വായിച്ചപ്പോൾ അനുഭവവേദ്യമായ അനുഭൂതി അളക്കാൻ ആവതില്ല തന്നെ. അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ പകർത്താൻ കഴിയുന്ന ഗ്രാഫുകൾ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? കാലമേ അത് നിന്റെ ഹൃത്തുടുപ്പിൽ നിത്യസ്പന്ദനങ്ങളായി നിലനിന്നുകൊള്ളട്ടെ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ ഇനി സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: വിഷകന്യകയുടെ നാട് വീരകന്യകയുടേതും. കൃഷിയിടങ്ങൾ, തോട്ടങ്ങൾ, കാട്. വയനാടെന്ന് പേര് കിട്ടിയത് തന്നെ വയൽനാട് എന്നതിൽ നിന്നാണത്രേ. മയന്റെ നാട് എന്നതിൽ നിന്നുണ്ടായതാണ് വയനാടെന്നും പറയാറുണ്ട്. ദൈത്യരുടെ ശില്പിയായിരുന്ന മയന്റെ ക്ഷേത്രമായിരുന്നത്രേ വയനാട്. വയനാട് എന്ന പേരിന് മുന്നിൽ ഇനിയും മറ്റൊന്നും കൂടി പറയുന്നുണ്ട്, അത് വനനാടാണ് എന്നാണ്. ഇന്നും 38% വനമുണ്ട് വയനാട്ടിൽ. വനങ്ങളുടെ നാടിൽ നിന്നാണ് വയനാടുണ്ടായതെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വനനാടോ വയൽനാടോ ആകട്ടെ, ഒരിക്കൽ വയലും വനവും കൊണ്ട് സമ്പന്നമായിരുന്നു വയനാട്. ഇന്നിപ്പോൾ വയൽ പേരിന് മാത്രമായിരിക്കുന്നു. ആദിവാസി വിഭാഗമായ കുറുമർക്കും കുറിച്ചർക്കുമാണ് ഇപ്പോൾ നെൽകൃഷി കൂടുതലുള്ളത്. അതുതന്നെ അവരുടെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി കൂടിയാണ്. ഒരുപാട് തനത് നെൽവിത്തുകൾ ഇന്നും അവർ കൃഷി ചെയ്യുന്നു, ജൈവകൃഷി രീതിയിലൂടെ. അവരുടെ തറവാടുകളിലെ അംഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള നെല്ല് അവർ തന്നെ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ പിതൃക്കൾ കോപിക്കുമെന്നാണ് വിശ്വാസം. ഗന്ധകശാല, ജീരകശാല, അടുക്കൻ, വലിച്ചൂരി, അങ്ങനെ പലതരം നെൽവിത്തുകൾ. കാലാവസ്ഥയ്ക്കും ഭൂമിയുടെ കിടപ്പിനുമനുസരിച്ചാണ് കൃഷി. പക്ഷേ വയനാട്ടിൽ ഇപ്പോൾ 200 തോട്ടകൃഷിക്കാണ് പ്രാധാന്യം. ഏലവും കുരുമുളകും ഒക്കെ മുമ്പേ കയറ്റുമതി ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. എന്നാൽ അതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്ന് അത്ര വ്യക്തമല്ല. കൃഷി നടത്തുകയല്ല, കാട്ടിൽ നിന്ന് ശേഖരിക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ കാപ്പിയും തേയിലയും ഒക്കെ ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് തുടങ്ങിയത്. ആദ്യത്തെ കാപ്പിത്തോട്ടം മാനന്തവാടിയിലായിരുന്നു. സൈനിക ക്യാമ്പായിരുന്ന അവിടെ തമ്പടിച്ചിരുന്ന പട്ടാളക്കാർക്ക് വിശ്രമസമയങ്ങളിൽ ജോലി നൽകാനായിരുന്നു കാപ്പിത്തോട്ടം വച്ചുപിടിപ്പിച്ചത്. പിന്നെ പല കമ്പനികളും കാപ്പി വച്ചുപിടിപ്പിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ തേയിലയും വ്യാപകമായി. കാപ്പി, തേയില, റബ്ബർ, സിങ്കോണ തോട്ടങ്ങൾ വ്യാപകമായി വച്ചുപിടിപ്പിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. സിങ്കോണയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് വിഷകന്യകയെ ഓർക്കുന്നത്. എസ് കെ പൊറ്റക്കാട്ട് എഴുതിയ നോവലാണ് വിഷകന്യക. വയനാട്ടിലേക്കുള്ള കുടിയേറ്റമാണ് പ്രമേയം. കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കന്നിമണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന മോഹവുമായി ചുരം കയറി വന്നവരുടെ അധ്വാനത്തിന്റെ കഥയാണ് വിഷകന്യക. ആ മണ്ണിൽ നിലനിൽപ്പിനായി കാട്ടുമൃഗങ്ങളോടും രോഗങ്ങളോടും പൊരുതേണ്ടി വന്നവരുടെ കഥ. പക്ഷേ ചോരയും നീരും വിയർപ്പാക്കി പൊരുതിയിട്ടും നഷ്ടങ്ങളായിരുന്നു പലർക്കും. വിഷകന്യക എന്നത് വയനാടൻ മലനിരകളാണ്. കന്നിമണ്ണിന്റെ കൊതിപ്പിക്കുന്ന സൗന്ദര്യവുമായി നിന്നു വയനാടിന്റെ ഭൂപ്രകൃതി. മോഹിപ്പിച്ച് മോഹിപ്പിച്ച് അവൾ പാവം മനുഷ്യരെ തന്നിലേക്കടുപ്പിച്ചു. പക്ഷെ അവളെ തൊട്ട മനുഷ്യരെല്ലാം വിഷകന്യയുടെ ആശ്ലേഷത്താൽ നശിച്ചുപോകുന്നു. സ്ഥലം വെട്ടിപ്പിടിച്ച് കൃഷി ചെയ്തു തുടങ്ങുമ്പോഴാവും മലമ്പനി പിടിക്കുന്നത്. മലമ്പനിക്കുള്ള അന്നത്തെ മരുന്ന് കൊയിനയായിരുന്നു. സിങ്കോണ മരത്തിൽ നിന്നാണ് കൊയിന കിട്ടുന്നത്. ഗോത്രങ്ങളുടെ അധീനതയിൽ, നാട്ടുരാജാക്കന്മാരുടെ അധീനതയിൽ, ടിപ്പുവിന്റെയും ബ്രിട്ടീഷുകാരുടെയും അധീനതയിൽ, അങ്ങനെ എന്തെല്ലാം ചരിത്രമാണ് വയനാടിന് പറയാനുള്ളതെന്നോ? അതോടൊപ്പമാണ് മലയാളികളായ കുടിയേറ്റക്കാരുടെ ചരിത്രവും കഥയും പറയാനുള്ളത്. ഒരുപാട് മോഹവുമായി വരുന്നവർ വിഷകന്യകയുടെ ആശ്ലേഷത്താൽ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ വിട്ടുപോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് വിഷകന്യകയിൽ. എന്നിട്ടും അവളുടെ മാസ്മരിക സൗന്ദര്യത്തിൽ പ്രലോഭിതരായി ആയിരങ്ങൾ പിന്നെയും പിന്നെയും വന്നു. 1948 എസ് കെ പൊറ്റക്കാട്ട് ഈ നോവൽ എഴുതുന്നത്. അന്നിതായിരുന്നു അവസ്ഥയെങ്കിൽ കുറെ കഴിഞ്ഞപ്പോൾ മനുഷ്യർ അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ പ്രകൃതിക്കുമേൽ തലകുനിക്കാതെ നിന്ന് നേടി. ആ സ്വപ്നഭൂമി അവരുടെ കാൽക്കീഴിൽ നിന്നതിന് സാക്ഷിയാകേണ്ടി വന്നു എസ് കെ ക്ക്. അദ്ദേഹം പിന്നീട് വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ പാർലമെന്റ് അംഗമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പലവട്ടം യാത്ര ചെയ്യുകയും പുതിയ വയനാടിനെ നോക്കിക്കാണുകയും ചെയ്തിട്ടുണ്ട്. വയനാടൻ കാർഷിക വിഭവങ്ങൾക്ക് ലോകവിപണിയിൽ വില വർദ്ധിച്ചു. ഗതാഗത മാർഗങ്ങൾ പെരുകി. കുഗ്രാമങ്ങൾ പട്ടണങ്ങളായി. പുതിയ കോളനികൾ വന്നു. കുന്നിൻ മുകളിൽ കോളേജുകൾ പൊങ്ങിവന്നു. അതൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു. പുതിയ അറിവും അനുഭവമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടുകൂടി വിഷകന്യകയ്ക്ക് ഒരു രണ്ടാം ഭാഗം വീരകന്യക എന്ന പേരിൽ എഴുതി തുടങ്ങിയിരുന്നു. പക്ഷേ അത് പൂർത്തിയാക്കാനായില്ല എസ് കെക്ക്.
2: നമസ്തേ മലയാളം.
3: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം പെൺപാട്ട്. ചലച്ചിത്ര പിന്നണി ഗായികമാർ പാടിയ രണ്ട് ഓണപ്പാട്ടുകൾ.

0: നമസ്തേ ഓണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പെൺപാട്ട്.
1: നമസ്തേ മലയാളം.
2: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
3: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ചരിത്രപരമായ മുഹൂർത്തത്തെക്കുറിച്ചാണ്. കേരളം എന്ന കൊച്ചു സംസ്ഥാനം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ, ലോകത്ത് ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭയുടെ കാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് ഒരു വർഷം മാത്രം കഴിഞ്ഞപ്പോൾ, അതായത് 1957 ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അധികാരത്തിലെത്തി. ഇന്ത്യയിൽ ആദ്യമായും ലോകത്തിൽ രണ്ടാമതായും ജനാധിപത്യപരമായ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. EMS നമ്പൂതിരിപ്പാട് എന്ന ധീരനായ നേതാവ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഈ വിജയം വെറും ഒരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ജാതീയതയുടെയും ഭൂവുടമകളുടെയും ചൂഷണത്തിൽ നിന്ന് മോചനം നേടാൻ കൊതിച്ച ഒരു ജനതയുടെ സ്വപ്നമായിരുന്നു അത്. EMS മന്ത്രിസഭയുടെ പ്രധാന ലക്ഷ്യം സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. ഈ ലക്ഷ്യത്തിലേക്കെത്താൻ അവർ കൊണ്ടുവന്ന നിയമങ്ങൾ വിപ്ലവകരമായിരുന്നു. ഒന്നാമതായി അവർ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട ഈ ബിൽ അധ്യാപകരുടെ വേതനം വർദ്ധിപ്പിക്കാനും സ്കൂളുകളുടെ ഭരണം കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടു. ഈ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു. എങ്കിലും ഈ ബിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. രണ്ടാമതായി അവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഭൂപരിഷ്കരണ നിയമമായിരുന്നു. അധികാരമുള്ളവന് ഭൂമി എന്നതായിരുന്നു അക്കാലത്തെ നിയമം. ഭൂരഹിതരായ സാധാരണക്കാർക്ക് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല. ഭൂവുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അടിമകളെപ്പോലെയായിരുന്നു അവരുടെ ജീവിതം. EMS സർക്കാർ ഈ വ്യവസ്ഥിതിയെ മാറ്റാൻ ശ്രമിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കൃഷി ചെയ്യുന്നവന് ഭൂമി ലഭിക്കണം എന്ന തത്വം അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇത് ആയിരക്കണക്കിന് ഭൂരഹിതർക്ക് സ്വന്തമായി ഭൂമി ലഭിക്കാൻ വഴിയൊരുക്കി. ഈ നിയമം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക പരിഷ്കരണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. EMS മന്ത്രിസഭയുടെ കാലഘട്ടം വെറും ഭരണപരമായ മാറ്റങ്ങൾ മാത്രമല്ല, ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഈ സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ഗൌരവമായി കണ്ടു. പാവപ്പെട്ടവർക്ക് വീട്, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ ഭരണത്തിന്റെ സ്വാധീനം പിന്നീട് വന്ന സർക്കാരുകളെയും സ്വാധീനിച്ചു. കേരളത്തിൽ ഒരു വികസനപരമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ ഈ ഭരണം വലിയ പങ്കുവഹിച്ചു. EMS സർക്കാരിനെ 1959 കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. എങ്കിലും ആ ചെറിയ കാലയളവിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചു. EMS മന്ത്രിസഭ ഒരു ഭരണകൂടം മാത്രമല്ല, അതൊരു ജനതയുടെ പ്രതീക്ഷയായിരുന്നു. കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയതിൽ ഈ മന്ത്രിസഭ വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. EMS എന്ന പേര് കേവലം ഒരു നേതാവിന്റെ പേരല്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ മുന്നോട്ട് നയിച്ച ഒരു ആശയമാണ്. ആ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാകട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

Rahmania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ശ്രീനാരായണ സിനി പ്രൊഡക്ഷന്റെ ബാനറിൽ ആർ നമ്പ്യാത്ത് നിർമ്മിച്ച് കെ എസ് ആന്റണി സംവിധാനവും കഥയും സംഭാഷണവും നിർവഹിച്ച ചിത്രമായിരുന്നു കാൽപ്പാടുകൾ. പി ഭാസ്കരൻ, ആർ നമ്പ്യാത്ത് എന്നിവരുടെ ഗാനങ്ങൾക്ക് എം ബി ശ്രീനിവാസൻ സംഗീത സംവിധാനം നിർവഹിച്ചു. യേശുദാസ്, ഉദയഭാനു, എസ് ജാനകി, പി ലീല, ശാന്ത പി നായർ, കമല കൈലാസനാഥൻ, ആനന്ദവല്ലി എന്നിവരായിരുന്നു ഗായകർ. 1962 ഓഗസ്റ്റ് 24 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. കെ ജെ യേശുദാസ് പിന്നണി പാടിയ ആദ്യ ചിത്രം എന്ന സവിശേഷത കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനുണ്ട്. 11 പാട്ടുകളായിരുന്നു കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

അച്ചനായി നീ നിന്നില്ലെങ്കിൽ അറ്റാച്ച് ചെയ്യും ഞാൻ കൈയാൽ നിന്നെ കാണുമ്പോൾ ഞാൻ

പാരമ്പര്യത്തൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

നമസ്തേ ഓണത്തിൽ ഇനി ഓണപ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി: സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
0: ശാസ്ത്ര കൗതുകം. ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് ന്യൂട്രിനോസിനെ കുറിച്ച് കേൾക്കാം. ആറ്റത്തിന്റെ അർത്ഥഗണികയാണ് ന്യൂട്രിനോസ്. ദുർബലമായ പ്രതിപ്രവർത്തനത്തിലൂടെയും ഗുരുത്വാകർഷണത്തിലൂടെയും പ്രവർത്തിക്കുന്ന കണങ്ങളാണ് ന്യൂട്രിനോസ്. വൈദ്യുതപരമായി ന്യൂട്രൽ ആയതുകൊണ്ടാണ് ഇതിനെ ന്യൂട്രിനോസ് എന്ന് പറയുന്നത്. വളരെ ചെറിയ പിണ്ഡം കാരണം അതിന്റെ ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനം വളരെ ദുർബലമാണ്. അതിസൂക്ഷ്മ രേണുക്കളാണ് ഇവ. ഓരോ നിമിഷത്തിലും കോടാനുകോടി അതിസൂക്ഷ്മ രേണുക്കൾ എല്ലാ ഖരവസ്തുക്കളെയും ഭേദിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് വിസർജനം ചെയ്യുന്ന അർത്ഥഗണങ്ങൾ ഈ നിമിഷത്തിലും അനന്തതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷത്തിലും അങ്ങനെ തന്നെയാണ്. പ്രകാശവേഗത്തിലുള്ള ന്യൂട്രിനോസിന്റെ ആവർത്തിത ചലനം നമ്മൾ അറിയുന്നില്ല എന്നുമാത്രം. പുഴകളും പൂക്കളും പൂമരങ്ങളും കടലുകളും മലകളും പാറമടകളും ഭൂഖണ്ഡങ്ങളും ന്യൂട്രിനോയുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്നതേയില്ല. ഈ ന്യൂട്രിനോസ് നിയന്ത്രണ വിധേയമായാലുണ്ടല്ലോ അത്ഭുതങ്ങളാണ് സംഭവിക്കുക. വാർത്താവിനിമയ സങ്കേതങ്ങളായ ഉപഗ്രഹങ്ങളുടെയും ഒപ്റ്റിക്കൽ ഫൈബറിന്റെയും ആവശ്യകത ഇല്ലാതാകും. ഒരു ടയർ ഫാക്ടറിയിലെ ഊർജ്ജതന്ത്ര ഗവേഷകനായ ഫൊണ്ടാനയ്ക്ക് മേരിലാൻഡ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഗവേഷകൻ പ്രപ്പറാൻഡിൽ നിന്നാണ് ഇതേക്കുറിച്ചുള്ള സൂചന ആദ്യമായി ലഭിക്കുന്നത്. അദ്ദേഹം അനേക വർഷം അതിൽ ഗവേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ദ്രനീലം പോലെ കട്ടിയുള്ള പ്രിസത്തിലൂടെ ന്യൂട്രിനോസിനെ കടത്തിവിട്ടാൽ നിയന്ത്രണ വിധേയമാക്കാൻ ആകുമെന്ന് ജോസഫ് വെബർ മനസ്സിലാക്കിയിരുന്നു. ഈ ഗവേഷണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഗവേഷണത്തിനായി വൻതുക അനുവദിക്കുകയും ചെയ്തു. പക്ഷേ അനേക വർഷം ഗവേഷണം നടന്നിട്ടും അത് പൂർണ്ണതയിലെത്തിയില്ല. വെബറുടെ കണ്ടെത്തലുകൾ അതിക്രൂരമായ വിമർശനത്തിന് വിധേയമായി. പിന്നീട് വെബർ സ്വന്തം ചെലവിൽ പരീക്ഷണം തുടർന്നു. 2000 സെപ്റ്റംബറിൽ വെബർ മരണമടഞ്ഞു. ന്യൂട്രിനോസിനെക്കുറിച്ചുള്ള വെബറിന്റെ ഗവേഷണങ്ങൾക്ക് അവിടെ തിരശീല വീണു. മറ്റൊരു ഗവേഷകനായ റിച്ചാർഡ് ഫോൺമാൻ കട്ടിയുള്ള ഇന്ദ്രനീല പ്രിസം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചു. എന്നാലും പോരായ്മകൾ ഏറെയുണ്ടായിരുന്നു. ഗവേഷണമൊക്കെ ഇത്രയേറെ മുന്നേറിയെങ്കിലും ദൃശ്യമാധ്യമ രംഗത്ത് ആറ്റത്തിന്റെ ഈ അർത്ഥഗണങ്ങളുടെ പ്രയോഗം ഇതുവരെ ഫലവത്തായിട്ടില്ല. കാരണം ബാഹ്യശബ്ദത്തിന്റെ അതിപ്രസരണവും പ്രകാശവീചികളുടെ പ്രകമ്പനവും നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നത് തന്നെയാണ്. ഇക്കാരണത്താൽ തന്നെയാണ് വെബറുടെ പരീക്ഷണങ്ങളും അപൂർണമായത്. ന്യൂട്രിനോസിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കൂ. എന്തൊക്കെ സാധ്യതകളാണ് തെളിയുന്നതെന്നറിയാമോ? ബഹിരാകാശ ഗവേഷണത്തിനൊക്കെ വൻ സാധ്യതയാണുള്ളത്. അതിവിദൂരതയിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ വാഹനങ്ങളെ ഞൊടിയിടയിൽ നിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കാനും സോളാർ പാനലുകൾ പ്രവർത്തനരഹിതമായാൽ ഞൊടിയിടയിൽ ഭൂമിയിൽ നിന്ന് വൈദ്യുതി പേടകത്തിനുള്ളിലെ ബാറ്ററിയിലേക്ക് എത്തിക്കാനും കഴിയുമായിരിക്കും. ഇനിയൊരു മനഃശാസ്ത്ര പഠനത്തിലേക്ക് കടക്കാം. ഒരാൾ മറ്റൊരാളിൽ വാക്കുകൊണ്ട് ഉദ്ദീപനമുണ്ടാക്കുമ്പോൾ പറയുന്നയാളിന്റെ തലച്ചോറിൽ നിന്ന് കേൾക്കുന്ന ആളിന്റെ തലച്ചോറിലേക്ക് വൈദ്യുതകാന്തിക തരംഗങ്ങൾ പ്രവേശിക്കുന്നതായി പഠനങ്ങൾ നടക്കുന്നു. പഠനം മാത്രമാണ് കേട്ടോ, നാളിതുവരെ തെളിയിച്ചിട്ടില്ല. ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ന്യൂട്രിനോസ് ആണെങ്കിലോ? ഇനി അതുമല്ല, വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ചാലകമായി ന്യൂട്രിനോസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ? എങ്കിൽ മനഃശാസ്ത്ര രംഗം മാറിമറിയാൻ അത് കാരണമാകുമെന്നതിൽ സംശയമില്ല തന്നെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: നമസ്തേ മലയാളം.
3: കണ്ണിന്റെ കലയാണ് നാടകം, ചാക്ഷുഷ യജ്ഞം. കണ്ണുകളെ ആവാഹിക്കുന്ന യജ്ഞമാണ് നാടകമെന്ന് ആചാര്യലക്ഷണം. ക്രിയാവൈചിത്രത്തിൽ നിന്ന് ക്രിയാ ഐക്യത്തിലേക്കും ഭാവവൈചിത്രത്തിൽ നിന്ന് ഭാവൈക്യത്തിലേക്കും ചെന്നെത്തി പ്രേക്ഷകന്റെ വികാരങ്ങളെ വിമലീകരിക്കുന്ന കലയുടെ ഔന്നിത്യം. അവനവൻ കടമ്പ, പുരാവൃത്തം, മതിലേരിക്കന്നി, അഗ്നിവർണൻ, പാലാട്ടുകോമൻ, മരപ്പാലം, സോവിയറ്റ് കടവ്, മാടൻ മോക്ഷം, ആത്മാവിന്റെ അകത്തളങ്ങളിൽ കൊളുത്തി വലിച്ച എത്രയെത്ര നാടകങ്ങൾ. ഉമ്മാച്ചു വിശറയ്ക്ക് കാറ്റുവേണ്ട, അശ്വമേധം വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കരുത്, ഉത്സവ പറമ്പുകളിലിരുന്ന് കണ്ട നാടകങ്ങൾ. അടുത്ത ബെല്ലിന് നാടകം തുടങ്ങുമെന്ന അറിയിപ്പ് തലച്ചോറിൽ ഇന്നും മുഴങ്ങുന്ന പോലെ അവതരണ ഗാനത്തോടെ തിരശീല ഉയരുകയായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

മരങ്ങൾക്കിടയിലൂടെ ഓർന്നു വീഴുന്ന വെളിച്ചത്തിന്റെ നൂലുകൾ എട്ടുകാലുള്ള ഒരു ചിത്രശലഭമാകുമോ നീ? എങ്കിൽ ഞാൻ നിറങ്ങൾ തുന്നിച്ചേർത്ത് ചിറകുകൾ വച്ച് ഒരു എട്ടുകാലിയാകാം. ശലഭകാലിയാകുന്ന പ്രണയം കാലത്തിന് എന്റെയും നിന്റെയും വക ഒരു സ്വർണവല. മാനം നിറയെ ചെമ്പരത്തി, ഭൂമിയിൽ കള്ളിമുള്ളിന്റെ പൂവുകൾ. ഞാൻ നിനക്ക് രക്തത്തിൽ നിന്ന് വിടർന്ന വെളുത്ത പൂക്കൾ തരുന്നു. നീ ഗ്രീഷ്മത്തിന്റെ ചൂടുള്ള ഒരു താമരയിതൾ, ഞാനിപ്പോൾ ഒരവസാദശില. നീ സദാ പരിണമിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കായാന്തരിതശില. പ്രണയം പെയ്തിറങ്ങുന്നു, മഴയായി, മഞ്ഞായി, നിലാവായി, വേൽപൂക്കളായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ ഓണത്തിൽ ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം ചന്ദ്രവിഴ എന്നാണ്.
1: നമസ്തേ മലയാളം.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു പകൽ പൂത്തിരിക്കുന്നു, ഹൃദ്യമായ ഒരു ദിനം. നവോന്മേഷത്തോടെ ഈ ദിനം കർമ്മപൂരിതമായിരിക്കട്ടെ. അധ്വാനത്തെക്കാൾ വലിയ മഹത്വം ഒന്നും വേറെയില്ല. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യവും വേറെയില്ല. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും വിശ്വാസത്തെക്കാൾ വലുതായി യുക്തിയെയും അന്ധവിശ്വാസങ്ങളെക്കാൾ അനാചാരങ്ങളെക്കാൾ വലുതായി ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. മനസ്സ് നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ ഓണത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: ദരുണസായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
2: ശബ്ദാഭിനയം കൊണ്ട് ഭാവതലങ്ങൾ തീർക്കുന്ന ശോഭി തിലകൻ, നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പ്രിയ കലാകാരൻ ശോഭി തിലകൻ കരുണാസൈ റേഡിയോയിൽ സംസാരിക്കുന്നു. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ശോഭി തിലകനുമായി പ്രത്യേകാഭിമുഖം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

നമസ്കാരം, എൻ്റെ പേര് അലൻ സുഭാഷ്. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഞാനൊരു 8 മുതൽ 10 വർഷമായിട്ട് ഇപ്പം ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് KSFDC കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ, അതിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു ബ്രദർ. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് ഫാമിലി. പിന്നെ ഉള്ളത് എനിക്ക് വൈഫ്, എൻ്റെ ഒരു മോൻ. ഇത്രയാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ എൻ്റെ കുറച്ച് ഇഷ്ടഗാനങ്ങളും എൻ്റെ ലിസ്റ്റിലുള്ളതും എൻ്റെ ഫാമിലിയുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് ജേക്കബിന് സ്വർഗരാജ്യം എന്ന ഫിലിമിലെ തിരുവാവണി രാവ്. കാരണം ഇതൊരു ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് കിടക്കുന്ന സോങ്. പിന്നെ ഈ ഒരു പാട്ടിന് എനിക്ക് ബേസിക്കലി ഒരു കുറച്ചുകൂടെ അടുപ്പമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മൂവിയിൽ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് പ്രീമിക്സ് എഞ്ചിനീയർ ആയിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ഏരീസിൻ്റെ വിസ്മയ മാക്സ് എന്ന സ്റ്റുഡിയോയിൽ അസിസ്റ്റൻറ്റ് സൗണ്ട് എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഹരികുമാർ സാറിൻ്റെയും വിഭജൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഈ മൂവിയിൽ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആക്ച്വലി വിനീതേട്ടൻ, വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടനുള്ള സമയത്താണെങ്കിൽ ഇവിടെ മിക്സിൻ്റെ സമയത്ത് ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വരികയും എല്ലാവരുടെ ഒരു ക്ലോസ് ആയിട്ട് ഇന്ത്യ മ്യൂസിക്കായിട്ടുള്ള ഷാൻ റഹ്മാൻ ചേട്ടനുമായിട്ടുള്ള എല്ലാവരും ഇൻട്രാക്ഷൻ, എല്ലാവരും എല്ലാവരും നല്ല രീതിയിലൊരു ഒരു ടീമായിട്ടായിരുന്നു ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സോങ്ങിൽ ഒരുപാട് തവണ ഈ പാട്ട് നമ്മൾ ഫിലിം മിക്സ് ചെയ്യുമ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ഈ കരോ കിളങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് വെച്ചൊക്കെ പാടുമായിരുന്നു ആക്ച്വലി. കാരണം വെച്ചാൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള പാട്ടായിരുന്നു. കാരണം ഓണത്തിൻ്റെ എല്ലാ ഒരു മെമ്മറീസ് അടങ്ങുന്നതായിരുന്നു ഇതിൻ്റെ വിഷ്വൽസ് ഫുള്ള് നമ്മൾ കണ്ടു നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിൽ എൻ്റെ ലിസ്റ്റിലെ ഫസ്റ്റ് സോങ് തന്നെ തിരുവാവണി രാവ്.

അതിൻ്റെ ലിസ്റ്റ് രണ്ടാമതായിട്ടുള്ളത് ഇപ്പം റീസെൻ്റായിട്ട് ഇറങ്ങിയ സർവമായ സിനിമയിലെ മായാജലം എന്ന സോങ്ങാണ്. അത് ആക്ച്വലി മ്യൂസിക് കമ്പോസർ ജസ്റ്റിൻ പ്രഭാകരനാണ്. ഞാൻ അടയർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠിച്ചത്. അപ്പം എൻ്റെ സീനിയർ ആയിട്ടുള്ള ആളായിരുന്നു ജസ്റ്റിൻ ചേട്ടൻ. അപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റിനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീമായിട്ട് ആ സമയത്ത് ഒരു പ്രൊജക്ട്സൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റിൻ ചേട്ടൻ അന്ന് തന്നെ തമിഴ് സോങ്സ് ഒക്കെ സിംഗിൾസ് ആൽബംസും അങ്ങനെയൊക്കെ കമ്പോസ് ചെയ്ത് ആ ഒരു ജസ്റ്റിൻ ചേട്ടൻ്റെ ഒരു സ്റ്റൈൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന്. പിന്നെ നാച്ചുറലിയാണ് ജസ്റ്റിൻ ചേട്ടൻ ഇങ്ങനെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വരികയും ഒരു എന്താ പറയുക മലയാള ആസ് എ തമിഴിലാണെങ്കിൽ പോലും ഒരു തമിഴ് മ്യൂസിക് കമ്പോസറിൻ്റെ ഒരു യാതൊരു ഇത് ഇല്ലാതെ കംപ്ലീറ്റ് ഒരു മലയാളം മ്യൂസിക് കമ്പോസറിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അല്ലെങ്കിൽ സോങ് മേക്കിംഗ് എങ്ങനെയാണോ അതേപോലെയാണ് ജസ്റ്റിൻ ചേട്ടൻ്റെ കമ്പോസിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടപ്പോൾ ആ ഫിലിം ബേസിക്കലി നല്ല ഫിലിമായിരുന്നു. അത് ഒരു ഹിറ്റായ സൂപ്പർ ഹിറ്റായ നിവിൻ പോളിയുടെ കരിയറിൽ തന്നെ റീസെൻ്റ്ലി ഹിറ്റായ ഒരു ഫിലിമാണ്. അപ്പോൾ ആ ഒരു സോങ് ഭയങ്കര ക്ലോസ് ടു ദ ഹാർട്ട് ആണ്. അപ്പോൾ അതിൻ്റെ ഓരോ വിഷ്വൽസ് ആണെങ്കിലും ശരി, അപ്പോൾ പാലക്കാട് സൈഡാണ് എൻ്റെ ഷൂട്ടിംഗ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങും ആ ഒരു സോങ്ങും കൂടെ ഭയങ്കര മെർജായിട്ട് നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി തന്നെയായിരുന്നു മൊത്തത്തിൽ തിയേറ്ററിൽ കാണുന്ന സമയത്ത്. ഞാൻ ആക്ച്വലി രണ്ട് പ്രാവശ്യം പോയി കണ്ടിരുന്നു. അപ്പം ഞാൻ പിന്നെ ബേസിക്കലി ജസ്റ്റ് ഞാൻ വിളിക്കുകയും അങ്ങനെ ഒരു പേഴ്സണൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ ഒരു സോങ്ങാണ്. അപ്പോൾ അതൊരു എനിക്ക് ഭയങ്കര ക്ലോസ് ടു ദ ഹാർട്ട് ആയിട്ടൊരു സോങ്ങാണ്. അപ്പോൾ അതാണ് എൻ്റെ ലിസ്റ്റിലെ രണ്ടാമത്തെ സോങ്.

എൻ്റെ ലിസ്റ്റിൽ അടുത്തായിട്ടുള്ളത് റീസെൻ്റായിട്ട് ഇറങ്ങിയ ബാലൻ എന്ന സിനിമയിലെ കണ്ടോ കണ്ടോ താക്കോൽ എന്ന സോങ്ങാണ്. താക്കോൽ സോങ് ആണെന്നാണ് അത് യൂഷ്വലി അറിയപ്പെടുന്നത്. അതിൻ്റെ പേഴ്സണലി എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പാട്ട്. അതൊരു കുട്ടി പാടുന്നൊരു സോങ് ആയതുകൊണ്ട് തന്നെ എൻ്റെ മോൻ്റെ പേര് ഏഡൻ മാത്യു അലൻ എന്നാണ്. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ട് അവൻ സിനിമ തിയേറ്ററിൽ ആക്ച്വലി പോയപ്പോൾ ഞങ്ങൾ കൊണ്ടായിരുന്നു ഫാമിലിയായിട്ട് പോയപ്പോൾ. അപ്പം സിനിമ കാണാനൊക്കെ ഇഷ്ടം, നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും മോന് പക്ഷേ സിനിമ പാട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ കൊണ്ടാ സമയത്ത് അവൻ ഈ പാട്ട് മാത്രം റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബിലോ അല്ലെങ്കിൽ തിരിച്ച് ആ പാട്ട് വെക്ക് താക്കോൽ സോങ് വെക്ക് എന്നാണ് ആയുഷ്ലി അവൻ പറയുക. അത് പ്രീസിലെ എൻ്റെ മോൻ ഏറ്റവും ഫേവറേറ്റ് ഉള്ളൊരു സോങ് ആണ്. അപ്പം അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഈ പറഞ്ഞ പോലെ സുശിൻ ശ്യാം, ഞങ്ങൾ ഒരുമിച്ച് വില്ലൻ എന്ന സിനിമയിൽ ഞാൻ വിസ്മ മാക്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അത് വീണ്ടും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പം സുശിൻ പുറയും ആക്ച്വലി എൻ്റെ അങ്ങനെ ഫേവറേറ്റ് അങ്ങനെ എപ്പോഴും ഒരു കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ല, പക്ഷേ എന്നാൽ പോലും ഇടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും നല്ല മൂവീസൊക്കെ കാണുന്ന സമയത്ത് പുള്ളി വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ആ ഒരു ലെവലിലേക്ക് പുള്ളി എത്തിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഈ ഫിലിം കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പറയുന്ന പോലെ ഒരു കോൺടാക്റ്റിൽ അത്ര ക്ലോസ് അല്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കും, തിരിച്ച് വല്ലപ്പോഴൊക്കെ പുള്ളിയുടെ തിരക്കനുസരിച്ച് റിപ്ലൈ വരെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സൗഹൃദ ബന്ധം ഇടയ്ക്ക് കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അതും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്, എൻ്റെ മോന് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷൽ ബ്യൂട്ടിയും പറഞ്ഞ ആ സോങ്ങിൻ്റെ ആ ഫിലിമിൻ്റെ മൊത്തത്തിൽ മാച്ച് ചെയ്ത് അവർ ചെയ്തേക്കുന്ന ആ ഒരു ഇതും എൻ്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ മോനും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

എന്റെ ലിസ്റ്റിൽ അടുത്തായിട്ടുള്ളത് ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിലെ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത ആലോലം പൂന്തിങ്കൾ എന്ന സോങ് ആണ്. യൂഷ്വലി ആ സോങ് അറിയപ്പെടുന്ന ആലോലം എന്നാണ്, അത് ഹരിശങ്കറാണ് അത് പാടിയിരിക്കുന്നത്. അതും ഒരു ഫേവറേറ്റുള്ള സോങ്ങാണ്, കാരണം ആക്ച്വലി അതും അതിലും ഞാൻ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ മിക്സിങ്ങിൻ്റെ പ്രീമിക്സ് എഞ്ചിനീയറൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ ആ ടീമിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഇതേപോലെ നമ്മൾ കൂടുതൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് സിനിമ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു അറൗണ്ട് ഇന്ന അറൗണ്ട് ഒരു 250 അല്ലെങ്കിൽ 300 മണിക്കൂറോളം ഒരു ഫിലിമിൻ്റെ മിക്സിംഗ് വർക്ക് നടക്കും ആക്ച്വലി. ഇപ്പോൾ അത് ഈ പടം എന്നല്ല എല്ലാ ഫിലിംസും, ചിലപ്പം പടത്തിൻ്റെ ബഡ്ജറ്റോ അല്ലെങ്കിൽ പടത്തിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് ഡ്യൂറേഷൻ അനുസരിച്ച് ആ ഒരു മണിക്കൂർ ഇനിയും കൂടാം. ഒരു 250-300 അല്ലെങ്കിൽ 350 അവേഴ്സാണ് ഒരു പടത്തിൻ്റെ മിക്സിങ്ങിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ അത്രയും സമയം തവണ ഇത് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു സോങ്. അപ്പോൾ എല്ലാ ഫിലിമിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണലി ഒരു അനുഭവം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഇങ്ങനെ ഒരുപാട് തവണ കേൾക്കുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറും. മാത്രമല്ല ആ പടത്തിൽ ഈ സെയിം നിവിൻ പോൾ തന്നെയാണ് ആക്ടർ, നയൻതാര, അവർ കോംബോ ആയിട്ടുള്ള വരുന്നൊരു സോങ്ങാണ്. ഒരു ദീപാവലി റിലേറ്റഡ് സോങ്ങ്, പക്ഷേ എന്നാലും ഒരു ഫെസ്റ്റീവ് മോഡ് സോങ്ങ്, നമ്മൾ ആക്ച്വലി ഓണത്തിൻ്റെ ഇതല്ലെങ്കിൽ പോലും അതിൻ്റെ എല്ലാ വിഷ്വൽസിലും അങ്ങനെ ഒരു മിന്നി മറയുന്ന ഒരു വിഷ്വൽസ് ഒക്കെ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കിഷ്ടമുള്ളൊരു സോങ്ങാണ് അത്, ആലോലം എന്ന് പറഞ്ഞ സോങ്ങ്. വളരെ നന്നായി ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഹരിശങ്കർ പാടിയിട്ടുണ്ട്. ആ ഒരു അതിൻ്റെ കോഡ്സ് പ്രോഗ്രഷൻ ആണെങ്കിലും ശരി, ഒരു ഷാൻറമാൻ്റെ ഷാൻചാടൻ്റെ ഒരു കമ്പോസിങ് രീതിയാണെങ്കിലും ശരി, നല്ലൊരു പേഴ്സണൽ ഫേവറേറ്റ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സോങ്ങ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ലിസ്റ്റിലുള്ള അടുത്ത സോങ്ങ്.

എൻ്റെ ലിസ്റ്റിലുള്ള അടുത്ത സോങ് ടേക്ക് ഓഫ് എന്ന സിനിമയിലെ ഹിഷാം അബ്ദുൽ വഹാബ് പാടിയ തൂമഞ്ഞ മായൽ എന്നുള്ള സോങ്ങാണ്. അതിൻ്റെ മ്യൂസിക് കമ്പോസറും ബേസിക്കലി ഷാൻ റഹ്മാൻ തന്നെയാണ്. അപ്പോൾ ഷാൻ ചേട്ടൻ ബേസിക്കലി എൻ്റെ ഒരു ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ലിസ്റ്റിലുള്ള ഒരാളാണ്. എൻ്റെ ഒരു ഏകദേശം ടോപ്പ് മോസ്റ്റ് ലിസ്റ്റിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പാട്ട് ബേസിക്കലി ഇപ്പോൾ ഓരോ വർഷം കേൾക്കുമ്പോഴും ഭയങ്കര ക്ലോസ് ടു ദ ഹാർട്ട് ആവാൻ വേറൊരു റീസൺ എന്ന് പറയാം, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോൾ സ്ക്രോൾ ചെയ്താലും എന്തെങ്കിലും ഒരു മോട്ടിവേഷനൽ ഒരു സാധനം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ റീൽസ് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ഒരു സോങ് ആയിരിക്കും. അതിൻ്റെ ബേസിക്കലി അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു നാല് വരി ആയിരിക്കും നമുക്ക് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവുക. അത് നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പ്ലസ് എന്തൊരു ഫീലിംഗ് വന്നാലും അല്ലെങ്കിൽ ഒരു വിഷമം വന്നാലും അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ ആ ഓട്ടോമാറ്റിക്കലി ആ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലീഫ് ഭയങ്കരമാണ്. ഭയങ്കര ഇഷ്ടമുള്ള ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ലിറിക്സും കൂടിയാണ്. ആ ഒരു ഹൈ പിച്ചിൽ പോകുന്ന ഒരു ആ ഒരു പോർഷൻ എൻ്റെ ഭയങ്കര പേഴ്സണൽ സ്പേസിൽ ഇടയ്ക്കും എപ്പോഴെപ്പോഴും വന്നു പോകുന്ന ഒരു സോങ്ങാണത്.

എൻ്റെ ലിസ്റ്റിലുള്ള അടുത്ത സോങ് എന്ന് പറയുന്നത് ജേക്സ് ബിജു കമ്പോസ് ചെയ്തിട്ടുള്ള കക്ഷി അമ്മണിപ്പിള്ള എന്ന ഫിലിമിലെ ഹരിശങ്കർ പാടിയിട്ടുള്ള അവൾ വരും വസന്തമായ സോങ്ങാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് ആണുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ മൂവിയിലും വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വിസ്മയ മാക്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ മൂവിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ നമ്മൾ കേട്ടപ്പോൾ അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ഒരു സോങ്ങാണ്. ഒരു ഫാമിലി ഒരു ഡ്രാമ റിലേറ്റഡ് ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ ഈ ഫിലിം കക്ഷി അമ്മണിപ്പിള്ള എന്നുള്ള സിനിമ തന്നെ. ഈ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഈ ഡയറക്ടർ കണ്ണൂരാനാണ്. അങ്ങനെ ഡയറക്ടറായിട്ടുള്ള വേറൊരു അടുപ്പം കൂടെ ഉണ്ട് പേഴ്സണലി. പിന്നീട് അയാൾ ഡിഞ്ചിത്ത് ചേട്ടൻ എന്നാണ് ആ ഡയറക്ടറിൻ്റെ പേര്. പിന്നീട് ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ എക്കോ മുതലുള്ള എല്ലാ ഫിലിംസ് ബാക്കിയെല്ലാം ഹിറ്റാണ് ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ റിലേഷൻ കൂടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു ഫിലിം ഡയറക്ടർ ആയിട്ട്. അപ്പോൾ ഈ ഒരു സോങ് പേഴ്സണൽ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്. കാരണം വെച്ചാൽ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റർ കാണിക്കും. പിന്നെ ആസിഫ് അലി, അങ്ങനത്തെ ഒരു പാറ്റേണാണ് ഈ സോങ് പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയത്. അപ്പോൾ ഞാനും വൈഫും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരുവിധം റിപ്പീറ്റ് ആയിട്ട് കേൾക്കാറുള്ള സോങ് ലിസ്റ്റിലെ ഒരു സോങ്ങാണിത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എൻ്റെ ലിസ്റ്റിലുള്ള അടുത്ത പാട്ടെന്ന് പറയുന്നത് വിജയ് സൂപ്പറും പൗർണമിയും ആ ഫിലിമിലെ ഏതോ മഴയിൽ നിന്നുള്ള സോങ്ങാണ്. ഇതും ആസിഫ് അലി പറയുന്ന അങ്ങനെ ഒരു ഫിലിമായിരുന്നു. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് പ്രിൻസ് ജോർജ് ആണ്. പ്രിൻസ് ജോർജ് ആക്ച്വലി അങ്ങനെ ബേസിക്കലി അങ്ങനെ പരിചയമില്ല, പക്ഷേ എപ്പോഴോ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ആർട്ടിസ്റ്റ് മെസ്സേജൊക്കെ അയക്കുന്ന ആ ഒരു റിലേഷനുള്ള ഒരാളാണ്. അപ്പോൾ ഈ സോങ്ങും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളൊരു സോങ്ങാണ്.

എൻ്റെ ലിസ്റ്റിലെ അടുത്ത സോങ് എന്ന് പറയുന്നത് വിശേഷം എന്ന മൂവിയിലെ ആനന്ദ് മധുസൂദനൻ കമ്പോസ് ചെയ്തിട്ടുള്ള നീ ഞാനും ഒന്നാണ് എന്നുള്ള സോങ് ആണ്. ഇത് പേഴ്സണലി ഒരു ഫേവറേറ്റ് ആവാനുള്ള റീസൺ, ഇത് വൈഫ് എൻ്റെ മോനെ ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരുന്ന സോങ് ആണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു റിലേറ്റഡ് ഉള്ള സബ്ജക്റ്റ് ആണല്ലോ ആ ഫിലിം. അപ്പോൾ അങ്ങനെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഞങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു സോങ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഫേവറേറ്റ് ആണ്, നല്ല ഫീലാണ് ആക്ച്വലി ആ സോങ്. മൊത്തം കേൾക്കുമ്പോഴും ആ ഫിലിമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ലിറിക്സും മൊത്തത്തിൽ ആ ഒരു സോങ്ങിൻ്റെ കോഡ്സ് പ്രോഗ്രഷനും എല്ലാം പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഞങ്ങളുടെ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗായകനും ശബ്ദലേഖകനുമായ അലൻ സുഭാഷ് അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.

ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ചെറുപ്പകാലത്തുള്ള ഓണവിശേഷങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. എൻ്റെ ജന്മനാടെന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ തടിക്കട എന്ന സ്ഥലത്താണ്. ആക്ച്വലി കണ്ണൂരിൽ നിന്ന് ഒരു ഒരു എന്നാൻ അറൗണ്ട് ഒരു 45 മിനിറ്റ്സോളം പോകണം. അപ്പോൾ അതൊരു ആക്ച്വലി ഗ്രാമമാണെന്ന് വെച്ചാൽ ഗ്രാമമാണ്, എന്നാൽ ബാക്കിയുള്ള ടൗൺഷിപ്പിൻ്റെ എല്ലാ ഫെസിലിറ്റീസും കിട്ടും. അവിടെയാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ 12th വരെ പഠിച്ചത് സെൻറ് മേരീസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ്. അതിന് മുന്നേ പഠിച്ചിരുന്നത് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നുള്ള സ്കൂളായിരുന്നു, കോൺവെൻറ്റ് സ്കൂളായിരുന്നു ആക്ച്വലി. ഇപ്പോൾ രണ്ട് കോൺവെൻറ്റ് സ്കൂളിലും ചെറുപ്പത്തിലെ ഓർമ്മ എന്ന് പറയുന്നത് എല്ലാ ഈവൻസിലും, അതായത് ഇപ്പം എന്ത് ഫെസ്റ്റിവൽ സീസൺ ആണെന്നുണ്ടെങ്കിലും ഓണം, വിഷു, ക്രിസ്മസ്, എന്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി ഈ പാട്ട് ലൈനിലേക്ക് വരുന്നത് സ്കൂളിൽ നിന്നാണ് എൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. കോൺവെൻറ്റ് സ്കൂളിൽ സിസ്റ്റേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മളെ എല്ലാത്തിലും ട്രെയിൻ ചെയ്യിക്കാനും എല്ലാത്തിനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരു 4ാം ക്ലാസ് മുതലാണ് പാടി തുടങ്ങുന്നതെന്ന് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പോൾ ചേർച്ച് കൊയറിൽ, പള്ളി കൊയറിൽ, അങ്ങനത്തെ ഇതിൽ അങ്ങനെ പോയി. അങ്ങനെയാണ് എൻ്റെ ഒരു മ്യൂസിക് കരിയറിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മയും പപ്പയും ആക്ച്വലി നന്നായിട്ട് പാടും, ഒരു കോളേജ് മുതലേ നന്നായിട്ട് പാടുന്നവരാണ് രണ്ടാൾക്കാരും. അപ്പോൾ അങ്ങനൊരു ബൈ ബർത്ത് അങ്ങനൊരു ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ടാലൻ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഈ സിംഗിങ് എന്ന് പറയുന്നത്. നമ്മൾ വലിയൊരു സിംഗർ അല്ലെങ്കിൽ പോലും, അപ്പോൾ ഈ ചെറുപ്പത്തിൽ അമ്മയൊക്കെ പഠിപ്പിച്ച് വിടാറുണ്ട് ചില സോങ്സൊക്കെ. പക്ഷേ ചില സമയത്തൊക്കെ അത് തെറ്റിക്കും, അവിടെ പോയി പാടുമ്പോൾ പ്രൈസൊന്നും അന്ന് ചെറുപ്പകാലങ്ങളൊന്നും കിട്ടാറൊന്നുമില്ല. പിന്നെ ഈ നമ്മുടെ നാട്ടിലെ ഒരു ഓണാഘോഷം എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിൽ തടിക്കട എന്ന സ്ഥലമാണ് ഞങ്ങളുടെ. അപ്പോൾ അവിടെ ഈ ഒരുപാട് ക്ലബ്സുണ്ട്. അപ്പോൾ ക്ലബിൻ്റെ ഓരോ ക്ലബിൻ്റെയും ഓരോ ആഘോഷങ്ങളായിട്ട് ഓരോ അവരുടെ ഓരോരുത്തർ ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ, പിന്നെ എന്താ പറയുന്നത് ബാക്കി പൂക്കള മത്സരം തുടങ്ങിയിട്ടുള്ള എല്ലാവിധ പരിപാടികളും, കൾച്ചറൽ പ്രോഗ്രാംസായിട്ട് റിലേറ്റ് അടങ്ങുന്ന എല്ലാ പരിപാടികളും കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് എന്നെ അമ്മയാണ് ആക്ച്വലി പഠിപ്പിച്ചത്, ഉത്തരാട പൂനിലാവേ വാ എന്ന് പറഞ്ഞൊരു സോങ്ങ്. അതെനിക്കിപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് എനിക്കൊന്ന് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ട്രിവാൻഡ്രത്ത് ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ എൻ്റെ ഓഫീസുകളിലൊക്കെ ഓണപ്പരിപാടി വന്ന് ഞാൻ ആദ്യം ഞാൻ പാടുന്ന പാട്ടതായിരിക്കും. കാരണം അത് ബൈ ഹാർട്ട് പാടി പാടി ബൈ ഹാർട്ടായ ഒരു സോങ്ങാണ്. ഒരു 4 വരി ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു ഞാൻ പാടാം.

അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എൻ്റെ ഫേവറേറ്റായിട്ടുള്ള സോങ്സ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഈ ലിസ്റ്റിൽ അവസാനമായിട്ട് വരുന്നത് മൈക്കിൾ മദന കാമരാജ് എന്നുള്ള തമിഴ് ഫിലിമിലെ രാജാ സാർ കമ്പോസ് ചെയ്ത സുന്ദരനെയും സുന്ദരനാൻ എന്നുള്ള സോങ് ആണ്. അപ്പോൾ അത് ബേസിക്കലി കേൾക്കുമ്പോൾ അത് മലയാളത്തിലാണ് ലിറിക്സ് പോകുന്നതെങ്കിലും കമൽഹാസൻ ആക്ച്വലി കമൽഹാസൻ എന്നുള്ള മെയിൻ ഗ്രേറ്റ് ആക്ടർ കം ഡയറക്ടർ കം എല്ലാം ആയിട്ടുള്ള ഒരാൾ പാടി എന്നുള്ള കമൽഹാസൻ ഫാൻസിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആയിരിക്കും. കാരണം പകുതി ലിറിക്സ് മലയാളത്തിലാണ് ആക്ച്വലി പോകുന്നത്, പിന്നെ അത് തമിഴിലേക്ക് കൺവേർട്ട് ചെയ്ത് നല്ല രസമായിട്ടാണ് ആ സോങ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സോങ്ങോടുകൂടി നമ്മൾ ആക്ച്വലി വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഒരു ഹാപ്പി ഓണം നേരാണ് എന്നെ എൻ്റെ ഫാമിലിയുടെ വകയായിട്ട്. എല്ലാവർക്കും നല്ല ദിനങ്ങളായിരിക്കട്ടെ. ഈ ഒരു വർഷവും നല്ല സമൃദ്ധിയുടെയും പ്രോസ്പെറസിൻ്റെയും നല്ലൊരു വർഷമായിരിക്കട്ടെ. താങ്ക് യു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നാടിന്റെ ഭാഗധേയമായ ഒരാൾ, രാഷ്ട്രീയ രംഗത്തെ അപരാജിതൻ, വെള്ളനാട് ശശി. കേൾക്കാം കരുണാസായി റേഡിയോയിൽ വെള്ളനാട് ശശിയുമായി പ്രത്യേക അഭിമുഖം അവിട്ടം നാളിൽ രാവിലെ 11 മണി മുതൽ.
3: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
4: ശൂന്യമായ ആകാശം ഒന്നും എഴുതാത്ത ഒരു വെള്ളക്കടലാസ് പോലെയാണ്. ഒരു നക്ഷത്രമെങ്കിലും ഇല്ലാത്ത ആകാശം, അതത്ര സുഖദമായ ഒരു കാഴ്ചയല്ല. നക്ഷത്രങ്ങളാണ് ആകാശത്തിന് അഴക് പകരുന്നത്. അക്ഷരങ്ങളാണ് കടലാസിന് ജീവൻ പകരുന്നത്. അക്ഷരങ്ങളില്ലാത്ത കടലാസ് പോലെ ശൂന്യമാണ് നക്ഷത്രങ്ങളില്ലാത്ത ആകാശം. മട്ടുപ്പാവിൽ ആകാശം നോക്കിക്കിടക്കുമ്പോൾ നക്ഷത്രങ്ങളൊന്നുമില്ലെങ്കിൽ അതെത്രമേൽ വിരസമായിരിക്കും. ഒറ്റ നക്ഷത്രമെങ്കിലും ആകാശത്തിൻ്റെ അപാരതയെ അലങ്കരിച്ചു നിൽക്കുന്ന കാഴ്ചയുടെ സൗമ്യത ഇഷ്ടം, അത്രമേലിഷ്ടം.

പകലിൽ നക്ഷത്രങ്ങളുണ്ടാവുമോ? ഇല്ലെന്നാണ് കുട്ടിക്കാലത്തേ കേട്ടത്. അന്നൊക്കെ ചിന്തിച്ചിരുന്നത് പകലിൽ നക്ഷത്രങ്ങൾ എവിടെയോ പോകുമെന്നാണ്, രാത്രിയാകുമ്പോൾ അവ തിരിച്ചു വരുമെന്നാണ്. ചില രാത്രികളിൽ നക്ഷത്രങ്ങൾ കുറവായിരിക്കും. എവിടെയോ പോയിട്ട് തിരിച്ചെത്താൻ ചില നക്ഷത്രങ്ങളെങ്കിലും വൈകുന്നതുകൊണ്ടാണ് ആ രാത്രികളിൽ ആകാശം ദരിദ്രമാകുന്നത്. എന്നാൽ അമ്മ പറഞ്ഞത് അനുസരണയില്ലാത്ത നക്ഷത്രങ്ങൾ വേറെവിടെയോ കളിച്ചു നടക്കുന്നത് കൊണ്ടാണ് എണ്ണം കുറയുന്നതെന്നാണ്. കുട്ടിക്കാലത്ത് ഓരോരോ സങ്കല്പങ്ങൾ, അതെത്രമേൽ നിഷ്കളങ്കവും സുന്ദരവുമായിരുന്നു അനുസരണയില്ലാത്ത നക്ഷത്രങ്ങൾ. ഒരു കവിത പോലെ അമ്മ പറഞ്ഞ ആ വാക്കുകൾ ഇഷ്ടം അത്രമേൽ.

മരിച്ചവരാണ് ആകാശത്ത് നക്ഷത്രങ്ങളായി മാറുന്നത്. അങ്ങനെ പറഞ്ഞത് ആരായിരിക്കും? അറിഞ്ഞുകൂടാ. പക്ഷേ ലോകം മുഴുവൻ അങ്ങനെയൊരു വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് മരിച്ച കുട്ടികളാണ് നക്ഷത്രങ്ങളായി മാറുന്നത് എന്ന്. മാമ്പഴം വായിച്ച നാൾ മുതൽ ആകാശം നോക്കി തുടങ്ങിയതാണ്. അമ്മതൻ പൂങ്കുയിൽ ആകാശത്തിൻ്റെ അപാരതകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിരുന്ന നാളുകൾ. കണ്ടിരുന്നെങ്കിൽ അമ്മ അത്രമേൽ വിഷമിക്കുന്നു എന്ന് പറയാനായിരുന്നു അന്നത്തെ ശ്രമങ്ങളെല്ലാം. പക്ഷേ ഈ 100,000 താരജാലങ്ങൾക്കിടയിൽ എവിടെയായിരിക്കും അമ്മയുടെ പൂങ്കുയിൽ? കണ്ണു ചിമ്മുന്ന ഈ കമനീയതകളെല്ലാം ഏതൊക്കെയോ അമ്മമാരുടെ പൂങ്കുയിലുകളായിരിക്കുമോ? അറിഞ്ഞുകൂടാ. എന്നാലും കുഞ്ഞു നക്ഷത്രങ്ങൾക്കെല്ലാം ഒരേ ഭാവം, ഒരേ നോട്ടം. കുസൃതിക്കണ്ണുള്ള നക്ഷത്ര കുഞ്ഞുങ്ങൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്നൊരക്ഷരമെന്തേ ബോധിച്ചുവോ പൈതലി. വാക്കെന്ന കവിതയിലെ വരികളാണ്. വി മധുസൂദൻ നായരുടെ കവിതയാണ്. നക്ഷത്രങ്ങൾ പരാമർശിക്കപ്പെട്ട എത്രയോ എഴുത്തുകൾക്ക് നമ്മുടെ സാഹിത്യം സാക്ഷി. നക്ഷത്രങ്ങളെ കാവൽ, പി പത്മരാജൻ്റെ ചാരുതയാർന്ന നോവൽ. പകൽ നക്ഷത്രങ്ങൾ, സുന്ദരമായ ചലച്ചിത്രം. നക്ഷത്രമില്ലാത്ത രാത്രിയിൽ കനത്തു നിൽക്കും ഇരുട്ടിൻ്റെ ഇറകളിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ ആരുമറിയാതെ പൂട്ടിവെക്കുന്നു. നക്ഷത്രങ്ങൾ ഓരോന്നായി ഉദിച്ചു തുടങ്ങി. ആരോ വിരിച്ചിട്ട ഒരു പരവതാനി പോലെ ആകാശം, വെളുത്ത മഷി കുടഞ്ഞിട്ടതുപോലെ നക്ഷത്രങ്ങൾ. രാത്രി കനക്കും തോറും നക്ഷത്രങ്ങളുടെ ശോഭ കൂടുന്നു. നോക്ക്, ഈ മട്ടുപ്പാവിൽ ആകാശം നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ അവർ കാണുന്നത് നമ്മളെയായിരിക്കില്ല അല്ലേ, നക്ഷത്രങ്ങളെയായിരിക്കും അല്ലേ. അവർ പറയുമായിരിക്കും, രണ്ട് നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി, ചന്ദ്രോദയം പുഷ്പമാല നീട്ടി, അടുക്കുവാനറിയാതെ രൂപങ്ങൾ നിന്നു, ആത്മാവിൽ രശ്മികൾ അലയടിച്ചുയർന്നു. നമ്മളെക്കുറിച്ചാണ് കവി അങ്ങനെ എഴുതിയതല്ലേ ഇഷ്ടം, അത്രമേലിഷ്ടം.

നക്ഷത്രങ്ങൾക്ക് പേരുകളുണ്ടോ? മകം, പൂരം, ആയില്യം, പുണർത്തം, അങ്ങനെ തങ്ങൾക്ക് പേരുകളുണ്ടെന്ന് നക്ഷത്രങ്ങൾക്കറിയുമോ? ആരാവും നക്ഷത്രങ്ങൾക്ക് അങ്ങനെയൊക്കെ പേര് കൊടുത്തത്? എല്ലാം നല്ല പേരുകൾ തന്നെ. തിരുവാതിര, അശ്വതി, കാർത്തിക, വിശാഖം, ആയില്യം, അങ്ങനെ വിരലിലെണ്ണാവുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ പിന്നെ ബാക്കി 100,000 നക്ഷത്രങ്ങൾക്ക് പേരുകളില്ലേ? കാണുമായിരിക്കും, അറിഞ്ഞുകൂടാത്തതായിരിക്കും. നക്ഷത്രങ്ങളുടെ പേരുകൾ സ്വീകരിച്ച സുഹൃത്തുക്കളും ഏറെയുണ്ട്. വിശാഖ്, രോഹിണി, ചിത്തിര, സ്വാതി, അങ്ങനെ നക്ഷത്രപ്പേരുള്ള കൂട്ടുകാർ. നക്ഷത്രങ്ങളും അവയുടെ പേരുള്ള കൂട്ടുകാരും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ശാസ്ത്രീയമായ പേരുകളുള്ള 300-ലധികം നക്ഷത്രങ്ങളുണ്ടെന്നാണ് കണക്ക്. റീഗൽ, വേഗ, ബെറ്റൽഗ്യൂസ്, പൊളാരിസ്, ഫിനിസ്, ആൽഫ സെൻഡോറി, പ്രോക്സിമ, ജി സ്കോർപി, അങ്ങനെ എത്രയോ നക്ഷത്രങ്ങൾ. അതിനിടയിൽ ഏറ്റവും പ്രധാനമായത് മറന്നു, സൂര്യൻ, നമ്മുടെ സ്വന്തം നക്ഷത്രം. ഇഷ്ടം, അത്രമേലിഷ്ടം.

ഒന്നും പത്തുമല്ല, ആയിരവും പതിനായിരവുമല്ല, കോടാനുകൂടി നക്ഷത്രങ്ങൾ. ചിലതൊക്കെ കെട്ടുപോയിട്ട് തന്നെ കാലങ്ങളായി. തമോഗർത്തങ്ങളായി അവ ബാക്കിയാവുന്നു എന്ന് സയൻസ് പറയുന്നു. പ്രകാശവർഷങ്ങൾ അത്രയേറെയുള്ള നക്ഷത്രങ്ങൾ. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ മിന്നാമിനുങ്ങിനേക്കാൾ ചെറിയവ. ആയിരം ആയിരം മിന്നാമിനുങ്ങുകൾ എന്ന് വിശ്വസിച്ചിരുന്ന ബാല്യം, എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടാത്ത പ്രപഞ്ചമഹാരഹസ്യം. നിഗൂഢം, നിതാന്തം, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

നക്ഷത്രങ്ങളുടെ നാട്ടിൽ നിന്ന് നിലാവിലൂടെ നടന്നിറങ്ങി വന്ന രാജകുമാരൻ. അവൻ്റെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങി, മുടിനാരുകളിൽ നക്ഷത്രങ്ങൾ മിനുങ്ങി. ഒരു കഥ നിറയെ നക്ഷത്രങ്ങൾ, ഒരു കൈക്കുടന്ന നിറയെ കഥകൾ. സേതുവിൻ്റെ കഥയിൽ നക്ഷത്രങ്ങൾ ഒന്നൊന്നായി ഉദിക്കുന്ന കാഴ്ച. ഓരോ മനുഷ്യരും ഓരോ നക്ഷത്രങ്ങളാകുന്നു. ഓരോ ജീവിതവും ഓരോ നക്ഷത്രമെന്ന് സേതു പറയുന്നു. നക്ഷത്ര ജീവിതങ്ങൾ, ആ പ്രയോഗം തന്നെ ഇഷ്ടം, അത്രമേലിഷ്ടം.

നക്ഷത്രങ്ങൾ മരിച്ചു പോകുമെന്നറിഞ്ഞത് സ്റ്റീഫൻ ഹോക്കിങ്സിനെ വായിച്ചപ്പോഴാണ്. മരിച്ച നക്ഷത്രങ്ങൾ കരിഞ്ഞു പോകുമത്രേ, കറുത്ത ഗർത്തങ്ങളായി അവ ആകാശപടലങ്ങളിൽ ബാക്കിയാവുമത്രേ. അവയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം നമ്മൾ കാണുന്നത് അവ മരിച്ച് കാലങ്ങൾ കഴിഞ്ഞാണത്രേ. അത്ഭുതപ്പെടുത്തുന്ന അറിവുകൾ, വിസ്മയിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ, ഇഷ്ടം അത്രമേലിഷ്ടം.

ഭൂമിയിൽ നക്ഷത്രങ്ങളുണ്ടോ? തിരശീലയിൽ കാണുന്നവരെയാണ് അങ്ങനെ പറയാറുള്ളത്. പക്ഷേ എന്തോ, സ്നേഹവും കരുണയും കരണീയമായിട്ടുള്ള സാധാരണ മനുഷ്യർ അവരാണ് ഭൂമിയിലെ യഥാർത്ഥ നക്ഷത്രങ്ങൾ എന്ന് തോന്നിയിട്ടുണ്ട്. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളുള്ളവർ അവരാണ് യഥാർത്ഥ താരങ്ങൾ. നക്ഷത്രം പോലെ കരുണയുടെ പ്രകാശം തൂകുന്നവർ ഇഷ്ടം, അത്രമേലിഷ്ടം.

കുട്ടിക്കാലത്ത് ആകാശം നോക്കിക്കിടന്ന മീനമാസരാവുകൾ, പൊട്ടുപോലെ ആകാശം നിറയെ ആയിരം ആയിരം നക്ഷത്രങ്ങൾ, ഒരു നക്ഷത്രമെങ്കിലും മടർന്നു വീഴുമെന്ന് കൊതിച്ചു കിടന്ന രാത്രികൾ, കാത്തുകിടന്ന് ഉറങ്ങിപ്പോയ രാത്രികൾ ഇനി എന്നെങ്കിലും തിരിച്ചെത്തുമോ? അന്ന് കണ്ട നക്ഷത്രങ്ങൾ തന്നെയാകുമോ ഇന്നും മാനത്തുള്ളത്? എങ്ങനെ തിരിച്ചറിയും? എല്ലാറ്റിനും ഒരേ ഭാവം, കണ്ണു ചിമ്മിക്കളിക്കുന്ന കള്ളഭാവം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

അത്രമേലിഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.
2: ടെലിവിഷൻ വാർത്തകളിലെ സജീവ സാന്നിധ്യം ഹാഷ്മി, ദൃശ്യപരതയിൽ നിന്ന് ശ്രവ്യ മുഹൂർത്തങ്ങളിലേക്ക് ഒരു സഞ്ചാരം കേൾക്കാം. കരുണാസായി റേഡിയോയിൽ വാർത്താവതാരകൻ ഹാഷ്മിയുമായി അഭിമുഖം അവിട്ടം ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മനുഷ്യൻ ജനിച്ച നാൾ മുതൽ അവനെ പിന്തുടരുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഞാൻ ആരാണ്? ഈ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് മനുഷ്യനാഗരികതയെ മുന്നോട്ട് നയിച്ചത്. ആ അന്വേഷണത്തിൽ മനുഷ്യൻ 2 വഴികളാണ് കണ്ടെത്തിയത്. ഒന്നാമത്തേത് വിശ്വാസത്തിന്റെ വഴി, രണ്ടാമത്തേത് ശാസ്ത്രത്തിന്റെ വഴി. വിശ്വാസത്തിന്റെ വഴി ലളിതമാണ്. അവിടെ ചോദ്യങ്ങളെക്കാൾ ഉത്തരങ്ങളാണ് ആദ്യം ലഭിക്കുന്നത്, തെളിവുകളേക്കാൾ ഉറപ്പുകളാണ് ലഭിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, അത് വിശ്വസിച്ചാൽ മതി എന്നതിലാണ് ആ യാത്ര അവസാനിക്കുന്നത്. എന്നാൽ ശാസ്ത്രത്തിന്റെ വഴി അങ്ങനെയല്ല. അവിടെ ഓരോ ഉത്തരവും പുതിയ ചോദ്യങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഓരോ കണ്ടെത്തലും പഴയ വിശ്വാസങ്ങളെ വീണ്ടും പരിശോധിക്കാൻ നിർബന്ധിതരാക്കും. ശാസ്ത്രം ഒരിക്കലും അവസാന വാക്ക് പറയുന്നില്ല, മറിച്ച് ഇപ്പോൾ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതാണ് ഏറ്റവും മികച്ച വിശദീകരണം എന്ന വിനയത്തോടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ വഴി എളുപ്പമാണ്, ശാസ്ത്രത്തിന്റെ വഴി കഠിനവുമാണ്. നമ്മുടെ തലച്ചോർ അത്ഭുതകരമായ ഒരു അവയവമാണ്. എന്നാൽ അതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. കഴിയുന്നത്ര ഊർജം ലാഭിക്കാനാണ് അത് ശ്രമിക്കുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ കൊഗ്നിറ്റീവ് ഈസ് എന്ന് വിളിക്കുന്നു. സങ്കീർണമായ കാര്യങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ തീരുമാനത്തിലെത്താൻ സഹായിക്കുന്ന എളുപ്പവഴികളാണ് മസ്തിഷ്കം പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അതിനാലാണ് ഒരു പ്രശ്നം നേരിടുമ്പോൾ പലർക്കും ആദ്യം തെളിവുകൾ അന്വേഷിക്കാനല്ല, ആശ്വാസം കണ്ടെത്താനാണ് താൽപ്പര്യം. എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്ന ചോദ്യത്തേക്കാൾ ആരാണിത് ചെയ്തത് എന്ന ചോദ്യമാണ് മനസ്സിൽ കൂടുതൽ എളുപ്പം. ഇതിനെന്താണ് ശാസ്ത്രീയ കാരണം എന്ന അന്വേഷണത്തേക്കാൾ ഇത് വിധിയാണ് എന്ന ഉത്തരമാണ് മനസ്സിന് കൂടുതൽ സൗകര്യപ്രദം. ഇത് മനുഷ്യന്റെ ബുദ്ധിക്കുറവല്ല, മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക പ്രവർത്തന രീതിയാണ്. എന്നാൽ അതിനെ മറികടന്ന് ചിന്തിക്കാൻ പഠിക്കുമ്പോഴാണ് ശാസ്ത്രബോധം രൂപപ്പെടുന്നത്. ഒരു വിദ്യാർത്ഥിയോട് ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാം, ദൈവം സൃഷ്ടിച്ചതാണ്. ആ മറുപടിക്ക് പഠനമോ പരീക്ഷണമോ തെളിവോ ആവശ്യമില്ല. എന്നാൽ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. കോടിക്കണക്കിന് വർഷങ്ങളായി ജീവജാലങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങൾ, ജനിതക വ്യതിയാനങ്ങൾ, പ്രകൃതി നിർദ്ധാരണം, പരിസ്ഥിതിയുടെ സ്വാധീനം, ഫോസിൽ തെളിവുകൾ, DNA പഠനങ്ങൾ, ഇവയെല്ലാം മനസ്സിലാക്കേണ്ടി വരും.

അതുപോലെ തന്നെ ഒരു മഴ പെയ്യുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാൻ ഒരു നിമിഷം മതി. എന്നാൽ മഴ രൂപപ്പെടുന്ന ഭൗതികശാസ്ത്രം മനസ്സിലാക്കാൻ ജലചക്രവും ബാഷ്പീകരണവും മേഘരൂപീകരണവും വായുമർദ്ദവും പഠിക്കേണ്ടി വരും. എളുപ്പമുള്ള ഉത്തരങ്ങൾ മനസ്സിനിഷ്ടമാണ്. എന്നാൽ ലോകത്തെ മാറ്റിയത് എളുപ്പമുള്ള ഉത്തരങ്ങളല്ല, കഠിനമായ ചോദ്യങ്ങളാണ്. മനുഷ്യചരിത്രത്തിൽ ഏറ്റവും ശക്തമായ മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതൊരുപക്ഷെ ഇതായിരിക്കും. എനിക്കറിയില്ല, ഇത് അജ്ഞതയുടെ പ്രഖ്യാപനമല്ല, അറിവിലേക്കുള്ള വാതിലാണ്. ശാസ്ത്രജ്ഞൻ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ തുടർച്ചയായി ഒരു വാക്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാം. അതാണ് ശാസ്ത്രത്തിന്റെ സംസ്കാരം. വിശ്വാസത്തിന്റെ ലോകത്ത് ചോദ്യങ്ങൾക്ക് അന്തിമ ഉത്തരങ്ങളുണ്ട്. ശാസ്ത്രത്തിന്റെ ലോകത്ത് ഉത്തരങ്ങൾ താൽക്കാലികമാണ്. പുതിയ തെളിവുകൾ വന്നാൽ അവ മാറും. ഈ മാറ്റത്തെ അംഗീകരിക്കാനുള്ള വിനയമാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളും തുടങ്ങിയത് ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നത്? എന്തുകൊണ്ടാണ് രോഗങ്ങൾ പടരുന്നത്? എന്തുകൊണ്ടാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് പറക്കാൻ കഴിയാത്തത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചവരാണ് ന്യൂട്ടനും പാസ്ചറും കോപ്പർനിക്കസും റൈറ്റ് സഹോദരന്മാരും. അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം ഉത്തരങ്ങളായിരുന്നില്ല, ചോദ്യം ചോദിക്കാനുള്ള ധൈര്യമായിരുന്നു. മനുഷ്യന് ചിലപ്പോൾ സത്യത്തേക്കാൾ ആശ്വാസമാണ് വേണ്ടത്. അസുഖം വന്നാൽ അത് വിധി എന്ന് കരുതുന്നത് മനസ്സിന് ആശ്വാസം നൽകും. എന്നാൽ രോഗം ഭേദമാക്കുന്നത് വൈദ്യശാസ്ത്രമാണ്. വിള നശിച്ചാൽ അത് ദൈവകോപം എന്ന് കരുതുന്നത് എളുപ്പമാണ്. എന്നാൽ കൃഷിയെ സംരക്ഷിക്കുന്നത് കാലാവസ്ഥാ ശാസ്ത്രവും ജലസംരക്ഷണവുമാണ്. മിന്നൽ വീണാൽ അതൊരു അത്ഭുതശക്തിയുടെ പ്രകടനമാണെന്ന് കരുതുന്നത് ലളിതമാണ്. എന്നാൽ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മനസ്സിലാക്കിയ വൈദ്യുതിയുടെ ശാസ്ത്രമാണ്. ശാസ്ത്രമെല്ലായ്പ്പോഴും മനസ്സിന് ആശ്വാസം നൽകണമെന്നില്ല, പക്ഷേ അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരു സമൂഹത്തിൽ ശാസ്ത്രബിരുദധാരികൾ വർദ്ധിക്കുന്നതുകൊണ്ട് മാത്രം ശാസ്ത്രബോധം വർദ്ധിക്കണമെന്നില്ല. ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ ശാസ്ത്രീയ വിവരങ്ങൾ അറിയാം, പക്ഷെ തെളിവില്ലാത്ത ഒരു അവകാശവാദം ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെ ശാസ്ത്രബോധത്തിന്റെ കുറവുണ്ട്. ശാസ്ത്രബോധം എന്നത് പരീക്ഷയിൽ മാർക്ക് നേടാനുള്ള കഴിവല്ല, അതൊരു ജീവിത രീതിയാണ്. അത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യമാണ്, തെറ്റ് സമ്മതിക്കാനുള്ള പക്വതയാണ്, പുതിയ തെളിവുകൾ സ്വീകരിക്കാനുള്ള വിനയമാണ്. ശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലാകും: ഈ പ്രപഞ്ചത്തിൽ തനിക്കറിയാവുന്നതിലും അറിയാത്തതാണ് കൂടുതൽ. ആ തിരിച്ചറിവ് മനുഷ്യനെ അഹങ്കാരിയാക്കുന്നില്ല, മറിച്ച് വിനയമുള്ളവനാക്കുന്നു.

ഓരോ കണ്ടെത്തലും പുതിയ അജ്ഞതകളിലേക്കാണ് വാതിൽ തുറക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞർ വളരെ കുറച്ച് കാര്യങ്ങളെ ഉറപ്പോടെ പറയാറുള്ളൂ. അറിവ് വർദ്ധിക്കുമ്പോൾ വിനയവും വർദ്ധിക്കുന്നു. മനുഷ്യ നാഗരികതയെ മുന്നോട്ട് നയിച്ചത് ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനകൾ കൊണ്ടല്ല, ഗവേഷണശാലകളിലെ ചോദ്യങ്ങളാണ്. രോഗങ്ങളെ തോൽപ്പിച്ചത് അത്ഭുതങ്ങൾ കൊണ്ടല്ല, വാക്സിനുകളാണ്. ഇരുട്ടിനെ അകറ്റിയത് മന്ത്രങ്ങളല്ല, വൈദ്യുതിയാണ്. ദൂരങ്ങളെ ഇല്ലാതാക്കിയത് പ്രവചനങ്ങളല്ല, ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മുതൽ ഹൃദയ ശസ്ത്രക്രിയ വരെ, ഉപഗ്രഹങ്ങൾ മുതൽ കൃത്രിമ ബുദ്ധി വരെ, മനുഷ്യരാശി നേടിയ ഓരോ നേട്ടത്തിന്റെയും പിന്നിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു: ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാൻ കഴിയില്ലേ? വിശ്വാസം മനുഷ്യന്റെ വ്യക്തിപരമായ ആത്മീയ അനുഭവത്തിന്റെ ഭാഗമായിരിക്കാം. എന്നാൽ പ്രകൃതിയെയും സമൂഹത്തെയും രോഗങ്ങളെയും സാങ്കേതിക വിദ്യയെയും മനസ്സിലാക്കാൻ മനുഷ്യന് ഏറ്റവും വിശ്വസനീയമായ ഉപകരണം ശാസ്ത്രീയ അന്വേഷണമാണ്. ശാസ്ത്രം എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് തന്നെ ഉത്തരം നൽകുന്നില്ല. പക്ഷേ തെളിവുകളിലൂടെ സത്യത്തോട് കൂടുതൽ അടുത്തെത്താൻ സഹായിക്കുന്ന രീതിയാണ് അത്. ഒരു സമൂഹത്തിന്റെ പുരോഗതി നിർണയിക്കുന്നത് അതിലെ സർവകലാശാലകളുടെ എണ്ണമോ ബിരുദധാരികളുടെ എണ്ണമോ മാത്രമല്ല, എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ മടിക്കാത്ത മനുഷ്യരുടെ എണ്ണമാണ്. വിശ്വാസം ആശ്വാസം നൽകിയേക്കാം, എന്നാൽ പുരോഗതി സൃഷ്ടിക്കുന്നത് അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പവഴികൾ എപ്പോഴും ആകർഷകമാകണമെങ്കിലും മനുഷ്യരാശിയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ചിന്തയുടെയും തെളിവിന്റെയും ആ കഠിനപാതയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ധൈര്യം കാണിക്കുന്ന സമൂഹങ്ങൾ മാത്രമാണ് ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. അത്തംപത്തിന് തിരുവോണം, മലയാളിയുടെ മഹത്തായ ഉത്സവം. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കുമപ്പുറം കൂട്ടായ്മയുടെയും ബന്ധുത്വങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഉത്സവം. പൂക്കളുടെ ഉത്സവം, പൂക്കളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, ആഘോഷങ്ങൾ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ, ഓരോ നക്ഷത്രങ്ങൾക്കുമനുസരിച്ചും വിന്യസിക്കേണ്ട പുഷ്പാലങ്കാരങ്ങൾ. ഓരോ നാളിനുമുണ്ട് അതിൻ്റെതായ പ്രത്യേകതകൾ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളിലും നാൾ വിശേഷങ്ങൾ. ഇന്ന് അനിഴം, ഓണനാളിന്റെ 5-ാം ദിനം.
1: അനിഴം കേരളത്തിന്റെ വിശ്വപ്രസിദ്ധമായ ജലോത്സവമായ വള്ളംകളിയുടെ പെരുമ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുന്ന ആവേശകരമായ 5-ാം നാളാണ് അനിഴം നക്ഷത്രം. പമ്പയും ആ പുഴക്കാല കായലുകളും തുഴച്ചിലുകാരുടെ ആർപ്പുവിളികളാലും കാതടപ്പിക്കുന്ന വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങളാലും മുഖരിതമാകുന്ന അവിസ്മരണീയമായ കാഴ്ചയാണിത്. പൂക്കളത്തിനു നടുവിലായി ഈർക്കിലിൽ നാനാവിധ പൂക്കൾ കോർത്ത് കുത്തി നിർത്തുന്ന പരമ്പരാഗത പൂക്കൂട സ്ഥാപിക്കുന്ന ചടങ്ങും ഈ ദിവസമുണ്ട്. ജലസ്രോതസ്സുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഈ ശാസ്ത്രീയ ചുറ്റുപാടിൽ ജലകായിക വിനോദങ്ങൾക്കായി നമ്മുടെ പൂർവികർ ഈ നക്ഷത്രദിനം തിരഞ്ഞെടുത്തത് തികച്ചും അന്വർത്ഥമാണ്. മലയാളിയുടെ കൂട്ടായ്മയുടെ കരുത്തും ഒത്തൊരുമയും തുടിതാളമായി മാറുന്ന ആവേശജ്വലമായ മുഹൂർത്തമാണ് അനിഴനാൾ. ചുണ്ടൻവള്ളങ്ങളുടെ താളത്തിലുള്ള തുഴച്ചിലും കാണികളുടെ ആവേശവും കേരളക്കരയെ മുഴുവൻ ഒരുപോലെ ഇളക്കിമറിക്കുന്നു. പമ്പാനദിയുടെ തീരങ്ങളിൽ 10,000-ക്കണക്കിന് ആളുകളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉൾപ്പെടെയുള്ള കൗതുക കാഴ്ചകൾ കാണാനായി തടിച്ചുകൂടുന്നത്. തുഴച്ചിൽകാരുടെ വരവറിയിക്കാനുള്ള വള്ളപ്പാട്ടുകൾ ജലപ്പരപ്പിൽ അലേടിക്കുമ്പോൾ പ്രകൃതി പോലും താളം പിടിക്കുന്നതായി അനുഭവപ്പെടുന്നു. വള്ളംകളിയോട് അനുബന്ധിച്ച് നടക്കുന്ന വിവിധ സാംസ്കാരിക സമ്മേളനങ്ങളും ഈ ദിവസത്തെ കൂടുതൽ പ്രൌഢഗംഭീരമാക്കുന്നു. കേരളത്തിന്റെ കായിക സംസ്കാരത്തിന്റെ ഉച്ചസ്ഥായി പ്രകടമാക്കുന്ന ഈ ദിനം ഏവർക്കും ആവേശത്തിന്റെ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. അനിഴം നാളിൽ TVയിൽ ആറന്മുള വള്ളംകളി കാണുമ്പോൾ അച്ഛന്റെ മടിയിലിരുന്ന് വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിനൊത്ത് കൈകൊട്ടി ആർത്തി വിളിച്ച ആ പഴയ മഴക്കാല വൈകുന്നേരങ്ങളുടെ ആവേശം ഇന്നും മായാത്ത നിധിയാണ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണവാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അടിസ്ഥാന സൌകര്യം, സുരക്ഷ, വിദേശകാര്യം, ഭരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ സെക്രട്ടറിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർക്കാർ വകുപ്പുകൾ, സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. 12th ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം ഇന്ന് പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിനും ജയ്പൂരിൽ തുടക്കമായി. സുസ്ഥിര ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, വിനോദസഞ്ചാര മേഖലയിൽ സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയുടെ ഉപയോഗം എന്നിവ ചർച്ചാ വിഷയമാകും. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് മുഖ്യമന്ത്രി വി ഡി സതീശനെ അറിയിച്ചു. മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വച്ചത്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സർക്കാർ ഓഫീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. പൂക്കളമിടലും പുലികളിയും ഓണപ്പാട്ടുകളും ഊഞ്ഞാലാട്ടവുമൊക്കെയായി എല്ലാ തലമുറകളും ഒരുപോലെ ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടിയും സദ്യയും സമ്മാനങ്ങളുമൊക്കെയായി ഓണവിപണിയും സജീവമായി. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24 തുടക്കമാകും. ഇതിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര ഇന്ന് ആരംഭിക്കും. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി തലസ്ഥാന നഗരം. തിരുവനന്തപുരം ജില്ലയിൽ ഓണവിപണികൾ സജീവമായതോടെ സദ്യയൊരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഓണം വരവായതോടെ നഗരഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം ജില്ലയിലെ വിപണികളെല്ലാം സജീവമായി. സദ്യവട്ടങ്ങൾക്കായി സപ്ലൈകോ, സഹകരണ ട്രേഡ് ഫെയറുകൾ കൂടാതെ ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ളവയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രശാലകളും ഇലക്ട്രോണിക് ഉപകരണ കടകളിലുമെല്ലാം ഓണം ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണസദ്യയ്ക്കുള്ള ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഓണക്കാലത്തെ വരവേറ്റ് പൂവിപണിയിലും വലിയ രീതിയിലുള്ള കച്ചവടമാണ് നടക്കുന്നത്.
0: ഓണക്കാലത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ അബ്കാരി, മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളും അനധികൃത ലഹരിക്കടത്തും തടയുന്നതിനായി എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ ശക്തമാക്കി. തമിഴ്നാട് അതിർത്തി വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ അന്തർ സംസ്ഥാന യോഗം ചേർന്ന് സംയുക്ത പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിലെ ഡിസ്റ്റിലറികളിലും ബ്രൂവറികളിലും പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർസൽ കൊറിയർ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് പരിശോധനകൾ നടത്തുന്നത്.

0: ചിറ്റൂർ മേഖലയിലെ കള്ളുചെത്ത് തോട്ട മേഖല കേന്ദ്രീകരിച്ച് പ്രത്യേക തോപ്പ് പരിശോധനാ സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാസം ഇതുവരെ ജില്ലയിൽ 177 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 173 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
1: ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരളം കർണാടക അതിർത്തിയായ കണ്ണൂർ കൂട്ടുപുഴയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും എക്സൈസ് സംഘങ്ങൾ സംയുക്ത പരിശോധന ആരംഭിച്ചു. കൂട്ടുപുഴ പുതിയ പാലത്തിന് സമീപവും എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപവുമാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് അനധികൃത മദ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അതിർത്തി ജില്ലയായ കാസർഗോഡ് എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കി. കർണാടക അതിർത്തി മേഖലകളിലും പ്രധാന റോഡുകളിലും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അനധികൃത മദ്യക്കടത്തും വിൽപ്പനയും തടയുന്നതിന് പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചു. 2003 മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട അബ്ദുൾ സലാം വധശ്രമ കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച് 5 കഠിന തടവും 10,000 പിഴ ശിക്ഷയുമാണ് മരവിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നെല്ലുവില വിതരണത്തിന് കേന്ദ്ര വിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. രണ്ടാം വിള നെല്ലെടുപ്പിൽ സംസ്ഥാന പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സംസ്ഥാനം സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര വിഹിതവും ലഭിച്ചതോടെ എല്ലാ കർഷകർക്കും നെല്ലുവില മുഴുവനും കൊടുത്തു തീർക്കാനാകുമെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ മേഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വിശ്വാസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദാലത്തുകൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യം ഗൌരവതരമായി പരിഗണിക്കും. റിസ്ക് ഫണ്ട് പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി എം ലിജു വ്യക്തമാക്കി. 72 നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാർ മത്സരിക്കും. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫിയിൽ 71 വള്ളങ്ങളാണ് മാറ്റൊരുക്കുന്നത്. ഏതാണ്ട് 5,000+ കായിക താരങ്ങളാണ് മത്സര രംഗത്തുള്ളത്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഔദ്യോഗിക ഉദ്ഘാടനമെങ്കിലും രാവിലെ മുതൽ വള്ളംകളി ആരംഭിക്കും. ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങളാണ് രാവിലെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടും വള്ളങ്ങളുടെ പ്രാഥമിക തല മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനലും.
1: ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ട് നട തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23 കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. FIH ഹോക്കി ലോകകപ്പിന്റെ രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ആംസ്റ്റൽ വീനിൽ ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. റഷ്യൻ ആക്രമണത്തിൽ ഉക്രൈനിലെ കപ്പലിൽ കൊല്ലപ്പെട്ട അഖിൽ ജോയലിന്റെ ഭൌതിക ശരീരം ഈ മാസം 24 കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. മറ്റന്നാൾ ബംഗളൂരുവിലെത്തിക്കുന്ന മൃതദേഹം ആംബുലൻസിലാണ് പിന്നീട് കാസർഗോഡ് കൊണ്ടുവരിക. കശുമാവ് നഴ്സറികളിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത പ്ലാസ്റ്റിക് പോളി ബാഗുകൾക്ക് പകരമായി പരിസ്ഥിതി സൌഹൃദ ചകിരി നാരുകൊണ്ടുള്ള ഒട്ട് കശുമാവ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനവുമായി തൃശൂർ ജില്ലയിലെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം. കേരള കാർഷിക സർവകലാശാല, വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സംയുക്തമായി നടത്തിയ പരീക്ഷണത്തിലാണ് കശുമാവ് ഗ്രാഫ്റ്റ് ഉൽപാദനത്തിന് ചകിരി നാരുകൊണ്ടുള്ള റൂട്ട് ട്രെയിനറുകൾ ഉപയോഗിക്കുന്നതിന്റെ സാധ്യത കണ്ടെത്തിയത്. ഇവയിലൂടെ പ്ലാസ്റ്റിക് ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 76 ഉയർന്ന് 77,614, നിഫ്റ്റി 14 വർദ്ധിച്ച് 24,246 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 880 വർദ്ധിച്ച് 117,680, ഗ്രാമിന് 14,710 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാൻ സർവകലാശാലകൾ, യുവാക്കൾ എന്നിവർക്കിടയിൽ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് വില വിതരണത്തിന് കേന്ദ്രവിഹിതത്തിൽ നിന്നും 209 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. തിരുവോണത്തിന് ഇനി 5 നാൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണം വാരാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി അടയ്ക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ആഗസ്റ്റ് 21-ന്റെ തട്ടകത്തിലാണ്. 1907 ആഗസ്റ്റ് 21, ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ട് നഗരത്തിൽ അന്തർദേശീയ സോഷ്യലിസ്റ്റ് സമ്മേളനം നടക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ലേറെ പ്രതിനിധികൾ പങ്കെടുത്ത ലോക സോഷ്യലിസ്റ്റ് പ്രസ്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനവേദിയിൽ അപ്രതീക്ഷിതമായ ഒരു ത്രിവർണ പതാക ഉയർന്നു പൊങ്ങി. പച്ച, കാവി, ചുവപ്പ് നിറത്തിലുള്ള ആ കൊടി ഉയർത്തിയത് ഒരു ഇന്ത്യൻ വിപ്ലവകാരിയായിരുന്നു, മാഡം ഭിക്കാജി റസ്റ്റം ഖാമ എന്ന പാഴ്സി വനിത. ദൃഢസ്വരത്തിൽ ആ മഹിളാരത്നം ഇങ്ങനെ പറഞ്ഞു: ഇത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാകയാണ്. എല്ലാ മാന്യ വ്യക്തികളോടും എണീറ്റുനിന്ന് ഈ പതാകയെ വന്ദിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാടകീയമായ ആ സംഭവത്തിൽ ഒരു നിമിഷം സ്തംഭിച്ചുപോയെങ്കിലും സമ്മേളന പ്രതിനിധികളെല്ലാം എണീറ്റുനിന്ന് സ്വതന്ത്ര ഹിന്ദുസ്ഥാന്റെ ആ ആദ്യ പതാകയെ സല്യൂട്ട് ചെയ്തു. ശ്രദ്ധിക്കുക, സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാക പിറവിയെടുത്തിരിക്കുന്നു. ആ പതാകയ്ക്കു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച യുവഭാരതീയരുടെ രക്തം പവിത്രമാക്കിയ കൊടിയാണിത്. ഈ പതാകയുടെ നാമത്തിൽ ലോകത്തെവിടെയുമുള്ള സ്വാതന്ത്ര്യപ്രേമികളോട് ഈ പോരാട്ടത്തെ പിന്തുണയ്ക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു, മാഡം ഖാമ തുടർന്നു പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന പട്ടിണിയും ദാരിദ്ര്യവും മർദ്ദനവും ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ ദാഹവും ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു കാമയുടെ ലക്ഷ്യം. സ്റ്റട്ട്ഗാർട്ട് സമ്മേളനത്തിൽ പതാക ഉയർത്തിയതോടെ ആ ധീരവനിത തൻ്റെ ലക്ഷ്യത്തിൽ വിജയം നേടുകയും ചെയ്തു. ഇന്ത്യയുടെ ദേശീയ വിമോചന പ്രസ്ഥാനത്തെ എല്ലാ ഭീകരമാർഗങ്ങളും സ്വീകരിച്ച് അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരുന്ന ചരിത്രഘട്ടത്തിലാണ് യൂറോപ്യൻ മണ്ണിൽ സ്വതന്ത്ര ഭാരത പതാക ഉയർത്തുക എന്ന സാഹസികമായ നടപടിക്ക് മാഡം ഖാമ മുതിർന്നത്. 1911 ആഗസ്റ്റ് 21, ലിയാനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രശസ്ത ചിത്രം മൊണാലിസ പാരീസിലെ അതീവ സുരക്ഷിതമായ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്ന് അതിവിദഗ്ധമായി 1911 ആഗസ്റ്റ് 21 മോഷ്ടിക്കപ്പെട്ടു. 1507 ഡാവിഞ്ചി പൂർണ്ണമായും രചിച്ച അത്യപൂർവ ചിത്രങ്ങളിലൊന്നായ മൊണാലിസ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പെയിൻറ്റിംഗായാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. സൃഷ്ടിക്കപ്പെട്ട നാളുകൾ മുതൽ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മോഡലിൻ്റെ ജീവിതകഥയും അവാച്യവും വിശ്വവൈശ്യവുമായ മന്ദഹാസ്യവുമാണ് പ്രശസ്തിക്ക് കാരണം. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കപ്പെട്ട ചിത്രത്തിൻ്റെ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം 2 വർഷത്തേക്ക് വിജയിച്ചില്ല. കണ്ടെത്തിയപ്പോഴാകട്ടെ, ഉദ്യോഗപൂർണമായ ഒരു അപസർപ്പക കഥയിലെ നായകനോ പ്രതിനായകനോ ആയി അയാൾ ലോക കലാചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72 നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സെക്രട്ടറിമാരുടെ 3 ഉന്നതതല യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, സുരക്ഷ, വിദേശകാര്യം, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിൽ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. നയരൂപീകരണത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ സർവകലാശാലകളിലും യുവജനങ്ങൾക്കിടയിലും കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും ശ്രീ മോദി യോഗത്തിൽ നിർദ്ദേശിച്ചു. മനുഷ്യ ഇടപെടലിനൊപ്പം നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ ഉപയോഗത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വിശദാംശങ്ങളിലേക്ക്.
1: മഹാബലിപുരത്ത് ഇന്നലെ നടന്ന സതേൻ സോണൽ കൌൺസിൽ യോഗത്തിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇക്കാര്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഉടൻ ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് മുഖ്യമന്ത്രിമാർക്കിടയിൽ ഉണ്ടായത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ശ്രീ വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തെയടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം മുന്നോട്ട് വച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 12 ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ ആരംഭിച്ചു. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിലും തുടക്കമായി. 2 യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം, നൈപുണ്യ വികസനം, ടൂറിസം രംഗത്തെ AI ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് യോഗത്തിൽ ചർച്ചകൾ. JEE മെയിൻ, NEET, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷണൽ ആൻസർ കീയിലെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ NTA ഒരുക്കിയ ആൻസർ കീ ചലഞ്ച് സംവിധാനം ചെലവേറിയതാണെന്ന ആശങ്കകൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ വിദഗ്ധർ പരിശോധിച്ച ശേഷം ശരിയെങ്കിൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തും. നിഷ്പക്ഷമായ രീതിയിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഒഴിവാക്കാനാണ് ഫീസ് ഈടാക്കുന്നതെന്നും NTA വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ ഈ തുക തിരികെ നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് നിരവധി പദ്ധതികളുടെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. സ്കൂളുകളിലും കലാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലും അടക്കം ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശത്തോടെ നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഈ മാസം 24-നാണ് തുടക്കമാകുക. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓണക്കാലത്ത് മലയാളക്കരയുടെ തിരുമുറ്റത്ത് പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അത്തം മുതൽ തിരുവോണം വരെ കേരളത്തിലേക്ക് ആവശ്യമായ പൂക്കളേറെയും എത്തുന്നത് തമിഴകത്തെ ഗ്രാമങ്ങളിൽ നിന്നാണ്. തേനി ജില്ലയിലെ ശീലയംപെട്ടി എന്ന ഗ്രാമമാണ് മധ്യകേരളത്തിലേക്കുള്ള പ്രധാന പൂക്കച്ചവട കേന്ദ്രം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ശീലയംപെട്ടിയിലെ നൂറുകണക്കിന് ഏക്കറിലാണ് റോസ, ചെണ്ടുമല്ലി, മുല്ല, അരളി തുടങ്ങിയ വിവിധതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. നോക്കത്തെ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ഈ പൂപ്പാടങ്ങളുടെ വർണ്ണക്കാഴ്ച കാണാൻ ദിവസേന നിരവധി മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ മഴ കുറഞ്ഞത് ഉൽപാദനത്തെ ബാധിച്ചെങ്കിലും കേരളത്തിൽ നിന്നും വലിയ തോതിലുള്ള ഓർഡറുകൾ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. മുൻവർഷങ്ങളിലെ പ്രളയവും കോവിഡും ഉണ്ടാക്കിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷക സമൂഹം. ചെറുകാറ്റിൽ ഇളകിയാടുന്ന പൂക്കളുടെ മാസ്മരിക ഭംഗിയും ഗന്ധവും ശീലയംപെട്ടിയെ ഇപ്പോൾ ഒരു വർണ്ണവിസ്മയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഓണക്കാലം തങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധി നിറയ്ക്കുമെന്ന വലിയ സന്തോഷത്തിലാണ് തമിഴ്നാട്ടിലെ ഈ പൂക്കർഷകർ.
0: 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പുവരുത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും വിലക്കയറ്റം തടയുന്നതിനുമുള്ള PM ആശാ പദ്ധതിയുടെ ബജറ്റ് വിഹിതത്തിൽ ഓരോ വർഷവും വർധന വരുത്തുന്നുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ 20,000 രൂപ സമ്മാനം വാഗ്ദാനം ചെയ്ത് ഉപയോക്താക്കളെ കബളിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ട് പ്രചരിക്കുന്ന ഓൺലൈൻ സർവേ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ പോസ്റ്റ് ഇത്തരം സർവേകളോ പണം സമ്മാനമായി നൽകുന്ന മത്സരങ്ങളോ സംഘടിപ്പിക്കുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി 2 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. ലക്ഷദ്വീപിലെ വിവിധ MSME പദ്ധതികളുടെ പ്രവർത്തനവും അദ്ദേഹം അവലോകനം ചെയ്യും. അന്തർ സംസ്ഥാന ഡിജിറ്റൽ അറസ്റ്റ് സൈബർ തട്ടിപ്പ് ശൃംഖല തകർത്ത് ഡൽഹി പോലീസ്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നായി 4 പ്രതികളെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2-ാം റൌണ്ടിൽ പ്രവേശിച്ചത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ തിങ്കളാഴ്ചയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ജലപാതകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്ക വൈകാതെ ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ നടക്കുന്ന സൈനിക നടപടികളെ ന്യായീകരിച്ച ട്രംപ്, സംഘർഷം കാരണം അമേരിക്കൻ ജനതയുടെ പെട്രോൾ ഊർജ്ജ ചെലവുകൾ വർദ്ധിച്ചേക്കാമെന്നും പറഞ്ഞു. ആണവായുധം വികസിപ്പിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പ്രതിരോധം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾക്ക് തദ്ദേശീയവും നൂതനവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി ദേശീയ ഹാക്കത്തണിന് തുടക്കമിട്ട് ടെറിട്ടോറിയൽ ആർമി. സൈബർ പീസുമായി സഹകരിച്ച് നടത്തുന്ന ടെറിയർ സൈബർ ക്വസ്റ്റ് 2026 ഹാക്കത്തണിൽ ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സായുധ സേനകൾ എന്നിവയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർക്ക് പങ്കെടുക്കാവുന്നതാണ്. ഈ മാസം 31 വരെ രജിസ്റ്റർ ചെയ്യാം. ഗ്രാൻഡ് ഫിനാലെ ഒക്ടോബർ 6 മുതൽ 8 വരെ ന്യൂഡൽഹിയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനയുടെ ജിയായി ഫാൻ, ഷാങ് ഷൂസിയാൻ സഖ്യത്തെ നേരിടുന്നു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് റെങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയുമായി ഇന്ന് ഏറ്റുമുട്ടും. ജമ്മുകശ്മീരിൽ 3-ാമത് വന്ദേഭാരത് ട്രെയിൻ സർവീസിന് അനുമതി നൽകിയതായി ഇന്ത്യൻ റെയിൽവേ. ജമ്മു താവിയിൽ നിന്നും ഉധംപൂർ വഴി ശ്രീനഗറിലേക്കുള്ള സർവീസിനാണ് അനുമതി നൽകിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണമെന്ന് കേന്ദ്ര സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ പൂനെയിൽ ആരംഭിച്ചു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിന് ജയ്പൂരിൽ തുടക്കമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നാളെ നടക്കും. വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
4: കാർഷിക വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ഹോർട്ടികോർപ്പിന്റെയും VFPCK യുടെയും ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിപണി ഇടപെടലിനുമായി സംസ്ഥാനത്തുടനീളം സംസ്ഥാന കൃഷിവകുപ്പ് 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതിനായി സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 22 മുതൽ 25 വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുക. ഓണസമൃദ്ധി കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ 10:30 കുടപ്പനക്കുന്ന് കൃഷിഭവൻ അങ്കണത്തിൽ ആരോഗ്യ ദേവസ്വം ബോർഡ് മന്ത്രി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വച്ച് കൃഷിവകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം MP, കോർപ്പറേഷൻ മേയർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം 15 സെപ്റ്റംബർ ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLCയോ തത്തുല്യ വിദ്യാഭ്യാസമോ ആണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർക്ക് www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 2026 ഒക്ടോബർ 15 ശേഷം ലഭിക്കുന്ന രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിൽ വഴിയോ 0487-2438567-8547-8372-5656 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കോഴിക്കോട് ജില്ലാ വെറ്റിനറി കേന്ദ്രം പരിസരത്ത് വച്ച് 45 മുതൽ 60 ദിവസം വരെ പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്തിയ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ 22 ഓഗസ്റ്റിന് ശനിയാഴ്ച വിതരണം ചെയ്യും. കോഴിക്കുഞ്ഞൊന്നിന് 130 രൂപയാണ് വില. വിതരണം ചെയ്യുന്ന സമയം രാവിലെ 9 മുതൽ 12 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 9847-93289 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വിപണി ഇടപെടലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തകൾ ചാത്തന്നൂർ ബ്ലോക്കിൽ ചിറക്കര, കല്ലുവാതുക്കൽ, ആദിച്ചനല്ലൂർ, നെടുമ്പന, പരവൂർ, പൂതക്കുളം കൃഷിഭവനുകൾ ഓഗസ്റ്റ് 22 മുതൽ 25 വരെ നടത്തുന്നു. കർഷകരിൽ നിന്നും വിപണി വിലയേക്കാൾ 10% കൂടിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും വിപണി വിലയേക്കാൾ 30% കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഈ വർഷം കർഷക രജിസ്ട്രേഷൻ പോർട്ടൽ ആയ കദിർ ആപ്പ് രജിസ്ട്രേഷനുള്ള കർഷകരിൽ നിന്നു മാത്രമാണ് ഓണച്ചന്തയ്ക്ക് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത്. വിപണനത്തിന് യു പി ഐ പേയ്മെന്റ് സംവിധാനവും ഓൺലൈൻ ബില്ലിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർഷക ചന്തയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകാനുള്ള കർഷകർ മുൻകൂട്ടി കദിർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ കൃഷിഭവനിൽ 21 ആഗസ്റ്റിന് തന്നെ അറിയിക്കേണ്ടതുമാണ് എന്ന് ചാത്തന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497780634. ലോക പശുദിനത്തോടനുബന്ധിച്ച് പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ സെമിനാറും 2026 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ആദ്യം വിളിക്കുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം. 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിൻ്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വീടിന് കുറഞ്ഞത് 8 വർഷത്തെ എങ്കിലും കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം 31 ആഗസ്റ്റ് വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി 0477-225-1103 എന്ന ഫോണിൽ ബന്ധപ്പെടേണ്ടതാണ്. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ഉറപ്പാക്കുന്നതിനായി ക്ഷീര വികസന വകുപ്പ് ഊർജിത പാൽ പരിശോധനാ സംവിധാനം ഒരുക്കുന്നു. തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീര വികസന വകുപ്പിന്റെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ 2026 ഓഗസ്റ്റ് 20 മുതൽ 24 വരെ ഓണക്കാല പ്രത്യേക പാൽ പരിശോധനയും ഇൻഫർമേഷൻ സെന്ററും പ്രവർത്തിക്കും. പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതോ സുരക്ഷിതമല്ലാത്തതോ ആയ പാൽ കണ്ടെത്തുന്ന പക്ഷം തുടർ നടപടികൾക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ വിവരമറിയിക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെയും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പാലിന്റെയും സൗജന്യ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള സൗകര്യം ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ക്ഷീരവികസന വകുപ്പ് അറിയിച്ചു. പരിശോധനയ്ക്കായി കുറഞ്ഞത് 200 മില്ലിലിറ്റർ സാമ്പിൾ പാൽ എത്തിക്കണം. പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കാതെ ശേഖരിച്ച ഉടൻ തന്നെ പരിശോധനയ്ക്കായി ലാബിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും പാൽ പരിശോധനയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും പട്ടത്തുള്ള ക്ഷീരവികസന വകുപ്പിന്റെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസുമായി 0471-244-0217 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക വാർത്തകൾ സമാപിച്ചു.
5: ചെറിയ ഭാഗവും മക്കൾക്കായി കഷ്ടപ്പെട്ടു. മക്കളാകട്ടെ വിദേശത്ത് ജോലിയുടെ ഭാഗമായി നിൽക്കുന്നു. വീഡിയോ കോളുകളിലൂടെയും വിശേഷാവസരങ്ങളിലെ സമ്മാനങ്ങളായും മാത്രമേ മക്കളിൽ നിന്നും ലഭിക്കേണ്ട യഥാർത്ഥ സ്നേഹം അനുഭവിക്കാനായിട്ട് അദ്ദേഹത്തിന് ആകുന്നുള്ളൂ. മക്കളുമായി ഒന്നിച്ചു നിന്ന് ലഭിക്കേണ്ട കരുതലും സ്നേഹവും അതിന്റെ ഊഷ്മളതയും ഒന്നും തന്നെ അദ്ദേഹത്തിന് അനുഭവിക്കാനാകാതെ പോയി. അതിരാവിലെ ചൂടോടെ കുടിച്ചിരുന്ന ചായ രുചിയില്ലാതെയായി. പ്രഭാത ഭക്ഷണത്തിന് സംസാരത്തിനുമായി അണിനിരന്നിരുന്ന മേശ മൂകമായി. ആകെ അവശേഷിക്കുന്നതാവട്ടെ പത്രത്താളുകൾ മറിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴങ്ങുന്ന ശബ്ദം മാത്രം. അപ്പോഴേക്കും ഏകാന്തതയും ഒറ്റപ്പെട്ടവന്റെ വേദനയും കാഠിന്യവും അദ്ദേഹത്തിന്റെ ഹൃദയ കാഠിന്യം വർദ്ധിപ്പിച്ചു. അങ്ങനെയല്ലേ ലക്ഷ്മി?
6: മുത്തച്ഛ, മുതിർന്നവർ അനുഭവിക്കുന്ന ഏകാന്തതയുടെ കാഠിന്യം ഒറ്റപ്പെടലും മറ്റു മനുഷ്യർ തിരിച്ചറിയാതെ പോകുന്നു.
5: കാലാന്തരത്തിൽ ഒറ്റപ്പെടൽ അദ്ദേഹത്തിന്റെ ജീവിത ഭാഗമായി മാറിയിരിക്കുന്നു. ഒരേ ദിനചര്യ. രാവിലെ ഉണർന്ന് അമ്പല ദർശനം നടത്തി ചെറിയൊരു നടത്തവും കഴിഞ്ഞ് ടി വി കണ്ടുകൊണ്ടേയിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും വിരസതയുടെ അതിപ്രസരം അദ്ദേഹത്തെ വല്ലാതെ തളർത്തും. ഇടയ്ക്കെപ്പോഴോ ഉണ്ടായിരുന്ന സന്തോഷവും നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരത്ഭുതം സംഭവിച്ചു. രാംനാഥ്ജിയുടെ അയൽക്കാരനായ ശർമാജി അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ കാണാനായി അങ്ങനെ ശർമാജി ഒരു ദിവസം എത്തുകയായി. ശർമാജി മുഖാന്തരമാണ് ഗവൺമെന്റിന്റെ ഈ പദ്ധതി IPSRC, മുതിർന്ന പൗരന്മാർക്കുള്ള സംയോജിത പ്രോഗ്രാം. ഒറ്റപ്പെടലുകളാൽ ഏകാന്ത സാഹചര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വയോജനങ്ങളുടെ ഉത്തമ മാറ്റത്തിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതി. ഈ പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർ ഇതേ സാഹചര്യത്തിൽ ജീവിക്കുകയും അവരുമായി ജീവിക്കുന്ന ആളുകളെ പരിചയപ്പെടാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധിക്കുന്നു. അതുവഴി നല്ല ഒരു സാഹചര്യം രൂപപ്പെടുന്നു. ആദ്യം രാംനാഥ് ജി അത് പൂർണ്ണമായി നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യോ, എനിക്ക് ഈ പ്രായത്തിൽ ഞാൻ എന്തു ചെയ്യാനാകും? ഇപ്പോൾ എനിക്ക് നാമജപത്തിന് മാത്രമുള്ള സമയമാണ്. എന്നാൽ ശർമാജി മറുപടി പറഞ്ഞു, തീർച്ചയായും ദൈവം എല്ലാവരെയും പരിപാലിക്കുന്നു. എന്നാൽ നമ്മുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ നാം ശ്രമിക്കണം. കുറഞ്ഞത് ശ്രമിച്ചു നോക്കുകയെങ്കിലും. ഏറെ നേരത്തെ നിർബന്ധത്തിന് വഴങ്ങി രാംനാഥ് ജി സമ്മതിച്ചു. ശരി, ഒരിക്കൽ മാത്രം കണ്ടാൽ എന്തു ദോഷം, അവൻ ചിന്തിച്ചു. അടുത്ത ദിവസം അദ്ദേഹം ശർമാജിയുമായി സീനിയർ ഡേ കെയർ സെന്ററിലേക്ക് പോയി. ഇപ്പോൾ ലക്ഷ്മി, അവിടെ സംഭവിച്ചത് ഒരു സിനിമയിൽ നിന്ന് നേരിട്ട് കാണുന്ന ദൃശ്യം പോലെയുള്ള സുന്ദര നിമിഷങ്ങളാണ്.
6: ആശ്ചര്യം, മുത്തച്ഛ പറയൂ. എന്നിട്ട്
5: രാംനാഥ് ജി നടുത്തളത്തിൽ കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ ഒന്ന് തരിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. വർഷങ്ങളായി അനുഭവിക്കാത്ത ഒരു അന്തരീക്ഷമായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും അവിടെ രൂപപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ചിലർ ചീട്ട് കളിക്കുന്നു, മറ്റുള്ളവർ സംഗീതം കേൾപ്പിക്കുന്നു, ചിലർ യോഗ പരിശീലിക്കുന്നു. പ്രായമായവർക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വലിയ ഹാൾ ഉണ്ടായിരുന്നു അവിടെ. അവിടെ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്ന ഒരു ലൈബ്രറി, ആളുകൾ പെയിന്റിംഗ് ചെയ്യുന്ന ഒരു കലാവിഭാഗം, ഒരാൾ ഹാർമോണിയം വായിക്കുമ്പോൾ മറ്റൊരാൾ പാട്ടുപാടുന്ന സംഗീതമുറി എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് രാംനാഥ് ജിക്ക് വിശ്വസിക്കാനായില്ല. പതിയെ പതിയെ അദ്ദേഹം പരിസ്ഥിതിയിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങി. ആദ്യമൊക്കെ അദ്ദേഹം നിശബ്ദമായിരുന്നു, മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും പിന്നീട് പതിവായി അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞു. അദ്ദേഹം ദിവസവും കേന്ദ്രം സന്ദർശിക്കാൻ തുടങ്ങി. അദ്ദേഹം പതിയെ സുഹൃത്തുക്കളെ ഉണ്ടാക്കി ചിരിയും തമാശകളും പങ്കുവച്ചു. ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷം അനുഭവിച്ചു. രാംനാഥ് ജിക്ക് എപ്പോഴും പാടാൻ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ ലക്ഷ്മി? പക്ഷെ വർഷങ്ങളായി അദ്ദേഹം പാടുന്നത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം സെന്ററിലെ സംഘാടകർ അദ്ദേഹത്തോട് പാടാൻ അഭ്യർത്ഥിച്ചു. ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് പഴയ ശീലം പുനർജീവിപ്പിച്ചു. ഓ ലക്ഷ്മി, എന്തൊരു പ്രകടനമായിരുന്നു അത്! അദ്ദേഹം പാടി തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രായമായവരെല്ലാം ആവേശത്തോടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അന്നു മുതൽ രാംനാഥ് ജി കേന്ദ്രത്തിലെ സംഗീത ക്ലാസിന്റെ ഭാഗമായി പാടുകയും ചിലപ്പോൾ കവിത ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അവന്റെ ജീവിതം ഇപ്പോൾ ഒരു പുതിയ ഉന്മേഷം നിറഞ്ഞതായിരിക്കുന്നു.
6: അയ്യോ മുത്തച്ഛ, ഇത് ശരിക്കും ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. ഒരിക്കൽ ഏകാന്തതയിൽ കഴിയുകയായിരുന്ന രാംനാഥ് ജി പുതിയൊരു കുടുംബത്തെ കണ്ടെത്തി. IPSRC സ്കീം നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്.
5: തീർച്ചയായും ലക്ഷ്മി, ഈ പദ്ധതി രാംനാഥ് ജിയുടെ ജീവിതം മാറ്റിമറിക്കുക മാത്രമല്ല, ആയിരക്കണക്കിന് വയോജനങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുകയും ചെയ്തു. അത് അവർക്ക് പുതിയ പ്രതീക്ഷയും പുത്തൻ ഉത്സാഹവും ജീവിക്കാനുള്ള ഒരു പുതിയ കാരണവും നൽകി.
6: അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് IPSRC മാജിക്. ഇത് വെറുമൊരു സർക്കാർ പദ്ധതി മാത്രമല്ല, നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഒരു പുതിയ കുടുംബം, ഒരു പുതിയ ലോകം.

0: മുത്തച്ഛ, അറിവ് വികസിക്കുന്നത് നമ്മെ ജ്ഞാനികളാക്കുമെന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങളിൽ നിന്ന് IPSRC സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ പദ്ധതി? നമ്മുടെ പ്രായമായവർക്ക് ഇത് എന്ത് സൗകര്യങ്ങളാണ് നൽകുന്നത്?
1: തീർച്ചയായും എന്റെ പ്രിയ ലക്ഷ്മി, നിങ്ങളുടെ ഈ ജിജ്ഞാസ കാണുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നുന്നു. നമ്മുടെ മുതിർന്ന പൌരന്മാരെ സ്വയം പര്യാപ്തരും സന്തുഷ്ടരുമാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച ഒരു പ്രത്യേക സംരംഭമാണ് IPSRC പദ്ധതി. സ്കൂളുകളും കളിസ്ഥലങ്ങളും കുട്ടികൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്നതുപോലെ നമ്മുടെ മുതിർന്നവർക്കും സുരക്ഷിതത്വം അനുഭവിക്കാനും ആരോഗ്യത്തോടെ തുടരാനും സാമൂഹ്യമായി സജീവമായിരിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷവും ആവശ്യമാണ്. അതിനാണ് ഈ പദ്ധതി. ഇപ്പോൾ സങ്കല്പിക്കുക, മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും അവരുടെ ഇഷ്ടാനുസരണം സുഹൃത്തുക്കളെ കണ്ടെത്താനും സമയം ചെലവഴിക്കാനും ശരിയായ ആരോഗ്യ പരിചരണം സ്വീകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയുന്നുണ്ടെങ്കിൽ അത് അതിശയകരമായ ഒരു കാര്യം തന്നെ അല്ലേ?
0: അത് അത്ഭുതകരമായിരിക്കും. എന്നാൽ മുത്തശ്ശ, ഈ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് എന്ത് തരത്തിലുള്ള സൗകര്യങ്ങളാണ് നൽകുന്നത്?
1: അതൊരു വലിയ ചോദ്യമാണ്. നോക്കൂ ലക്ഷ്മി, IPSRC സ്കീം നമ്മുടെ പ്രായമായവരുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിരവധി സുപ്രധാന സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അവ ഓരോന്നായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. ഒന്ന്, സീനിയർ സിറ്റിസൺ ഡേ കെയർ സെന്ററുകൾ. ഈ കേന്ദ്രങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് അവരുടെ ദിവസം സന്തോഷത്തോടെ ചെലവഴിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾക്കുള്ള ഒരു പ്ലേ സ്കൂൾ പോലെയാണ്. എന്നാൽ കളിക്കുന്നതിന് പകരം ചിരി, ധ്യാനം, യോഗ, പുസ്തകങ്ങൾ വായിക്കൽ എന്നിവ കൊണ്ട് മുതിർന്നവർക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം. സംഗീത നൃത്ത പരിശീലന ശാലകൾ, കഥയും കവിതയും എഴുതാനുള്ള സെഷനുകൾ, ബോർഡ് ഗെയിമുകൾ കളിക്കാനുള്ള അവസരങ്ങൾ, പൂന്തോട്ട പരിപാലനവും പെയിന്റിംഗിനുമുള്ള അവസരങ്ങൾ, ഫിറ്റ്നസ് നിലനിർത്താൻ ലൈറ്റ് യോഗയും വ്യായാമ സെഷനുകളും, അങ്ങനെ പലതും. ഇപ്പോൾ പറയൂ, അത് രസകരമല്ലേ ലക്ഷ്മി?
0: തീർച്ചയായും നിങ്ങൾക്കും അവിടെ പോകാൻ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു മുത്തശ്ശ.
1: അതെ അതെ ലക്ഷ്മി, പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം കളിക്കുന്നു, ഉല്ലസിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ശരി, കൂടുതൽ ശ്രദ്ധിക്കൂ. രണ്ട്, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ. പ്രായമായവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ സ്കീമിൽ നിരവധി ആരോഗ്യ സേവനങ്ങൾ ഉൾപ്പെടുത്തുന്നു. പതിവ് ആരോഗ്യ നിരീക്ഷണം ഉറപ്പാക്കാൻ സൗജന്യ മെഡിക്കൽ പരിശോധനകളും ഇതിലുണ്ട്. ടെലിമെഡിസിൻ സേവനങ്ങൾ വീഡിയോ കോളുകൾ വഴി ഡോക്ടർമാരെ സമീപിക്കാൻ മുതിർന്നവരെ അനുവദിക്കുകയും ചെയ്യുന്നു. ആശുപത്രികൾ സന്ദർശിക്കാൻ കഴിയാത്ത പ്രായമായ വ്യക്തികളിലേക്ക് എത്തുന്ന മൊബൈൽ ഹെൽത്ത് വാനുകളും ഇതിലുണ്ട്. സൗജന്യ മരുന്നുകളും അവശ്യ മെഡിക്കൽ ഉപകരണങ്ങളുമായി സഹായവും വേറെ.
0: ഈ സ്കീം പ്രായമായവരുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ പോലും പരിപാലിക്കുന്നു.
1: അതെ, അവരുടെ മാനസിക സുഖവും ഇതിൽ ഉൾപ്പെടുത്തുന്നു. മൂന്നാമത്തെ ഇനം, മാനസികവും സാമൂഹികവുമായ പിന്തുണ. ഇപ്പോൾ ഒന്ന് നോക്കാം. ശാരീരിക ആരോഗ്യം മാത്രമല്ല പ്രധാനം, മുതിർന്നവർക്ക് മാനസിക ക്ഷേമം ഒരുപോലെ പ്രധാനമാണ്. ഏകാന്തതയും വിഷാദ പ്രശ്നങ്ങളും പ്രധാന വെല്ലുവിളികളാണ്. ഇത് പരിഹരിക്കുന്നതിന് പദ്ധതിയിൽ പ്രത്യേക സംരംഭങ്ങൾ ഉൾപ്പെടുത്തുന്നു. അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കുന്നതിനായി ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നതിനുമായുള്ള കൗൺസിലിംഗ് സേവനങ്ങളും ഇതിലുണ്ട്. സമപ്രായക്കാരെ കണ്ടുമുട്ടാനും പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും കഴിയുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും ഇതിലുണ്ട്. അവരുടെ ആശയങ്ങൾ തുറന്നു പറയാൻ അവരെ സഹായിക്കുന്നതിനുള്ള മാനസിക പിന്തുണയും ലഭിക്കുന്നു.
0: ഇത്രയും സൗകര്യങ്ങളോ? മുത്തച്ഛന് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ തുടരുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം.

0: നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിലൂടെ മുതിർന്ന പൗരന്മാർക്കായുള്ള സംയോജിത പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നു. സീനിയർ സിറ്റിസൺ ഡേ കെയർ സെന്റർ, ഹെൽത്ത് കെയർ സൗകര്യങ്ങൾ, മാനസികവും സാമൂഹികവുമായ പിന്തുണ എന്നിവയെ കുറിച്ച് മുത്തച്ഛൻ ഇതിനോടകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
1: ഇനി കൂടുതൽ നേട്ടങ്ങളെ കുറിച്ച് പറയാം. 4. സാമ്പത്തിക സഹായം. പ്രായമായ പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഈ സ്കീമിലൂടെ ഇവർക്ക് സാമ്പത്തിക സഹായവും ലഭിക്കുന്നു. കൂടാതെ സ്വയം പര്യാപ്തത നിലനിർത്താൻ അവരെ സഹായിക്കുന്നത് പെൻഷൻ പദ്ധതികൾ, അവരുടെ സ്വത്തും അവകാശങ്ങളും സുരക്ഷിതമാക്കുന്നതിനുള്ള നിയമോപദേശം, ആവശ്യമുള്ള മുതിർന്ന പൌരന്മാർക്ക് സാമ്പത്തിക സഹായം. 5. നൈപുണ്യ വികസന പരിപാടി. മുതിർന്ന പൗരന്മാർ എന്തുകൊണ്ട് പുതിയ കഴിവുകൾ പഠിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മുതിർന്നയാൾ എപ്പോഴും കവിത എഴുതാനോ പുതിയ കരകൗശല വിദ്യ പഠിക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു മികച്ച അവസരമാണ്. ഇവിടെ കമ്പ്യൂട്ടറുകളും സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറിയും സംഗീതവും മറ്റ് പുതിയ കഴിവുകൾ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഓൺലൈനായി പഠിക്കാനും അവരുടെ കലയോ അറിവോ പുറം ലോകവുമായി പങ്കിടാനും കഴിയുന്നു. 6. എൽഡർ ഹെൽപ്പ് ലൈൻ 1-4-5-6-7. ഇപ്പോൾ ഈ സൗകര്യം ഒരു സൂപ്പർ ഹീറോ പോലെയാണ്. മുതിർന്ന പൗരന്മാർക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നിയമപരവും വൈകാരികവുമായ പിന്തുണ ലഭിക്കുന്ന ഒരു പ്രത്യേക ഹെൽപ്പ് ലൈനാണിത്. അവരുടെ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് പരിഹാരങ്ങൾ നൽകും. അവർ വഞ്ചനയോ മറ്റെന്തെങ്കിലും പ്രശ്നമോ നേരിടുകയെങ്കിൽ അവർക്ക് നിയമ സഹായവും നൽകും. ഈ ഹെൽപ്പ് ലൈൻ 24/7 ലഭ്യമാണ്. ഇത് പ്രായമായവർ ഒരിക്കലും തനിച്ചല്ല എന്ന് ഉറപ്പാക്കും.
0: മുത്തച്ഛ, ഇതൊരു അത്ഭുതകരമായ പദ്ധതിയാണ്. ഇത് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് നല്ല ജീവിതം പ്രദാനം ചെയ്യുക മാത്രമല്ല, അവരെ മാനസികമായി ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും. പ്രായമാവുമ്പോ നമുക്കും ഇങ്ങനെ ഒരു പദ്ധതി വരുമോ?
1: തീർച്ചയായും ലക്ഷ്മി, നിങ്ങൾ വളരുമ്പോൾ ഇതിലും മികച്ച സ്കീമുകൾ അവതരിപ്പിച്ചേക്കാം. എന്നാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ മുതിർന്നവരെ പരിപാലിക്കുകയും ഈ പദ്ധതിയെ കുറിച്ച് കഴിയുന്നത്ര ആളുകളിലേക്ക് അവബോധം നൽകുകയും വേണം.
0: അതെ മുത്തച്ഛ, എന്റെ സുഹൃത്തുക്കളോടും ഞാൻ ഇതിനെ കുറിച്ച് പറയും. അതിനാൽ അവർക്കും അവരുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും പരിപാലിക്കാൻ കഴിയും.
1: നന്നായി ലക്ഷ്മി, ഇതാണ് മൂല്യങ്ങളുടെ യഥാർത്ഥ സത്ത. ഇപ്പോൾ വരൂ, നമുക്ക് ആദ്യം ഒരു ചായ കുടിക്കാം. എന്നിട്ട് കൂടുതൽ രസകരമായ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം.
0: മുത്തച്ഛ, ഇന്നെന്റെ മനസ്സില് ഞങ്ങളുടെ ശ്രോതാക്കളുടെ ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് കഥകളുണ്ട്. വ്യത്യസ്ത വെല്ലുവിളികളുമായി മല്ലിടുന്ന പ്രായമായവരുടെ കഥകളാണിത്. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ IPSRC സ്കീം സഹായിച്ചു. ഞാനെങ്കിൽ ആ കഥകൾ പറയട്ടെ?
1: തീർച്ചയായും ലക്ഷ്മി, അവ കേൾക്കാൻ ഞാൻ വളരെ ആകാംക്ഷയിലാണ്. എന്നോട് പറയൂ, ആദ്യത്തെ കഥ ഏതാണ്?
0: ആദ്യ കഥ സുനിത ദേവിജിയെ കുറിച്ചാണ്. 68 വയസ്സുള്ള അവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവർ പൂർണമായും തനിച്ചായ ഒരു സമയം അവരുടെ ജീവിതത്തിൽ വന്നു. അവരുടെ ഭർത്താവ് മരിച്ചു. സ്വന്തം മക്കൾ അവരുടെ ജീവിതവുമായി തിരക്കിലായിരുന്നു. ചിലർ തങ്ങളുടെ ജോലികളിൽ മുഴുകി, മറ്റു ചിലർ മക്കളെ വളർത്തുന്നതിൽ മുഴുകി. തൽഫലമായി സുനിതാജി ഒരു ദിവസം മുഴുവൻ വീട്ടിൽ തനിച്ചായി. 4 ചുവരുകൾക്കുള്ളിൽ സമയം ചെലവഴിക്കാൻ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി. സംസാരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ചിരിയില്ല. ചിന്തകൾ പങ്കുവെക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പതിയെ പതിയെ അവർക്ക് തളർച്ച തോന്നി തുടങ്ങി. ഒരു കാലത്ത് ചടുലവും പ്രസന്നവതിയുമായ അവർ ഇപ്പോൾ നിശബ്ദമായി. ചെറിയ കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നിടത്ത് ഇപ്പോൾ ഒന്നും അവരെ സന്തോഷിപ്പിക്കുന്നതായി തോന്നുന്നില്ല. TV കാണുന്നത് പോലും വിരസത അനുഭവപ്പെട്ടു തുടങ്ങി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ അവർക്ക് താല്പര്യം നഷ്ടപ്പെട്ടു. അവർക്ക് അഗാധമായ ഏകാന്തത അനുഭവപ്പെട്ടു. ഈ ഏകാന്തത അവരെ ഉള്ളിൽ നിന്ന് തിന്നു തുടങ്ങി. എന്നാൽ ഒരു ദിവസം അവരുടെ അയൽക്കാരൻ IPSRC സ്കീമിന് കീഴിൽ സ്ഥാപിച്ച സീനിയർ സിറ്റിസൺ ഡേ കെയർ സെന്ററിനെ കുറിച്ച് അവരോട് പറഞ്ഞു. ഇപ്പോൾ പ്രായമായ ഒരു സ്ത്രീക്ക് അവരുടെ പ്രായത്തിലുള്ള ആളുകൾ ഒത്തുകൂടാൻ കഴിയുന്ന ഒരു കേന്ദ്രമുണ്ടെന്നും അവിടെ അവർക്ക് ഏകാന്തത അനുഭവിക്കേണ്ടി വരില്ലെന്നും കേൾക്കുന്നത് എത്ര ആശ്ചര്യകരവും അവിശ്വസനീയവുമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകും. ആദ്യം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചിന്തിച്ചു, പ്രായമായവരെ ഇത്രയും നന്നായി പരിപാലിക്കുന്ന അത്തരം ഒരു കേന്ദ്രം ഉണ്ടാകുമോ? ഇതെന്തെങ്കിലും സ്വപ്നമാണോ? പക്ഷേ അവരുടെ അയൽക്കാരി നിർബന്ധിച്ചു, അയ്യോ സുനിതാജി, ഒരിക്കൽ വന്ന് കണ്ടാൽ മതി. ഇഷ്ടമല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും തിരിച്ചു പോകാം.
1: അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? അവർ പോകാൻ തീരുമാനിച്ചു ലക്ഷ്മി.
0: അതെ, സർവ്വധൈര്യവും സംഭരിച്ച് അവർ നടുവിലേക്ക് പോയി. അവർ അകത്തേക്ക് കയറിയ നിമിഷം അവരുടെ ലോകം ആകെ മാറി. ചുറ്റും അവരുടെ പ്രായത്തിലുള്ള ആളുകളായിരുന്നു. ചിലർ ചാറ്റ് ചെയ്യുകയും ചിരിക്കുകയും ചെയ്തു. മറ്റുള്ളവർ ലുഡോ കളിക്കുകയായിരുന്നു. ചിലർ ക്യാരംസ് കളിയിൽ പൊട്ടിച്ചിരിച്ചു. മറ്റുള്ളവർ യോഗ ക്ലാസ്സിൽ ആരോഗ്യം മെച്ചപ്പെടുത്തി. സംഗീത ക്ലാസ്സിൽ നിന്ന് ഹാർമോണിയത്തിന്റെ ശ്രുതിമധുരമായ ഈണങ്ങൾ പ്രതിധ്വനിച്ചു. ചായക്കപ്പിൽ പഴയ സിനിമാ ഗാനങ്ങൾ ആലപിച്ചു. അവർ എല്ലാ ദിവസവും അവിടെ പോകാൻ തുടങ്ങി. പതുക്കെ അവർ സുഹൃത്തുക്കളായി. ആ സുഹൃത്തുക്കൾ അവരുടെ കുടുംബമായി. ഇപ്പോൾ അവരുടെ ദിവസങ്ങൾക്കായി കാത്തിരിക്കുന്നു. കാരണം കേന്ദ്രത്തിലെ ഓരോ ദിവസവും ഒരു പുതിയ സന്തോഷം നൽകി. അവർ വീണ്ടും പുഞ്ചിരിച്ചു. ഒരു കാരണം കണ്ടെത്തി. ഏറ്റവും പ്രധാനമായി അവർ ഇനി തനിച്ചായിരുന്നില്ല എന്ന കാരണം.
1: കൊള്ളാം ലക്ഷ്മി, അത് ശരിക്കും ഒരു ഹൃദയസ്പർശിയായ കഥയായിരുന്നു. IPSRC എന്നത് നമ്മുടെ പ്രായമായവർക്ക് ഒരു അനുഗ്രഹത്തിൽ കുറവല്ല. ഇനി പറയൂ, എന്താണ് രണ്ടാമത്തെ കഥ?
0: രണ്ടാമത്തെ കഥ രാജേശ്വർ ബാബുവിനെ കുറിച്ചാണ്. നിങ്ങൾ നോക്കൂ, പ്രായമായവരുടെ പ്രശ്നങ്ങൾ ഏകാന്തതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വിഷമിക്കുന്നു. അവർക്ക് ശരിയായ സമയത്ത് സഹായം ലഭിക്കുന്നില്ല. 75-കാരനായ രാജേശ്വർ ബാബു വിരമിച്ച സർക്കാർ ജീവനക്കാരനാണ്. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം ഇപ്പോൾ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ പെൻഷൻ കൃത്യസമയത്ത് ലഭിച്ചില്ല എന്നതായിരുന്നു പ്രശ്നം. ഒരു നിശ്ചിത പ്രായത്തിൽ ഓരോ ചെറുകാര്യത്തിനും ഓഫീസുകളിൽ ഓടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. രാജേശ്വർ ബാബുവിന് എല്ലാ മാസവും ബാങ്ക് സന്ദർശിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പല ബാങ്ക് ജീവനക്കാർ അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ല. ചിലപ്പോൾ അവർ പറയും, സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് ദിവസത്തിനുള്ളിൽ തിരികെ വരൂ. പാവം രാജേശ്വർ ബാബു ആകെ നിരാശനായി. ഈ പെൻഷനെ ആശ്രയിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം. പണം കൃത്യസമയത്ത് ലഭിക്കാതെ വന്നപ്പോൾ ചിലവുകൾ കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ ആരോ അദ്ദേഹത്തോട് IPSRC ഹെൽപ്പ് ലൈൻ 1456 കുറിച്ച് പറഞ്ഞു. ഉടൻ തന്നെ അയാൾ അവിടെ വിളിച്ച് തന്റെ പ്രശ്നം വിശദീകരിച്ചു. ഹെൽപ്പ് ലൈൻ ജീവനക്കാർ അദ്ദേഹത്തിന് ശരിയായ വിവരങ്ങൾ നൽകുക മാത്രമല്ല, സർക്കാർ വകുപ്പിൽ പരാതി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി മുതൽ ബാങ്കിൽ പോകേണ്ടതില്ലെന്ന് അവർ രാജേശ്വർ ബാബുവിനെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ പെൻഷൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അയാൾക്ക് എല്ലാ മാസവും കൃത്യസമയത്ത് പെൻഷൻ ലഭിക്കുന്നു. കൂടാതെ IPSRC സ്കീമിന് പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു.
1: ഇപ്പോൾ മനസ്സിലായില്ലേ ലക്ഷ്മി, IPSRC വെറും ഒരു പദ്ധതിയല്ല, അത് നമ്മുടെ മുതിർന്നവർക്ക് ഒരു സംരക്ഷണ കവചമാണ്. അത് ഏകാന്തതയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റേതെങ്കിലും പ്രശ്നമോ ആകട്ടെ, ഈ സ്കീം എല്ലാ തരത്തിലും മുതിർന്ന പൗരന്മാരെ, വയോജനങ്ങളെ സഹായിക്കുന്നു.
0: തീർച്ചയായും, അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രായമായവരെയും ഈ പദ്ധതിയെ കുറിച്ച് അറിയിക്കേണ്ടത്. അതിലൂടെ അവർക്കും ഇതിൽ നിന്ന് പ്രയോജനം നേടാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും കഴിയും. IPSRC ലക്ഷ്യം പ്രശ്നങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് മാന്യവും സന്തോഷപ്രദവുമായ ജീവിതം പ്രദാനം ചെയ്യുക എന്നതാണ്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ള പ്രായം

0: സാമൂഹികമായ ഒറ്റപ്പെടലും നമ്മുടെ പ്രായമായവരെ വലയം ചെയ്യുമ്പോൾ IPSRC അവർക്ക് പ്രതീക്ഷയുടെ കിരണമായി ഉയർന്നു വരുന്നു. ശരിയായ മാർഗനിർദ്ദേശവും വിഭവങ്ങളും ഉപയോഗിച്ച് ഒരു വെല്ലുവിളിയും മറികടക്കാൻ കഴിയാത്തത്ര വലുതല്ലെന്ന് വയോജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.
1: ശരിയാണ് ലക്ഷ്മി, നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അടിത്തറ നമ്മുടെ മുതിർന്നവരാണ് എന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ കുടുംബത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, അവരാണ് അതിന്റെ വേരുകൾ. അവരുടെ കഠിനാധ്വാനവും അനുഭവ സമ്പത്തും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിന് സ്ഥിരത കൈവരുത്തുന്നു. അതുകൊണ്ട് അവരെ പരിപാലിക്കുന്നത് ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മുടെ കടമയും പദവിയും കൂടിയാണെന്ന് നാം എപ്പോഴും ഓർക്കണം. നാം അവരെ എത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, അത്രയധികം അത്രത്തോളം സ്വന്തം ജീവിതം അർത്ഥപൂർണമാകുകയും ചെയ്യുന്നു.
0: ശരി മുത്തച്ഛ, ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നുന്ന പ്രായമായവർ ദയവായി പ്രതീക്ഷ കൈവിടരുത്. IPSRC പോലുള്ള പദ്ധതികൾ സൗകര്യങ്ങൾ നൽകുന്നതിന് മാത്രമല്ല, നിങ്ങൾ തനിച്ചല്ലെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അവ നിലവിലുണ്ട്. ഈ സമൂഹം, ഈ രാഷ്ട്രം നിങ്ങളുടെ കുടുംബമാണ്. നമ്മുടെ മുതിർന്നവരെ നാം എത്രത്തോളം ആശ്ലേഷിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ സമൂഹം ശക്തവും മികച്ചതുമായി തീരും. പ്രിയമുള്ളവരെ, വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കേട്ടുമുട്ടാം. നന്ദി.
2: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.

0: ഇപ്പോൾ സമയം 2 മണി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
3: മസക്കലിയിൽ ഇന്നാദ്യം ABCD2 എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ ജിഗാർ സംഗീതം നൽകി പ്രിയ സരയ്യ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ദിവ്യ കുമാറും പ്രിയ സരയ്യയും.

എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകിയ ഗാനം, രചന നിർവഹിച്ചിരിക്കുന്നത് മനോജ് മുണ്ടാശീർ, ആലാപനം പാലക് മിച്ചൽ.

ചിത്രം ബാദ്ഷാഹോ. സംഗീതം നൽകിയിരിക്കുന്നത് തനിഷ് ബക്ഷി. രചന മനോജ് മുണ്ടാശിർ. ആലപിച്ചിരിക്കുന്നത് നുസ്രത് ഫത്തേ അലിഖാനും രാഹത് ഫത്തേ അലിഖാനും.

രാമയ്യ വാസ്തവയ്യ എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻജി ഗാർ സംഗീതം നൽകി പ്രിയ പഞ്ചൽ രചന നിർവഹിച്ച ഗാനങ്ങൾക്ക് ആലപിച്ചിരിക്കുന്നത് അത്തിഫ് അസ്ലാമും ശ്രേയ ഘോഷാലും ചേർന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചെന്നൈ എക്സ്പ്രസ് എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ ശേഖർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന അമിതാഭ് ഭട്ടാചാര്യ, ആലപിച്ചിരിക്കുന്നത് സുനിതി ചൌഹാൻ, അർജിത് സിംഗ്, നീതി മോഹൻ തുടങ്ങിയവർ.

ആഷിഖ് എന്ന ചിത്രത്തിന് വേണ്ടി ജീത് ഗാംഗുലി സംഗീതം നൽകിയ ഗാനമാണ് മസക്കലിയിൽ. അടുത്തതായി രചന ഇർഷാദ് കമീൽ, ആലപിച്ചിരിക്കുന്നത് അർജിത് സിംഗും പാലക് മുച്ചലും ചേർന്ന്.

സനം രേ എന്ന ചിത്രത്തിനു വേണ്ടി അമാൽ മാലിക് സംഗീതം നൽകി ഗാനം കേൾക്കാം. രചന മനോജ് യാദവ്, ആലപിച്ചിരിക്കുന്നത് അർമാൻ മാലിക്കും പാലക് മുച്ചലും ചേർന്നാണ്.

മസക്കലിയിൽ അടുത്തതായി റുസ്തം എന്ന ചിത്രത്തിന് വേണ്ടി ആർക്കോ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന മനോജ് മുണ്ടാശ്ശേരി, ആലപിച്ചിരിക്കുന്നത് അത്തീഫ് അസ്ലം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസൈ റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ

0: സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. എല്ലാ ബുധനാഴ്ചയും പ്രത്യേക പോക്കുവയിൽ വളരെ ആകാംക്ഷയോടെ എല്ലാ ശ്രോതാക്കളും കാത്തിരിക്കുന്നു. ആരാണ് എന്നറിയാൻ, ഏത് വിഷയമാണ് എന്നറിയാൻ, ആ വിഷയത്തോട് സംവദിക്കാൻ, ആ വിഷയത്തിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെയുള്ള ആകാംക്ഷ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു, അല്ലെങ്കിൽ ഓരോ ബുധനാഴ്ചയും കൂടിക്കൂടി വരുന്നു എന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷമാണുള്ളത്. പലപ്പോഴും എന്നതുപോലെ ഇന്നും രാവിലെയും ചോദിച്ചു ആരാണ് ഇന്നത്തെ അതിഥി എന്ന്, അപ്പോഴും പറഞ്ഞില്ല, അതിലൊരു സസ്പെൻസ് ഉണ്ട് എന്ന് എല്ലാ ശ്രോതാക്കൾക്കും അറിയാമല്ലോ. അത് ആ കാര്യം എല്ലാ ബുധനാഴ്ച ും തീർച്ചയായിട്ടും പാലിക്കുകയും ചെയ്യും. അതാത് സമയത്ത് മാത്രമായിരിക്കും ആരാണ് അതിഥി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ശ്രോതാക്കളുമായി സംവദിക്കാൻ കഴിയുന്ന അതിഥിയായിരിക്കും നമ്മളോടൊപ്പം ചേരുക. ആ വന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമുക്കുണ്ടാവും. അത് കഴിഞ്ഞ ആഴ്ചയും എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച് ഇപ്പോൾ സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ അംഗമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ആർ വേണുഗോപാലാണ് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പം. സാർ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം.
2: നമസ്കാരം. നമസ്കാരം.
1: വളരെ സന്തോഷമുണ്ട് സാർ. ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. കാരണം കൃഷിക്കായിട്ടും മൃഗങ്ങളെ വളർത്താറുണ്ട്, ഓമനിച്ച് വളർത്താറുള്ള മൃഗങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എപ്പോഴാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്, എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് പെറ്റ് അനിമൽസ് എന്ന് പറയുന്നത് ഇന്നൊരു ട്രെൻഡായിട്ട് മാറിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ പോക്കുവയിൽ ഒരുപാട് പേർക്ക് പ്രയോജനം വരും എന്ന് തന്നെ വിചാരിക്കുന്നു. ആ വിശേഷങ്ങളിലൊക്കെ പോകുന്നതിന് ഇപ്പൊ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. ഹലോ.
2: ഹലോ.
3: ഹലോ.
1: ആ, ഇന്നത്തെ പറയാം, ആരാ?
3: ഞാൻ മലയടി വലിയകളം സമീപത്തുള്ള സത്യഭാമയാണ്.
1: സത്യഭാമയാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. പോക്കുവയിലാണോ അതോ നേരത്തെ വിളിച്ചിട്ടുണ്ടോ?
3: ഞാൻ വിളിച്ചിട്ടുണ്ട്, മാഡത്തിനെ വിളിച്ചിട്ടുണ്ട്.
1: ആ, ഇന്നിപ്പോ സാറിനെ വിളിച്ചു അല്ലേ? അപ്പൊ ഇന്ന് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച് ഇപ്പോൾ സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ അംഗമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ സാറാണ്. സാറിനോട് സംസാരിക്കാം കേട്ടോ.
2: പറഞ്ഞോളൂ.
3: ആ,
2: ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ.
1: ആ പാട്ടൊക്കെ കേൾപ്പിക്കാം. പക്ഷെ ഇപ്പൊ സാറ് നോക്ക്, നമുക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വിരമിച്ച സാറാണ്. ഒരുപാട് കാര്യങ്ങൾ വീട്ടില് പിന്നെ പശുവോ കാടോ കാളയോ നായോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കാം, ചോദിക്കാം. അതിനുള്ളൊരു നല്ല അവസരമാണ്.
3: പശുവൊന്നും വളർത്താറൊന്നുമില്ല. അച്ഛനും ഉള്ളപ്പോഴും പശു ഉണ്ടായിരുന്നു, ഉയരത്തിലുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, പാല് കറക്കും കൊണ്ടു കൊടുക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ നമ്മള് അവസരത്തില് പാല് പശു ഒന്നും വളർത്താനുള്ള ഇല്ല
2: സാഹചര്യം. നായ്ക്കളോ എന്തെങ്കിലും ഉണ്ടോ? പൂച്ചയോ നായയോ കോഴിയോ എന്തെങ്കിലും?
3: പട്ടിയുണ്ട്, പൂച്ചയും ഇഷ്ടം പോലെ ഇവിടെ ഒക്കെ. നമ്മള് അടുത്ത വീട്ടിലതും അല്ലാത്ത പട്ടികളും എല്ലാം ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ട് പോവും ആൾക്കാരെ. ചാക്കി ചുറ്റി കൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോകും, പിന്നെ നമ്മൾ അതിനെ തീറ്റി കൊടുക്കും.
2: അതൊരു വലിയ കാര്യമാണല്ലോ. നമ്മള് ഈ തെരുവിൽ അലയുന്ന പക്ഷികൾ മൃഗങ്ങൾക്കും ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു മനസ്സിന്റെ ഒരു ഉടമയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്.
3: സാറേ, നമ്മക്ക് പുറത്തിറക്കിയില്ലാത്ത പന്നി കാട്ടുപോത്ത് മലയിൽ ചുറ്റിപ്പാറല്ല.
2: കേരളത്തിലെ ഒരു വലിയ വിഷയമാണിത്, ഈ വന്യജീവി സംഘർഷം. മനുഷ്യന് സ്വന്തം ജീവനും ഭീഷണിയായിട്ട്
3: മരിച്ചിനെയോ ഒന്നും നട്ടുവളർത്തി പേടി വരെ വെള്ളം നനഞ്ഞിടക്കാണ് ഈ കുത്തിമറിച്ചിരിക്കും. നടയില് നിങ്ങൾ പൂച്ചോണ്ട് വന്നപ്പോഴും വന്നു വന്ന് ജ്വരകം വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നി
2: കാട്ടുപന്നി ശല്യം കേരളത്തിൽ ഇപ്പം പല പ്രദേശത്തും ഉണ്ട് ഇപ്പൊ. പക്ഷെ
3: ഒരു ഏർപ്പാട് ഉണ്ടെങ്കിൽ
2: ചെയ്യണം.
3: നമുക്ക് അതിനെ ഒന്ന് കമ്പിയ വാലിയ വല്ല വെച്ച് തന്നിരുന്നെങ്കിൽ അതിനകത്ത് നിന്ന് പണി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആഹാരം പണി ചെയ്ത്. നമ്മളെ അച്ഛനൊക്കെ ആണെങ്കിൽ വയലു കൃഷി ചെയ്യും, മരിച്ചിന് കൃഷി ചെയ്യും, നല്ല മുളക് ക്യാമ്പ് തേന
1: ഇനി സാറ് പറയുന്ന കേൾക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും.
2: കാട്ടുപന്നിയുടെ ശല്യം കേരളത്തിലെല്ലാ ഈ മലയോര പ്രദേശങ്ങളിൽ കാണുന്നുണ്ട്. അതിനിപ്പോ ഒരു ഇപ്പൊ ഒഴിവാക്കണമെന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് സർക്കാരും ചിന്തിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ കാട്ടുപന്നിയെ കൊന്ന് കൊല്ലാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. നമുക്കല്ല, അത് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ കൃഷിയെ ഈ കാട്ടുപന്നി നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം നിങ്ങളെ വാർഡ് മെമ്പറെ അറിയിക്കുക. വാർഡ് മെമ്പറെ അറിയിച്ചാല് അവര് പഞ്ചായത്തുമായിട്ട് ചേർന്ന് പഞ്ചായത്തില് ഈ പറയുന്ന ഈ വന്യജീവികളെ, അതായത് ഈ കാട്ടുപന്നിയെ മാത്രം നശിപ്പിക്കാനായിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിന് ഷൂട്ടേഴ്സ് ഉണ്ട്, അവരതിനെ നശിപ്പിക്കും. നശിപ്പിച്ച് അവനെ മറവ് ചെയ്യും. അതിന്റെ മാംസം ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. കാട്ടുപന്നിയെ കൊന്ന് വേട്ടയാടി അതിന്റെ ഭക്ഷണം ഉപയോഗിക്കുന്നത് കുറ്റകരമാ. പക്ഷെ ഈ മനുഷ്യന്റെ സ്വത്തിനും അതുപോലെ തന്നെ ജീവനും ഭീഷണിയായ തരത്തില് കാട്ടുപന്നി മാറുന്ന സാഹചര്യത്തില് കാട്ടുപന്നിയെ നശിപ്പിക്കാനായിട്ട് വനം വകുപ്പിന്റെ ഉത്തരവുണ്ട്. അത് നടപ്പാക്കേണ്ടത് നമ്മളല്ല. നമുക്കിപ്പോ കെണിവെച്ച് കാട്ടുപന്നിയെ പിടിക്കാൻ പാടില്ല, കാട്ടുപന്നിയെ പിടിക്കാനായിട്ട് കറണ്ട് വെക്കാൻ പാടില്ല, ഷോക്ക് അടിപ്പിക്കാൻ പാടില്ല. അതൊക്കെ ചെയ്താല് അതെല്ലാം നിയമവിരുദ്ധ, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യാനായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വാർഡ് മെമ്പർ വഴി ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമ്മുടെ കൃഷി നശിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റ് നമുക്ക് ജീവന് ഭീഷണിയായിട്ട് കാട്ടുപന്നി മാറുന്നു, അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടി പഞ്ചായത്താണ് സ്വീകരിക്കേണ്ടത്. ഇതിന് പഞ്ചായത്തിനാണ് ഈ പറയുന്ന ഒരു നിർദ്ദേശം സർക്കാർ കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ ഇടപെട്ടാൽ മതി. നമ്മളതിനെ കെണിവെക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ്
3: ഒരു 5 മണി ആയപ്പോഴും ഞാൻ സോപ്പ് വാങ്ങിച്ചോണ്ട് നിൽക്കുന്നു. സോപ്പ് വേണം, സോപ്പ് കൊണ്ടുവരും. അങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്നപ്പോഴും പറഞ്ഞ് നേരെ വരണം. പിന്നെ കയറി ഓടി.
2: വലിയ വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ട് മാറിയിരിക്കുക. കാട്ടുപന്നി
3: കാട്ടുപന്നി ഞാൻ വീട്ടിൽ നടയിൽ നിന്ന് നോക്കിയപ്പോ ഒരു കൊച്ചു കടത്തേ വരണം, അതിന്റെ നേരെ പറഞ്ഞു വരണം. ഞാൻ കിടന്ന് വിളിച്ചപ്പോ കൊച്ചു ഓടി.
2: ശരിക്കും പറഞ്ഞ അപ്പൊ നിങ്ങളുടെ പ്രദേശത്ത് ഇതിന് ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് അത് വീണ്ടും ഇനി വരും. കാരണം ഈ നേരത്തെ പറഞ്ഞില്ല മരച്ചീനി മറ്റുമൊക്കെ അവിടെ കിട്ടുമെന്ന്. അപ്പൊ ആഹാര സാധനങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടോട്ടാണ്. ഇത് വനത്തിൽ ജീവിക്കേണ്ട ജീവിയാണിത്. പക്ഷെ വനത്തില് ഇതിനാവശ്യമായ ആഹാരം കിട്ടാതെ വരുമ്പോൾ ഇത് നാട്ടിലേക്ക് ഇറങ്ങും. അപ്പൊ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കൃഷി എവിടെയാണോ ചെയ്യുന്നത് അവിടെയാണ് ഇത് ഇറങ്ങി വരുന്നത്. പിന്നെ ഇനി ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോ വേനൽക്കാലത്ത് കുറച്ചുകൂടെ ഇതിന് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വരും ഈ വനത്തിലൊക്കെ. അപ്പൊ അവിടുന്ന് വീണ്ടും അത് കൂടുതൽ ഇറങ്ങും. തീർച്ചയായിട്ടും ഇനി ഇത്രയും ഞാൻ കേട്ടിട്ട് തന്നെ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ ആ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പഞ്ചായത്ത് മെമ്പറെ അറിയിച്ച് പഞ്ചായത്തിലെ ഒരു പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ടാവും. അവർക്കറിയാൻ പറ്റും. അപ്പൊ അവരോട് കാര്യങ്ങൾ പറയുക. അപ്പൊ ഈ പറയുന്ന വനംവകുപ്പിന്റെ സഹായത്തോടുകൂടി ഇതിനെ നശിപ്പിക്കാനും അതിനെ മറവിയാനും അത് ചെയ്യുന്നതിനുള്ള ചെലവൊക്കെ വനംവകുപ്പാണ് ഇപ്പൊ കൊടുക്കുന്നത്. ആ രീതിയിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. കാരണം നമ്മുടെ ആ പ്രദേശത്ത് എത്രയും രൂക്ഷമാണ് ഈ സ്ഥിതിയെങ്കിൽ കൃഷി നശിപ്പിക്കുന്നത് മാത്രമല്ല പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. രാത്രിയിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് ഈ സ്കൂട്ടറിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ പോകുമ്പോൾ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അതിദാരുണമായിട്ട് വലിയ മുറിവേറ്റ് ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞു.
3: 4:30 ക്ഷേത്രത്തിൽ നമുക്ക് അടുത്ത് ക്ഷേത്രമുണ്ട് വലിയ വെള്ളം കൊണ്ട് പോയിട്ടുണ്ടപ്പോ ഒരു പറ്റം പന്നി എന്റെ നേരെ.
4: അപ്പൊ അതിനെല്ലാം ഇവിടെ പരിഹാരമാണ് സാറ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ എന്ത് ചെയ്യാന്നുള്ളത് ഒരു അപേക്ഷ എഴുതി കൊടുക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റിനെ വാർഡ് മെമ്പറെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയണം. അവർക്കിപ്പോ അതിനുള്ള അധികാരമെല്ലാം സർക്കാർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റേതെങ്കിലും വീട്ടിൽ വളർത്തുന്ന പൂച്ചയെക്കുറിച്ചോ നായയെക്കുറിച്ചോ അതിന്റെ പരിപാലനത്തെക്കുറിച്ചോ ഇഞ്ചക്ഷനെ കുറിച്ചോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
2: നിങ്ങൾ എടുത്തു വളർത്തുകയാണെങ്കിൽ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങളൊരു പൂച്ചയോ നായയോ നിങ്ങളുടെ വീട്ടിലോട്ട് കൈകാര്യം ചെയ്ത് വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മലയടി മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് അതിന് പേവിഷ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണം. കാരണം വീട്ടില് വളർത്തുന്ന പൂച്ച, അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ വളരുന്ന നമ്മളെ കെട്ടിയിട്ട് വളർത്തണമെന്നില്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന പൂച്ചയോ നായയോ നമുക്കൊരു കടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുറിവോ ഏറ്റു കഴിഞ്ഞാൽ അതിന് പേയുണ്ടോന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഇടപഴകുമ്പോൾ ഈ തെരുവു നായ്ക്കളെയും അതുപോലെ തെരുവിൽ നിന്നുള്ള പൂച്ചയൊക്കെ ഇടപഴകുമ്പോൾ നമ്മളൊരല്പം നമ്മുടെ സുരക്ഷയും കൂടെ നമ്മൾ കൈകാര്യം ചെയ്യണം. കാരണം നമുക്കതിൽ നിന്ന് കടിയൊന്നും വെക്കാതെ കൈകാര്യം ചെയ്യണം. മറിച്ച് നമ്മളതിനെ എടുത്ത് വളർത്തുകയാണെങ്കിൽ അതിന് പേവിഷ പ്രതിരോധ കുത്തിവെപ്പ് എടുപ്പിക്കണം. പിന്നെ ഈ പറഞ്ഞ നായ്ക്കളെയും ഇതിനെയൊക്കെ തെരുവിൽ ആഹാരം കൊടുക്കുന്നത് വലിയൊരു പുണ്യ പ്രവൃത്തിയാണ്, വലിയൊരു പ്രവൃത്തിയാണ്. കാരണം ഈ ആഹാരം കിട്ടാതെ വരുമ്പോഴാണ് ഇത് മനുഷ്യനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ആ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. അതാ നമ്മള് എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണാനുള്ള ഒരു വലിയ മനസ്സെന്ന് പറയുന്നത് വലിയ കാര്യമാണ്.

0: ഈ പൂച്ചയൊക്കെ ഇങ്ങനെ തെരുവിൽ വരുന്നത് എന്താണ്? അതിനെ വളർത്തുന്നവര് അതിനെ കൊണ്ടുവന്ന് തെരുവിൽ ഉപേക്ഷിക്കുന്നതുകൊണ്ടാണ്. ആ നായ്ക്കളെയും പൂച്ചകളെയൊക്കെ വളർത്തി അതിന് പെറ്റ് വരുമ്പോഴ് അതിന് ആവശ്യമില്ലാന്ന് തോന്നുമ്പോ മനുഷ്യന്റെ ഒരു ഇതാണ്, അതിനെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന തെരുവിലാണ്. അല്ലാതെ ഇപ്പൊ ശരിക്കും ഈ തെരുവ് നായ എന്ന് പറഞ്ഞൊരു നായ ഇല്ല, അത് തെരുവിലോട്ട് കൊണ്ട് ഉപേക്ഷിക്കുമ്പോഴാണ് അത് തെരുവിൽ വളർന്നു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അമ്മ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും. ഇങ്ങനെ കാരണം അത് നമുക്ക് വലിയൊരു പുണ്യ പ്രവർത്തിയാ. ഈ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സ്, അത് കൃത്യമായിട്ട് അതിന് ഭക്ഷണവും വെള്ളവും കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും. അതിന് ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ.
1: അപ്പൊ ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ സന്തോഷം. വിളിച്ചല്ലോ അപ്പോ സത്യഭാമ ചേച്ചി, വലിയ സന്തോഷം വിളിച്ചതിൽ. ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. പന്നി ശല്യത്തിന് എന്താണ് ചെയ്യേണ്ടത്, വീട്ടിലെ പൂച്ചകളും വന്നു പോകുന്നതാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാം പറഞ്ഞു തന്നു. ഇതെല്ലാം ശ്രോതാക്കൾ കേൾക്കട്ടെ, ഇതിനനുസരിച്ചൊക്കെ ശ്രോതാക്കൾ അടുത്ത് വിളിക്കട്ടെ. അപ്പൊ ഇപ്പൊ ധ്വനി എന്ന സിനിമയിലെ പാട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പൊ വിളിച്ചതിലും കാര്യങ്ങൾ പറഞ്ഞതിന് സാറിനോട് സ്നേഹവും സന്തോഷവും അറിയിക്കണ്ടേ? പറഞ്ഞോളൂ.
2: പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും, സാറിനും സാറിന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും എന്റെ തൊള്ളറപ്പിലേക്കാണ്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയണേ. നമസ്കാരം.
1: വേണുഗോപാൽ സാറിനും കുടുംബത്തിനും ഒക്കെ ആയിട്ട് ഈ പാട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം.
0: ശരി, ഓക്കെ. വളരെ നന്ദി, വളരെ നന്ദി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പൂക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച് സംസ്ഥാന മൃഗക്ഷേമ ബോർഡിൽ അംഗമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ സാറാണ്. അദ്ദേഹത്തോട് ശ്രോതാക്കൾക്ക് സംസാരിക്കാം. വീട്ടിലെ വളർത്തുന്ന മൃഗങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാം. അതിന് വ്യക്തമായ മറുപടി അദ്ദേഹം തരും. ഒപ്പം നമുക്ക് പാട്ടും ശലാപവുമായി ഒരുമിച്ച് കൂടാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ. ഞാൻ വിനോദാണ്, കണ്ണമ്പള്ളി.
0: കണ്ണമ്പള്ളിയിൽ നിന്ന് വിനോദാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ ആർ വേണുഗോപാൽ സാറാണ്. സാറിനോട് സംസാരിക്കാം.
2: നമസ്കാരം, പറഞ്ഞോളൂ.
1: എനിക്കിവിടെ പശുണ്ട്, പട്ടിയുണ്ട്. ഈ പട്ടിയുടെ അകത്തും ഈ പശുവിന്റെ അകത്തും ഒരുമായിപ്പെട്ട ഉണ്ണിയുണ്ട്. ഇപ്പൊ ഭയങ്കര ശല്യമാണ്
2: ചൂടായപ്പോഴേ. ശരിക്കും പറഞ്ഞാല് അത് ഈ നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ്, പശുവിനായാലും തന്നെ. അപ്പൊ ഈ വേനൽക്കാലത്താണ് ഈ ഉണ്ണിയും ചെള്ളും പേനും ഒക്കെ വർദ്ധിക്കുന്നത്. ബാഹ്യപരാധങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇതുകൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇതിന്റെ ചോര ഒടിച്ചാണ് വളരുന്നത്. അതോടൊപ്പം ഇത് പല രോഗങ്ങളും പരത്തും. രണ്ട് രീതിയിലുണ്ട്. ഇത് ചോര ഒടിച്ച് വളരുന്നതുകൊണ്ട് ഈ മൃഗങ്ങൾ ക്ഷീണിച്ചു പോകും. ഇതിന്റെ രക്തത്തില് ഹീമോഗ്ലോബിനൊക്കെ കുറഞ്ഞ് അനീമിക്കൊക്കെ ആവും, വിളർച്ചയൊക്കെ വരും. അത് കൂടാതെ ഇത് പലർത്തുന്ന രോഗങ്ങളും കൂടി ഈ മൃഗങ്ങൾക്ക് വരും. ചെള്ളുപനിയൊക്കെ ധാരാളം നായ്ക്കളിലും മറ്റും വരുന്നുണ്ട്. അപ്പം ഇതിനെ ഒഴിവാക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. അപ്പം അതായത് ഈ പറയുന്ന ചെള്ളും മറ്റും പോകാനായിട്ടുള്ള സോപ്പുണ്ട്. ആ സോപ്പ് ഉപയോഗിച്ച് ഇതിനെ കുളിപ്പിക്കാം. പിന്നെ ഷാംപു ഉണ്ട്, ഷാംപു ഉപയോഗിച്ച് കഴുകിയാല് പോകും. അതോടൊപ്പം തന്നെ ഈ സ്പോട്ടോൺ എന്ന് പറഞ്ഞ മരുന്ന്, ഇതിന്റെ കഴുത്തിലൊക്കെ വെക്കുന്ന മരുന്നുണ്ട്. അത് നായ്ക്കൾക്കൊക്കെ വെച്ച് കഴിഞ്ഞാല് അത് ഒറ്റ തവണ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് നഷ്ടപ്പെടും, നശിച്ചു പോകും. അതോടൊപ്പം തന്നെ ഗുളിയായിട്ട് കൊടുക്കുന്ന മരുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ഇത് തീവ്രമായിട്ട് നിങ്ങളുടെ വീട്ടിലെ നായ്ക്കുണ്ടെന്ന് അനുസരിച്ചാണ് ഇതിന്റെ മരുന്ന് കൊടുക്കേണ്ടത് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും അടുത്തുള്ള വെറ്ററി ഹോസ്പിറ്റലുമായിട്ട് മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ടാല് അവർ കൊടുക്കേണ്ടുന്ന മരുന്നും അതിന്റെ ഡോസും മറ്റു കാര്യങ്ങളും പറഞ്ഞു തരും. ഇനി വളരെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പശുവിന്റെ ദേഹത്തും നായയുടെ ദേഹത്തും ഒക്കെ ഉള്ളതിനെ നശിപ്പിച്ചാൽ മാത്രം പോരാ, ഇതിന്റെ പരിസരത്ത് ഇതിന്റെ ഇരട്ടി എണ്ണം കാണും. പരിസര ശുചീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം അവിടെയും കൂടെ ഈ മരുന്ന് തളിക്കേണ്ടി വരും. ഇപ്പൊ തൊഴുത്തിലാണെങ്കിൽ തൊഴുത്തിൽ ഈ ഭിത്തിയുടെയൊക്കെ വിടവിലൊക്കെ ധാരാളം ഈ പറയുന്ന ചെള്ളും ഉണ്ണിയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ മൃഗങ്ങളുടെ ദേഹത്ത് ഈ മരുന്ന് തളിക്കുന്നതിനൊപ്പം തന്നെ ഒരു സ്പ്രേയർ ഉപയോഗിച്ചിട്ട് ഈ സ്പ്രേ ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. ആ നിശ്ചിത മരുന്ന് അതിന്റെ പറയുന്ന രീതിയിലുള്ള അനുപാതത്തിൽ ഈ പറയുന്ന തൊഴുത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആട്ടിൻ കൂടാണെങ്കിൽ ആട്ടിന്റെ കൂട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നായ്ക്കളെ ഇട്ടേക്കുന്ന കൂട്ടിലും കൂടെ തളിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ തളിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള സമീപനം ഒരുമിച്ച് വേണം. ഈ മൃഗത്തിന്റെ പുറത്ത് മരുന്ന് അപ്ലൈ ചെയ്യണം, അതോടൊപ്പം ഇതിനെ ഇട്ടേക്കുന്ന സ്ഥലവും കൂടെ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ ഇത് ക്രമമായിട്ട് കുറഞ്ഞു വരും. ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് പോവില്ല, ഇത് ക്രമമായിട്ട് കുറഞ്ഞു വന്ന്. ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന ബാഹ്യപരാധങ്ങളുമായിട്ട് ഒരാൾ യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അങ്ങ് ഇല്ലാതാക്കാം. ഒരു 2 ആഴ്ചയെങ്കിലും സമയമെടുക്കും ഇത് കുറഞ്ഞു വരാൻ. അപ്പൊ അടുത്ത ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ ഓരോന്നിനും ഓരോ മരുന്നാണ്. ഇപ്പൊ നായ്ക്കൾക്ക് ഉപയോഗിക്കുന്ന മരുന്നല്ല പശുവിന് ഉപയോഗിക്കേണ്ടത്. അതിന് അപ്പൊ അതെന്തായാലും അടുത്തുള്ള ഇപ്പൊ വെള്ളനാട് മൃഗാശുപത്രിയുണ്ട്. മൃഗാശുപത്രിയിൽ ചെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവിടെ അവിടെ മരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങുക. അവിടെ നിന്ന് ഇല്ല എങ്കിൽ അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് അതിൽ പറയുന്ന അളവിൽ, കാരണം ഇത് നേർപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പല മരുന്ന് ഇതിന്റെ പുറത്തൊക്കെ പുരട്ടുന്ന സമയത്ത് നമ്മളും കൂടെ അവിടെ വേണം. കാരണം ഇത് നക്കി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത് വിഷാംശം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വിഷബാധയൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ വരാത്ത രീതിയിലുള്ള മരുന്നുകൾ, വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ആ പറയുന്ന അളവിൽ ഇത് ഉപയോഗിക്കണം. അടുത്തുള്ള മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ഏത് മരുന്നാണ് വേണമെന്നുള്ള നിർദ്ദേശിക്കുന്നതനുസരിച്ച് മരുന്ന് ചെയ്യുക. പരിസരവും കൂടെ വൃത്തിയാക്കാനുള്ള നടപടിയെടുക്കുക. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റും.
1: ഓക്കെ ഓക്കെ,
2: വളരെ നന്ദി.
0: ചോദിച്ചതിന് വ്യക്തമായ മറുപടി കിട്ടിയില്ലേ? ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് അതെ അതെ അതെ. സാധാരണ രീതിയിൽ എന്താണ് മൃഗങ്ങളുടെ മേത്ത് പുരട്ടുക എന്നുള്ള ഇത് അങ്ങനെയല്ല, പരിസരം കൂടെ അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു പുതിയ നല്ല കാര്യം. അതെ അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? നല്ലൊരു പാട്ട് പറഞ്ഞു, കരുണാമയനെ കാവൽ വിളക്ക് എന്ന പാട്ടാണ്. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. വേറെ ഒന്നും സംസാരിക്കാനില്ലല്ലോ, ചോദ്യത്തിന് വ്യക്തമായ മറുപടിയും കിട്ടിയല്ലോ അല്ലേ? അപ്പൊ സാറിന് സ്നേഹവും സന്തോഷവും നന്ദിയും ഒക്കെ പറയാം.
1: നല്ലൊരു മറവ് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല അറിയാനുള്ള എല്ലാവർക്കും അറിവ് നല്ലൊരു അറിവാണ് പറഞ്ഞു. നന്നായി,
2: വളരെ നന്ദി. വിളിച്ചത് നന്ദി.
1: ഓക്കെ സാറേ.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലാണ്. നമുക്ക് പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നമുക്ക് ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ആർ വേണുഗോപാൽ സാറാണ്. സാറ് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ചു. ഇപ്പോൾ സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ അംഗമായി പ്രവർത്തിക്കുന്നു. ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാം, ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കും. അതും സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഡൊമസ്റ്റിക് അനിമലായാലും പെറ്റ് അനിമൽസ് ആയാലും അതിനെയൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം പലപ്പോഴും നമുക്ക് വ്യക്തമല്ല. ഇപ്പൊ തന്നെ പശു ഉണ്ണിയുണ്ട്, അത് എന്താണ് ചെയ്യേണ്ടത്, അപ്പൊ അത് അതിന് മാത്രം മരുന്ന് എന്താണ് അപ്ലൈ ചെയ്താൽ പോരാ, പരിസരം കൂടെ ശുചീകരിക്കണം എന്ന് പറയുന്ന അറിവുകൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണുഗോപാൽ സാറിനോട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ആ കേൾക്കാം,
3: പറഞ്ഞു. നമസ്കാരം.
2: നമസ്കാരം സാർ.
1: സംസാരിക്കാം, സാറിനോട് സംസാരിക്കാം.
2: ഞാൻ അനശ്വര കുളത്തിന്റെ അടുത്ത് നിന്ന് ചായക്കുറി എന്ന രാജശേഖരൻ നായരാണ്.
3: പറഞ്ഞോളൂ.
2: എനിക്ക്
1: രാജശേഖരൻ നായർ, ആ റേഡിയോയുടെ ശബ്ദം ഒരല്പം കുറച്ചു വെക്കാവോ? ഇനി സംസാരിക്കണം, സാറിനോട് സംസാരിക്കാം.
2: ഞാന് ഒരു പശു വളർത്തൽ എന്റെ ആളായിരുന്നു. പശു, ആട്, വാഴ കൃഷി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നേരത്തെ ബന്ധപ്പെട്ട്. ഇപ്പൊ എനിക്ക് പ്രായമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ സ്വപ്പം കുറച്ചു വെച്ചു.
3: ശരി.
2: എനിക്കൊരു 10-15 പശുവും 10-35 ആടും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനതെല്ലാം മതിയാക്കി. ഇപ്പൊ എന്റെ തൊഴുത്തെല്ലാം കാലിയായിട്ട് ഒരു പശുവോ ഒരു ആടോ ഇല്ല.
3: അസുഖം വിശ്രമിക്കുന്നു,
2: പ്രായാധിക്യവും, പിന്നെ രണ്ടാമത് അസുഖം.
3: എന്താ സാറിന് അസുഖം? എന്തോ എന്താ പ്രശ്നം?
2: ഓരോ പശുക്കൾക്കും ആട് രോഗം, പിന്നെ മറ്റൊന്ന് അസുഖങ്ങൾ വരുമ്പോഴും പിന്നെ നഷ്ടപ്പെട്ടോണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ അതങ്ങ് മതിയാക്കി.
3: ഓ ശരി ശരി. ഇപ്പൊ ഒന്നുമില്ല അല്ലെ? പശു ഒന്നുമില്ല?
2: ഇപ്പൊ ഒന്നുമില്ല. ലാസ്റ്റ് ഒരു പട്ടി ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ ആഴ്ച മരിച്ചു.
3: അയ്യോ.
2: ഈ ചെറിയ
3: ചായക്കട ഉണ്ടെങ്കിൽ തന്നെ സമയം കിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും
2: നേരത്തെ എനിക്ക് ചായക്കടയും ഉണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം ചെയ്യും ചെയ്തു, ഞാനും മക്കളുമായിട്ട്. എനിക്ക് 4 മക്കളുണ്ട്, 2 പിന്നെ ഇരട്ട പെൺകുട്ടികളും 2 ആണുങ്ങളും. ഒരാള് ഓട്ടോ ഡ്രൈവർ, ഒരാള് അഗ്രികൾച്ചറൽ വണ്ടി ഓട്ടിക്കുന്നു, ഒരു കൊച്ച് ഓർത്തോ ഡോക്ടറുമായിട്ട് അസിസ്റ്റന്റ്.

0: നമുക്ക് ഈ മൃഗങ്ങളുടെ കാര്യം പറയുമ്പോഴ് ഈ ഓമന മൃഗങ്ങള് വീട്ടില് ഉള്ളത് നല്ലതാ. പ്രത്യേകിച്ച് ഈ വയസ്സായവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക ഉല്ലാസത്തിന് ശരിക്കും പറഞ്ഞാല് ഈ പെറ്റ് ആനിമൽസിന് വലിയൊരു റോളുണ്ട്. ആ അതെ അതെ, നമ്മളിപ്പോ വീട്ടില് ശരിക്കും വയസ്സായ ഒരാളിന് ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വീടുകളിലുണ്ട്. കാരണം കുട്ടികളും മക്കളെല്ലാം വലുതായി അവരെല്ലാം പല ജോലികളിലേക്ക് പോയി കഴിയുമ്പോഴ് വീട്ടില് പ്രായമായവർക്ക് ഇടപഴകാനായിട്ട് ആരുമില്ലാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ ഡോക്ടർമാര് തന്നെ പറയുന്ന ഒരാളാണ്, നിങ്ങളുടെ വീട്ടില് വളരെ പ്രായമായ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവിടെ ഒരു നായയോ പൂച്ചയോ ഒക്കെ വളർത്തുകയാണെങ്കിൽ ഇവരുടെ കുറെ അധികം സമയം ഇവർ ഇതിലോട്ട് ശ്രദ്ധിക്കും. അപ്പൊ അത് അതിൽ നിന്ന് കിട്ടുന്ന തിരിച്ചും പരസ്പരമുള്ള ഒരു ഒരു കമ്പാനിയനാണ്. ആ കമ്പാനിയനാണ് നമ്മുടെ ഒരു ഒരു കൂട്ടായിട്ട് നമ്മൾ അങ്ങ് മാറും. ഇപ്പൊ വീട്ടിനകത്തൊരു പൂച്ചയുണ്ടെങ്കിൽ അതിന് ആഹാരം കൊടുക്കുന്നു, അത് നമ്മളോട് സ്നേഹം കാണിക്കുന്നു. പരിധിയില്ലാത്ത സ്നേഹമാ അതിപ്പം, വേറൊന്നും കൊണ്ടല്ല, അതിനകത്തൊരു പ്രധാന ഘടകം പരിധിയില്ലാത്ത സ്നേഹം നമുക്ക് കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഇന്നത്തെ മുതിർന്നവർക്ക് അല്ലെങ്കിൽ പ്രായമായി വരുന്നവർക്ക് ഒറ്റപ്പെട്ട് കഴിയുന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും വരും. കാരണം കുട്ടികളെല്ലാം അവരവരുടെ ജോലിയും അവരവരുടെ തിരക്കുകളുമായിട്ട് ഒരിക്കലും അവരെ കിട്ടാൻ വളരെ കുറച്ച് സമയമാണ് ഇന്ന് മനുഷ്യർ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. കാരണം അവരത്രയും തിരക്കിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ മാനസിക ഉല്ലാസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷപ്രദമായ കാര്യങ്ങൾ ചെയ്ത് മനസ്സ് സന്തോഷമായിട്ട് നിലനിർത്താൻ വേണ്ടിയാണ്. അതിലേറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഈ പെറ്റ് ആനിമൽസ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓമന മൃഗങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ മനസ്സിനൊരു വലിയ സന്തോഷം പ്രദാനം ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വീണ്ടും ഒരു നായയെ എങ്കിലും എടുത്ത് വളർത്താനുള്ള ഒരു ഇത് മനസ്സിൽ വേണം. എവിടെയെങ്കിലും നല്ലൊരു നായയെ കണ്ടെത്തി നമുക്ക് വളർത്തിയാൽ നന്നായിരിക്കും. അതാണ് എന്റെ ഒരു നിർദ്ദേശമായിട്ട് ഈ സമയത്ത് പറയാനുള്ളത്.
1: അപ്പോൾ സന്തോഷം വിളിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ ഒരു എന്താണ് നല്ല കർഷകനായിരുന്നു, മൃഗ കർഷകനായിരുന്നു എന്ന് പറഞ്ഞു, അതിലൊക്കെ വലിയ സന്തോഷം. സാറുമായിട്ട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് വീണ്ടും പ്രഭാതത്തിലെ ഒരു നല്ല പാട്ട്.
1: വീണ്ടും പ്രഭാതത്തിലെ ഒരു നല്ല പാട്ടാണ് വേണ്ടത് അല്ലെ? അപ്പോ സാറിനോട് സന്തോഷവും നന്ദി അറിയിക്കാം.
2: അതെ, കർണാടകയിലുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് മധുജൻ സാറിനും എല്ലാവർക്കും, സാറിനും വേണുഗോപാൽ സാറിനും എല്ലാവർക്കും എന്റെ നന്ദി.
1: ശരി,
0: വളരെ നന്ദി വിളിച്ചാലും നന്ദി.
1: വളരെ സന്തോഷം വിളിച്ചതിൽ. സാർ ഒരു മെസ്സേജ് കൂടെ വായിച്ചിട്ട് പാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഒരു സന്ദേശം ചോദിച്ചിരിക്കുന്നത് മുണ്ടയിൽ നിന്നും രഞ്ജിനിയാണ്. ഈ സന്ദേശം ചോദിച്ചിരിക്കുന്നത്, എൻ്റെ ചോദ്യം അബദ്ധമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും എൻ്റെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മൂട്ട എന്ന് പറയുന്നത്. എന്നിട്ട് തൊട്ട് താഴെ ചോദിച്ചിട്ടുണ്ട്, മൂട്ട ഒരു മൃഗമാണോ പക്ഷിയാണോ എന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. അത് നശിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, മരുന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
0: നമ്മൾ മുട്ടയൊക്കെ നമ്മുടെ വീടുകളിൽ കയറി വരുന്ന പെസ്റ്റായിട്ട്, പെസ്റ്റ് അതൊരു ഇതാണ്, പെസ്റ്റായിട്ട് നമുക്ക് കാണാം. അത് മനുഷ്യനെ ശല്യപ്പെടുത്തുന്നതാണ്. അതിന് തളിക്കാനുള്ള മരുന്നുകൾ ഒരുപാട് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ വീര്യം അത് ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ കലക്കി സ്പ്രേ ചെയ്യുക. പക്ഷെ ഇതിന് നേരത്തെ തന്നെ ചെയ്യണം, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മുട്ടയിട്ട് പെരുകി പെരുകി വീട്ടിലുള്ള മേശ കസേര അതുപോലെയുള്ള എല്ലാ കട്ടിലെല്ലാം നിറയും. ആർക്കും പിന്നെ വീട്ടിൽ ഇതെല്ലാം മനുഷ്യന്റെ ചോര പിടിച്ച് വളരുന്ന. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇതിനെ നശിപ്പിക്കാനായിട്ട് ഈ പറയുന്ന കടക്കകളും മറ്റുമൊക്കെ എടുത്ത് വെയിലത്തിട്ടിട്ട് ബാക്കിയുള്ള ഈ കസേരയിലും കട്ടിലും എല്ലാം ഇത് സ്പ്രേ ചെയ്യേണ്ടി വരും. ഇതിന് സ്പ്രേ ചെയ്യാനുള്ള ഒരുപാട് മരുന്നുകളുണ്ട്, അതിന്റെ വീഡിയോ എല്ലാം അതിന്റെ പുറത്ത് തന്നെ ഉണ്ട്, കടകളിൽ നിന്ന് വാങ്ങാനും കിട്ടും. പക്ഷെ അത് ചെയ്യണം എത്രയും പെട്ടെന്ന്. പിന്നെ ചിലര് ഈ തീയൊക്കെ വെച്ച് ചൂട് ഫ്ലെയിം കൊണ്ട് അതായത് ആ രീതിയിൽ ഇതിനെ നശിപ്പിക്കുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം. ഇപ്പൊ കമ്പിന്റെ അറ്റത്തൊക്കെ തുണി ചുറ്റി എണ്ണയൊഴിച്ച് ചെറിയ തീ പന്തം പോലെ കാണിച്ച് അതിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ചൂട് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതാവുമ്പം ഈ സ്മെല്ലൊന്നും വരത്തില്ല. പിന്നെ കീടനാശിനികളൊക്കെ മുറിക്കാത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സ്മെല്ല് വരും. അപ്പൊ ഈ കമ്പിന്റെ അറ്റത്തൊക്കെ തുണി ചുറ്റി എണ്ണ ഉപയോഗിച്ച് കത്തിച്ച് അതിന്റെ ഇതുണ്ട്. പിന്നെ അല്ലെ ഫ്ലെയിം, ചെറിയ ഫ്ലെയിം ഉണ്ട്, ഗ്യാസ് ഫ്ലെയിം പോലത്തെ ഫ്ലെയിം ഉപയോഗിച്ച് ഇതിനെ നശിപ്പിക്കാൻ പറ്റും. ചൂട് കൊണ്ടാ ഇത് പെട്ടെന്ന് നശിക്കും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പല രീതിയിൽ നശിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്തായാലും അത് ചെയ്യണം എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് പോകും. നമ്മുടെ രക്തം കുടിച്ച് വളരെ
1: മുണ്ടയിൽ നിന്നും രഞ്ജിനി ചോദിച്ച ഒരു ചോദ്യത്തിനാണ് മറുപടി. അത് എന്താണ്, ശരിക്കും പക്ഷിയാണോ മൃഗമാണോ ഇവിടെ

0: ചോദിക്കേണ്ട ചോദ്യമാണോ എന്നൊക്കെ സംശയാസ്പദമായിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെങ്കിലും കൃത്യമായിട്ടാണ് സാർ, ശാസ്ത്രീയമായിട്ടാണ് അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. വളരെ സന്തോഷം സാർ. മെസ്സേജ് ആയതുകൊണ്ട് അവർക്ക് നേരിട്ട് സാറിനോടുള്ള നന്ദി അറിയിക്കാൻ പറ്റില്ല. ആ നന്ദി സാറിനോട് ഞാൻ പറയുന്നു. നമുക്ക് വീണ്ടും രാജശേഖരൻ നായർ ചോദിച്ച വീണ്ടും പ്രഭാതത്തിലെ പാട്ടിലേക്ക് പോയിട്ട് തിരികെ എത്താം.
1: ശരി.

0: ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിലാണ്. പ്രത്യേക പോക്കുവെയിലേക്ക് തിരികെ എത്താം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച് ഇപ്പോൾ സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ അംഗമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ സാറാണ്. സാറിനോട് ശ്രോതാക്കൾക്ക് സംസാരിക്കാം, സംശയങ്ങൾ ചോദിക്കാം. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് പരിപാലിക്കുക, സംരക്ഷിക്കേണ്ട രീതികൾ, അതെല്ലാം സാറിനോട് ചോദിക്കാവുന്ന ഒരു നല്ല അവസരമാണ്. ഇപ്പോൾ നമ്മളോട് ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആ, എന്റെ പേര് രാജേഷ് എന്നാണ്, ചാങ്ങി എന്നാണ്.
0: സാറിനോട് സംസാരിക്കാം. വേണുഗോപാൽ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്, സംസാരിക്കാം. രാജേഷ്,
1: നമസ്കാരം സാറേ.
2: നമസ്കാരം, പറഞ്ഞോളൂ.
1: ആ, എനിക്ക് അറിയാനുള്ളത് നമ്മുടെ മൃഗസംരക്ഷണ ബോർഡിൽ ഇപ്പൊ സാർ പോകുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞാക്കൊള്ളാം.
2: അത് സംസ്ഥാനത്തൊരു സംസ്ഥാന മൃഗക്ഷേമ ബോർഡ്, അതായത് സ്റ്റേറ്റ് ആനുവൽ വെൽഫെയർ ബോർഡ് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ബോർഡിന്റെ ഇതെന്ന് പറഞ്ഞാല് മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പ്രധാനമായും. അതായത് ഇപ്പം ഇതിനകത്ത് ഈ മൃഗക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആ സംവിധാനങ്ങളെ പറ്റി പറയാം. കേന്ദ്ര തലത്തിൽ ഒരു അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഉള്ള ഒരു സംവിധാനമാണ്. അതിന്റെ താഴെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് ഈ സ്റ്റേറ്റ് അനിമൽ വെൽഫെയർ ബോർഡ് അല്ലെങ്കിൽ സംസ്ഥാന മൃഗക്ഷേമ ബോർഡ്. അപ്പൊ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിലവിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി തന്നെയാണ്. അതിന്റെ കൺവീനർ എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറാണ്. അതിനകത്ത് വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥരുണ്ട്, മൃഗക്ഷേമ പ്രവർത്തകരുണ്ട്, മൃഗക്ഷേമ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, രാഷ്ട്രീയ മറ്റേ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ MLA മാർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, പിന്നെ അല്ലാതെ വരുന്നവരുണ്ട്. അങ്ങനെ ഞാൻ അതിനകത്തൊരു അംഗമാണ്. അപ്പൊ ഈ മൃഗക്ഷേമ
1: ഇതിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കേട്ടുന്നത്. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള ഉപയോഗമാണ്
2: ഞാൻ ഇപ്പൊ ഈ മൃഗക്ഷേമ ബോർഡ് കേരളത്തിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരാള് ഏതെങ്കിലും ഒരു പക്ഷിയോ മൃഗത്തെയോ വളർത്തുന്ന ഒരാൾ അതിനോട് ക്രൂരത കാണിക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സംസാരിച്ച പോലെ നായയെ തെരുവിൽ ഉപേക്ഷിക്കുന്നു, ഇത്തരത്തിലുള്ള ഏത് വിഷയമുണ്ടെങ്കിലും അതിനെതിരെ നടപടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ ആ പരാതി അയക്കേണ്ടുന്ന വിലാസം എന്ന് പറയുന്നത് ഇതിനൊരു mail ID ഉണ്ട്. സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന് ഒരു ഇമെയിൽ വിലാസമുണ്ട്. ആ വിലാസത്തിൽ ഇപ്പൊ SAWB സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡ്, അതിന്റെ ചുരുക്കമാണ് SAWB, SAWB@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ പരാതി അറിയിച്ചാൽ ആ വിഷയത്തിൽ അന്വേഷണം നടത്തി ഇപ്പം ഏത് തരത്തിലുള്ള പക്ഷിമൃഗാദികളോടുള്ള ക്രൂരത എവിടെ ഉണ്ടായാലും ആ വിഷയത്തിൽ അന്വേഷണം നടത്തി. ഇപ്പൊ പോലീസ് ഇടപെടേണ്ട വിഷയമാണ്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്, നായകയൊക്കെ അടിച്ചു കൊന്നു, അല്ലെങ്കിൽ തെരുവിൽ ഉപേക്ഷിക്കുന്നു, ഒരുപാട് അതിന് ദേഹോദ്രവം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള പല വിഷയങ്ങളും ഉണ്ട്. അപ്പൊ അതിനെതിരെ നടപടി എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് അന്വേഷിച്ച് നടപടിയെടുക്കുകയും എടുത്ത നടപടിയുടെ ഒരു പകർപ്പ് പരാതി കൊടുത്തിരിക്കുന്ന ആളിന് കിട്ടുകയും ചെയ്യും. അപ്പൊ ആ മേൽവിലാസം എന്ന് പറയുന്നത് ഒരു mail ID ആണ്. ഇത് കൂടാതെ ഇപ്പൊ കേരളത്തില് ഒരാൾ പെറ്റ് ഷോപ്പ് നടത്തണം. ആ പെറ്റ് ഷോപ്പ് നടത്തണമെങ്കിൽ സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ ലൈസൻസ് വേണം, രജിസ്ട്രേഷൻ വേണം. അതുപോലെ ഒരാൾ ഈ നായ്ക്കളെയൊക്കെ ബ്രീഡ് ചെയ്ത് വിൽക്കുന്നു. ഇപ്പൊ നാട്ടിൽ ഒരുപാട് പേര് ഈ നായ്ക്കളെ ബ്രീഡ് ചെയ്ത് വിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ബ്രീഡർമാർക്ക് രജിസ്ട്രേഷൻ വേണം. അപ്പൊ ആ രജിസ്ട്രേഷനൊക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന സംസ്ഥാന മൃഗക്ഷേമ ബോർഡാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മൃഗക്ഷേമ ബോർഡിന്റെ കീഴിൽ വരും. അപ്പം ഇതിന്റെ താഴെ ജില്ലകളിൽ ഇതിന്റെ പ്രവർത്തനം വരുന്നുണ്ട്. പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, സെമിനാറുകൾ, ഇതെല്ലാം നടത്തുന്നത്. അപ്പം ഈ നമുക്കിപ്പോൾ ഒരു നായയെ വളർത്തുന്ന കാര്യം, നായയെ വളർത്തുന്നു പറഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഉത്തരവാദിത്വമാണ് ഈ ഒരു മൃഗത്തെ വളർത്തുക എന്ന് പറഞ്ഞാൽ. എങ്ങനെയും വളർത്താവുന്നല്ല, അതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുക, അതിന് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വളർത്തുക, ഇതെല്ലാം അതിനകത്ത് വരും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, സെമിനാറുകളും ക്ലാസ്സുകളും എടുക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മൃഗക്ഷേമ ബോർഡിന്റെ പ്രവർത്തന പരിധിയിൽ വരും. അങ്ങനെയുള്ള ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് മൃഗക്ഷേമ ബോർഡിന്റെ പ്രവർത്തനം.
1: അതിന് ഈ കൊച്ചുകുട്ടികൾക്കെതിരെ ഉണ്ടാവുന്ന ഈ തെരുവുനായ ആക്രമണം, ഇതിലൊക്കെ ഈ ബോർഡ് ഇടപെടാറുണ്ടോ?
2: ആ, ഈ തെരുവുനായ ആക്രമണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ നമുക്ക് തെരുവുനായ വിഷയം എന്ന് പറയുമ്പോൾ തെരുവുനായ നമ്മുടെ നാട്ടില് വലിയൊരു രൂക്ഷം, അതായത് ഒരു
1: വള്ളനാട് ഭാഗത്ത് തന്നെ, വള്ളനാട് ചന്തയുടെ ആ ഭാഗത്ത്, സ്കൂളിന്റെ ഭാഗത്ത് വെച്ചാൽ ഒരുപാടാണ്, ഒരുപാട് കൊച്ചുകുട്ടികൾ പേടിച്ചാണ് സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നല്ല കേരളത്തിലെ കൊണ്ടാക്കേണ്ട അവസ്ഥയാണ്.
2: കേരളത്തിൽ ഒരു വർഷം 300,000 പേർക്കാണ് തെരുവ് നായയുടെ കടിയേക്കുന്നത്. 2025 26 പേരാണ് മരണപ്പെട്ടത്. അപ്പൊ രൂക്ഷമായ ഒരു വിഷയമാണ്. അപ്പൊ ഈ തെരുവ് നായ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അത് ഈ തെരുവ് നായയുടെ ഓണർ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് അതാത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവരാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്. ഇപ്പൊ വീട്ടിൽ വളർത്തുന്ന ഒരു നായയുടെ ഉടമസ്ഥൻ ആ വളർത്തുന്ന വീട്ടിലെ ഗൃഹനാഥനായിരിക്കും. അതുപോലെ തെരുവിൽ അലയുന്ന നായയുടെ സംരക്ഷണം എന്ന് പറയുന്നത് പഞ്ചായത്തിനായിരിക്കും. അപ്പൊ അവിടെ മുമ്പ്, അതായത് പണ്ട് കാലത്ത് നമുക്ക് ഈ തെരുവ് നായ വിഷം കൊടുത്തും അല്ലെങ്കിൽ മറ്റും ഇതൊക്കെ ചെയ്തും ഒക്കെ കൊന്നൊടുക്കുമായിരുന്നു. ഇന്ന് അത് കഴിയില്ല. കാരണം അതിന് നിയമങ്ങൾ, സുപ്രീംകോടതി വിധിയും അതുപോലെ തന്നെ കേന്ദ്ര നിയമങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നായയെ കൊല്ലാനായിട്ട് ഇപ്പൊ കഴിയില്ല. അപ്പൊ നായയുടെ, തെരുവ് നായയുടെ വിഷയം പരിഹരിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഈ ഒന്ന്, അതായത് പല മാർഗങ്ങളിൽ ഒന്ന് നായ്ക്കളുടെ പ്രത്യുൽപാദന ക്ഷമത കുറയ്ക്കാനായിട്ട് അവയെ വന്ധീകരിക്കുക. അതാണ് ABC പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പൊ നെടുമങ്ങാട് ഒരു ABC യൂണിറ്റ് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് കുറേയധികം നായ്ക്കളെ അവിടെ വന്ധീകരിച്ചു. അപ്പൊ വന്ധീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറ ഉൽപാദനം നടക്കാതെ ക്രമേണ അവയുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നു. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഈ തെരുവ് നായ്ക്കളിൽ ഈ ആക്രമണകാരികളായതിനെയും അതുപോലെ ഈ സ്കൂള് ഹോട്ട്സ്പോട്ടുകളുണ്ട്, അതായത് ആശുപത്രി, സ്കൂള്, മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള പ്രദേശത്തുള്ള തെരുവ് നായ്ക്കളെ ആക്രമണകാരികളായിട്ടുള്ളതിനെ ഷെൽട്ടറിലോട്ട് മാറ്റുക. അഭയ കേന്ദ്രങ്ങൾ. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ അടുത്തിടയ്ക്ക് ചെയ്ത ഒരു കാര്യം പത്രത്തിലൊക്കെ വായിച്ചു കാണും, കുറെ ഇങ്ങനെ ഷെൽട്ടറിലോട്ട് മാറ്റി. അപ്പൊ ഷെൽട്ടറിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അതിനെ നമ്മള് ആഹാരവും മറ്റും കൊടുത്ത് സംരക്ഷിക്കേണ്ടതായിട്ട് വരും. എന്തായാലും നായ്ക്കൾ വളരേണ്ടത് തെരുവിലല്ല, അതിന് പിന്നെ അഡോപ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നേരത്തെ ആദ്യം സംസാരിച്ച ഒരു ശ്രോതാവ് പറഞ്ഞു അവര് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അപ്പൊ ഷെൽട്ടറിലോട്ട് മാറ്റുക, അതിനെ അഡോപ്റ്റ് ചെയ്യുക, അതിനെ വന്ധീകരിക്കുക, ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ഒന്നല്ല പല പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുന്നത്. പിന്നെ ഈ പറയുന്ന സ്കൂളിന്റെയും ആശുപത്രിയുടെയൊക്കെ പരിസരത്ത് ആഹാരം കൊടുക്കാൻ പാടില്ല, അതൊക്കെ ഹോട്ട്സ്പോട്ടാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കുക.
1: അതുപോലെ തന്നെ നമ്മുടെ ഒരു വിഷയമാണ്, നമ്മുടെ ഈ, ഞാൻ ഒരു കർഷകനാണ്, വാഴയും മരിച്ചു ഞാൻ കൃഷി ചെയ്യുന്ന ആളാണ്. പന്നി ശല്യം ഭയങ്കരമാണ്. ഈ പന്നിയുടെ പ്രചരണം കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും നടപടി നമ്മുടെ ജലക്ഷേമ വകുപ്പ് വഴി?
2: കഴിഞ്ഞ 2 ചോദ്യങ്ങൾക്ക് മുമ്പുള്ള ചോദ്യം ഈ വിഷയം തന്നെ ആയിരുന്നു. വിശദമായിട്ട് നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞു, അതായത് ഈ കാട്ടുപന്നിയുടെ ആക്രമം കേരളത്തിൽ വളരെ വലുതാണ്. അതായത്
1: ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് അടിച്ചുകൊല്ലാണ്ട അവസ്ഥയാണ് തോന്നിയിരിക്കുന്നത്.
2: അതായത് ഈ പറയുന്ന കാട്ടുപന്നി ആക്രമണം, അതായത് വന്യജീവി ആക്രമണം കേരളത്തിലൊരു സംസ്ഥാന തല ദുരന്തമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അത്ര രൂക്ഷമാണ് ഞാൻ പറയണ്ടല്ലോ, ഒരു സംസ്ഥാന ദുരന്തമായിട്ട് കേരളത്തില് ഈ പറയുന്ന വന്യജീവി ആക്രമണത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കാട്ടുപന്നിയെ നശിപ്പിക്കാനായിട്ട് വനം വകുപ്പ് ഇപ്പൊ ഉത്തരവിറക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല, ഈ പഞ്ചായത്ത് തീരുമാനിക്കുന്ന ഷൂട്ടർമാരുണ്ട്, ഓരോ പ്രദേശത്തെ ഷൂട്ടർമാരെ തീരുമാനിച്ചിട്ടുണ്ട്. അവരാണ് ഇതിനെ ഷൂട്ട് ചെയ്താണ് കൊല്ലേണ്ടത്. അല്ലാതെ ഷോക്കടിപ്പിച്ചോ അല്ലെ വിഷം വെച്ചോ പന്നിപ്പടക്കം ഉപയോഗിച്ചോ കൊല്ലുന്നതൊന്നും നിയമവിരുദ്ധമാണ്. അപ്പൊ ഈ ഷൂട്ടർമാരെ ഉപയോഗിച്ച് പഞ്ചായത്ത് തെരുവ് ഈ പറയുന്ന കാട്ടുപന്നിയെ നശിപ്പിക്കുകയും അതിന്റെ ജഡം മറവുകയും ചെയ്യും, അത് കഴിക്കാനല്ല മറവുകയും ചെയ്യും. അപ്പൊ ആ നടപടി എടുക്കേണ്ടത് അതാത് പഞ്ചായത്തിലെ ഭരണസമിതിയാണ് ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുത്ത് അവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അതായത് അവരുടെ കൃഷിസ്ഥലം മാത്രമല്ല അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. നമുക്കറിയാമല്ലോ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ധാരാളം പേരുണ്ട്. ഏത് പഞ്ചായത്താണ്, എവിടെയാണ് ഇത്?
1: വിളനാട് പഞ്ചായത്തിലെ ചാങ്ങേരി തന്നെയാണ്.
2: അപ്പൊ തീർച്ചയായിട്ടും ഇത് പഞ്ചായത്ത് ഭരണസമിതിയെ വിഷയം അറിയിക്കുക.
1: അവര് വെടിവെക്കാൻ ആളെ കൊണ്ടുവരാ എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല കാര്യങ്ങൾ.
2: നമുക്ക് ഇവിടെ നടത്താൻ,
1: നമുക്കിപ്പോ അതിന്റെ പുറകെ നടക്കാനുള്ള സംവിധാനവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ്
2: തീർച്ചയായിട്ടും ഇവിടെ അത് ചെയ്തേ പറ്റൂ. കാരണം ഇപ്പൊ നേരത്തെ മലയടിയിലും ഇതേ വിഷയം തന്നെയാണ്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന വിളനാട് ഈ വിഷയമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റിന്റെ ഓഫീസൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. എല്ലാം ഇവിടെ നമ്മുടെ ഈ പരിസരത്ത് തന്നെ വനം വകുപ്പിന്റെ ഓഫീസുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പം ഈ പഞ്ചായത്തിനെ വീണ്ടും ഒരിക്കൽ കൂടെ അത് ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയോട് പറയാം.
0: സെക്രട്ടറി വളരെ നേരത്തെ ആദ്യത്തേതിന് വളരെ വിശദമായി തന്നെ നമ്മൾ മറുപടി പറഞ്ഞതാണ്.
2: രൂക്ഷമായ വിഷയമാണ്, അതുകൊണ്ടാണ്
0: വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇൻഡെപ്ത് മനസ്സിലാവും.
1: ചോദിച്ചതിന് ക്ഷമയോട് മറുപടി പറഞ്ഞു വളരെ നന്ദി.
0: തീർച്ചയായിട്ടും.
1: ശരി.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: താരാട്ട്
0: പാട്ടാണ് വേണ്ടത് അല്ലേ? ശരി, അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. എന്തായാലും വളരെ സന്തോഷം വിളിച്ചതിൽ. സാറിനോട് നന്ദി പറയാം. വളരെ സന്തോഷം സാർ. ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യം തന്നെ, അല്ലെങ്കിൽ ഉന്നയിച്ച ഒരു കാര്യം തന്നെ വളരെ ശരിയാണ്. മൃഗസംരക്ഷണ സംരക്ഷണവും മൃഗക്ഷേമവും തമ്മിലുള്ള വ്യത്യാസമാണ് സാറ് അതിലൂടെ വ്യക്തമാക്കി തന്നത് എന്നുള്ളതാണ് അതിൽ വലിയ സന്തോഷം. എന്റെ ഫംഗ്ഷൻസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമുക്ക് പാട്ടിലേക്ക് പോകാം. പാട്ടിന് ശേഷം തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച് ഇപ്പോൾ സംസ്ഥാന മൃഗക്ഷേമ ബോർഡിൽ അംഗമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ സാറാണ്. സാറിനോട് സംസാരിക്കാം, സംശയങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും ഓരോ സംശയത്തിനുള്ള മറുപടി ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം. ഇപ്പോ വേണുഗോപാൽ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്, സാറിനോട് സംസാരിക്കാം.
2: നമസ്കാരം.

0: നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോട്ടെ.
2: ആരാണ്, എവിടുന്നാണ് എന്ന് പറഞ്ഞിട്ട് പറയൂ.
0: സാറേ, ഞാൻ പരിസ്ഥിതിയിൽ ഭാഗനാണ്, ഉഴമലയ്ക്കൽ.
1: പറഞ്ഞോട്ടെ.
0: സാറേ, ഈ ആട്ടിന് ഈ എനിക്കൊരു 10-20 വർഷം ആട് വളർത്തലൊക്കെ ഉണ്ടായിരുന്നു.
1: ശരി.
0: പക്ഷി വളർത്തലും ഉണ്ടായിരുന്നു. ആട്ടിന് വളർത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെ, ചിലവും കാര്യമൊക്കെ ആയതുകൊണ്ട് ജാമ്യം അങ്ങ് നിർത്തി.
1: ഇപ്പൊ ആടുണ്ടോ?
0: ഇപ്പൊ ആടില്ല,
1: ഒന്നും വളർത്തുന്നില്ല. എത്ര എന്നാ നിർത്തിയത്?
0: ഒരു 2 വർഷമൊക്കെ ആവുള്ളൂ, 2-3 വർഷമേ ആവുള്ളൂ. 10-20 ആടൊക്കെ ഉണ്ടായിരുന്നു, ആടും കുട്ടികളും.
1: ആട് വളർത്തല് വളരെ ലാഭകരമായിട്ടുള്ള ഒരു സംരംഭമാണ്, പ്രത്യേകിച്ച് ആട്ടിറച്ചിയുടെ ഇന്നത്തെ വിലയൊക്കെ നോക്കുമ്പോൾ മറ്റ് പശു വളർത്തലിനെ അപേക്ഷിച്ച് ഒരു വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് ആട് വളർത്തല്. കാരണം ധാരാളം പേര്, പ്രത്യേകിച്ച് ഈ പശു വളർത്താൻ ഉള്ള ബുദ്ധിമുട്ടുകൾ പലതും ആട് വളർത്തലിലില്ല. കാരണം പരിമിതമായ സാഹചര്യത്തില് വീടിനോട് ചേർന്ന് ഒരു ചെറിയ ചായ്പോല കെട്ടി നമുക്ക് ആടിനെ വളർത്താൻ സാധിക്കും. അതുപോലെ സ്ത്രീകൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് ജോലിക്കാരൊന്നും ആവശ്യമില്ല. എന്നും പശുവിനെ കറക്കുന്നത് പോലെ പാല് കറന്ന് പാല് കൊണ്ടുപോയി വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാല് പാവപ്പെട്ടവന്റെ പശു എന്നാണ് നമ്മൾ ആടിനെ പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം, വളരെ പെട്ടെന്ന് കുറഞ്ഞ മുതൽ മുടക്കില് മികച്ച വരുമാനം പെട്ടെന്ന് കിട്ടുന്ന ഒരു മേഖലയാണ് ആടുവളത്തില്. കാരണം ഞാന് അത് പറയാൻ കാരണം, ഞാന് പാറശാല ആടുവളത്തൽ കേന്ദ്രത്തില് ജോലി ചെയ്തിരുന്നു. അപ്പോഴവിടെ ഈ ആട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദീർഘകാലമായിട്ട് ബുക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. വലിയൊരു ആവശ്യക്കാരാണ് ഉള്ളത് ഈ ആട്ടും കുട്ടികളുടെ വേണ്ടിയിട്ട്. അപ്പം വരുന്നവരെല്ലാം ആവശ്യപ്പെടുന്നത് നല്ലതിനെ ആട്ടും കുട്ടികളെ കിട്ടണം, ആട് വളർത്തണം, അതൊരു വലിയ വരുമാന മാർഗമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു 1 കിലോ ആട്ടിറച്ചിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിന്. ആ, അതാണ് പറഞ്ഞത്. ഓക്കെ, ഏറ്റവും വില കൂടിപ്പുള്ള ഇറച്ചി എന്ന് പറയുന്നത് ആട്ടിറച്ചിയാണ്. അപ്പം അപ്പം ആടിനെ വളർത്തിക്കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും അതിനെ പണമാക്കി മാറ്റാം. പാവപ്പെട്ടവന്റെ പശു എന്നാണ് ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയുന്നത് പാവപ്പെട്ടവന്റെ ചെക്ക് ബുക്കാണ് ആടെന്നാണ്. അത്രയ്ക്ക് നമുക്ക് വിൽക്കണമെങ്കിലും അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് അതിനെ പണമാക്കി മാറ്റാൻ
0: പറ്റും.
1: ആ, പൈസ കയ്യിൽ നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അപ്പൊ തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ വേറൊന്നും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനെ വളർത്താനുള്ള ഒരു പരിശീലനം ആവശ്യമാണ്. ഇതിന് എന്തൊക്കെയാണ് രോഗങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ പരിപാലനങ്ങൾ വേണം, ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെ ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഒരുപാട് പേര് ഈ ആടുവളത്തിൽ കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശങ്ങളിൽ ഒക്കെ സാധാരണക്കാരുടെ വലിയൊരു വരുമാനം ഉപതൊഴിലാണിത് ആടുവളത്തിൽ. പശു വളർത്തൽ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ട്, ആയാസമുള്ള ഒരു കാര്യം. ആ, വേണം. കാരണം അതിനെ കറക്കണം, അതിനെ കുളിപ്പിക്കണം, അതിന് പുല്ല് പറിക്കണം, തൊഴുത്ത് കഴുകണം, ഇതൊന്നും ആവശ്യം വരുന്നില്ല. ഇപ്പൊ ആടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കുളിപ്പിക്കണമെന്നില്ല, അതുപോലെ 2 നേരം കറക്കേണ്ട ആവശ്യം വരുന്നില്ല, ഈ പറഞ്ഞ പുല്ല് പറിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ജോലിഭാരം വളരെ കുറവാണ്. ഒന്നോ രണ്ടോ ആടുണ്ടെങ്കിൽ നമ്മുടെ ഒഴിവ് സമയം, മറ്റ് ജോലി കഴിഞ്ഞ് കിട്ടുന്ന ഒഴിവ് സമയം കുത്ത് ഈ ആടിനെ വളർത്തി സംരക്ഷിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ആട് വളർത്തലിൽ ഒരു വലിയ സാധ്യതയാണ്. ധാരാളം പേര് ഈ മേഖലയിൽ ഉണ്ട്.
0: അപ്പം ഞാൻ
1: അതെ അതെ, അത് രണ്ടും രണ്ട് രീതിയിലാണ്. കാരണം ഒന്ന്, വെള്ളത്തിന്റെ ആവശ്യം വളരെ കുറച്ച് മതി. ഇന്ന് ഏറ്റവും ഇന്ന് കേരളത്തിലെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തന്നെ കേരളത്തില് ഫെബ്രുവരി മാർച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോഴത്തെ വേനലിന്റെ അവസ്ഥ നമുക്കറിയാം, ഇപ്പൊ തന്നെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട്, വലിയ ചൂടാണ് നമ്മളിപ്പം നേരിടുന്നത്. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് 2-3 മാസം കൂടെ കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വലിയ തോതിൽ വരും. ഈ ആടിനെ സംബന്ധിച്ചിടത്തോളം ആടിന് വെള്ളത്തിന്റെ ആവശ്യം വളരെ കുറച്ച് മതി, വളരെ കുറച്ച്. ആടിനെ ഒന്നും കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, ആടിന്റെ കൂടെ ഒന്നും കഴുകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ വെള്ളം വളരെ കുറച്ച് ഉള്ള ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതയാണ്. അപ്പം അപ്പൊ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തില് ഒരു ഇതാണ്, ഒരു ഇടത്തരം കുടുംബത്തിന് മറ്റു ജോലിക്ക് പുറമേ ചെയ്യാവുന്ന ഒരു ഉപതൊഴിലാണ് ആടുവളത്തില് തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ആട് പ്രസവിച്ചാൽ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടും. 5 മാസം ആടിന്റെ ഗർഭകാലം ഉള്ളൂ, 5 മാസം ആടിന്റെ ഗർഭകാലം. അപ്പൊ വളരെ പെട്ടെന്ന് പെറ്റ് പെരുകി കൂടുതൽ എണ്ണത്തിന് നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രത്യുൽപാദന നിരക്ക് വളരെ കൂടുതലാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ആട് വളർത്തലിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഉൽപ്പന്നം എന്ന് പറയുന്നത് ആട്ടും കുട്ടികളാണ്. ആട്ടിൻകുട്ടികൾക്ക് വലിയ ഡിമാൻഡ് അറിയാമായിരിക്കുമല്ലോ, ഇത്രയും 20 വർഷം 25 വർഷം ഒക്കെ ഈ മേഖലയിൽ നിന്ന ഒരാളെന്ന് പറയുമ്പോള്
0: രണ്ട് തൊഴിൽ കുറെ ആടിനെ ആടുംകുട്ടിയായിട്ട് കെട്ടിയിരുന്നു.
1: ഏതെനോ ആയിരുന്നു, മലബാറിയായിരുന്നോ?
0: മലബാറിയല്ല, നാടൻ തന്നെ.
1: നാടനാടുകൾ, ആ ശരി ശരി. നാടനാടുകളുണ്ട്, മലബാറിയുണ്ട്. ഇപ്പൊ ഒരുപാട് മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ജമുനാപാരി ബീറ്റലൊക്കെ ഇവിടെ ധാരാളം പേര് വളർത്തുന്നുണ്ട്. ജമുനാപാരിയൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന ജമുനാപാരി ഉണ്ടായിരുന്നു. അതന്നെ, നല്ല നീളമുള്ള ജമുനാപാരി എന്നൊരു സിനിമ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു സിനിമയുടെ പേര് തന്നെ ഉണ്ട്. അതായത് ഉത്തർപ്രദേശിലുള്ള ആടാണ്, അത് നല്ല പാല് കിട്ടുന്ന ആടാണ്. ഒരു വർഷത്തിൽ ഒരു പ്രസവം, ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയെ കിട്ടുള്ളൂ. അതാണ് ജമുനാപാരി. നല്ല ആടാണ്, നല്ല. ആ അതെ അതെ, ഒരുപാട് പേര് ഇപ്പൊ ഈ തിരുവനന്തപുരത്ത് തന്നെ ആട് വളർത്തുന്ന കർഷകരുടെ കൂട്ടായ്മയൊക്കെ ഉണ്ട്. ഞാനതിലൊക്കെ അംഗമാണ്. അപ്പൊ തിരുവനന്തപുരത്ത് ധാരാളം കർഷക കൂട്ടായ്മയുണ്ട്, ആട് വളർത്തൽ ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളും. അപ്പൊ അവര് പലരും ഇത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് പറയും, ഇന്ന പ്രദേശത്ത് ഇന്ന ആൾക്കാരൊക്കെ വളർത്തുന്നുണ്ട് അതില്. പക്ഷെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, ഇതിനൊരു പരിശീലനം വേണം. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന ശ്രോതാക്കളോട് ആരോടെങ്കിലും പറയാനുള്ളത്, ഇതിപ്പോ നമ്മള് പുതിയതായിട്ടൊരാൾ ചെയ്യാൻ വരികയാണെങ്കിൽ ഇതിന്റെ പരിശീലനം കൊടപ്പനക്കുന്ന് നമ്മുടെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ കൊടുക്കുന്നുണ്ട്. ശാസ്ത്രീയമായ ആട് വളർത്തലിന്റെ ഫ്രീ ആയിട്ടുള്ള പരിശീലനമുണ്ട്, 2 ദിവസത്തെ ക്ലാസ്. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ ആ 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താല് ഇതിന്റെ ആഹാരക്രമം, ഇതിന്റെ കൂട് നിർമ്മാണം, ഇതിന്റെ പ്രതിരോധ കുത്തിവെപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കുറച്ചൊരു അറിവ് കിട്ടും. ആ അറിവ്
0: ആവശ്യമാണ്. ഞാൻ പിന്നെ ഈ ആട്ടിനെ നിർത്തണ തറയില് തുളിയിൽ നിർത്തൂല,
1: അതാണ് ഏറ്റവും പ്രധാനം. ആട് പലയുടെ പുറത്ത് നിൽക്കണം, തട്ടടിച്ച് തന്നെ പല ഇട്ട് തന്നെ നിർത്തണം. അതന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അതിന് ഒരു പരിശീലനം ആവശ്യമാണ്. അത് വേണം. ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആട് വളർത്താം. ഇതൊരു ചെറിയ ചെറുകിട സംരംഭമായിട്ട് ചെയ്യാൻ പറ്റും. വീടിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു, പാവപ്പെട്ടവന്റെ ചെക്ക് ബുക്ക് എന്ന് പറയുന്ന പണമാക്കണമെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ കച്ചവടം നടക്കും. ഇതിനകത്ത് ഒരു ഒരു പ്രധാന കാര്യം കൂടെ പറയാനുള്ളത്, ഈ ആട്ടിറച്ചി എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഇപ്പൊ കോഴി ഇറച്ചിയുണ്ട്, കോഴിമുട്ടയുണ്ട്, പശുമ്പാലുണ്ട്, ഇതെല്ലാം അന്യ സംസ്ഥാനത്തുനിന്ന് പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ എത്ര ഉൽപ്പാദിപ്പിച്ചാലും ഇത് പുറത്തുനിന്ന് വരുന്ന ഉൽപ്പന്നത്തിന്റെ അനുസരിച്ച് ഇതിന്റെ വില മാറും. പക്ഷെ ആടിന്റെ കാര്യത്തിൽ, ആടിന്റെ കാര്യത്തിൽ വെളിയിൽ നിന്ന് ആട്ടിറച്ചി വരത്തില്ല. കാരണം കേരളത്തിൽ വരണമെങ്കിൽ അന്യ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് കിട്ടണം, അവിടെ ഇത് ഷോർട്ടേജ്. അപ്പൊ ഒരിക്കലും തമിഴ്നാട്ടിൽ നിന്നോ അല്ല കർണാടകത്തിൽ നിന്നോ ആട്ടിറച്ചി വന്ന് ഇവിടുത്തെ ആടിന്റെ ആട്ടിറച്ചിയുടെ വില കുറഞ്ഞു പോകുമെന്ന് ഒരു ഒരു പേടിയേ വേണ്ട. സുരക്ഷിതമായിട്ടുള്ള ഒരു വിപണി ഈ കാര്യത്തിലുണ്ട്. അറിയാം. ആ അതെ അതെ, പെരുന്നാൾ സമയത്ത് ഇത് പ്രീമിയം പ്രൈസ് കിട്ടും. അതായത് ഈ പറയുന്ന ക്രിസ്മസ്, റംസാന് അതുപോലെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഈ അതിനുവേണ്ടി വളർത്തിവെക്കുന്നവരുണ്ട്. ഇതിനകത്തൊരു ഒരു ഇതെന്ന് പറയുന്ന ആ സീസണിലേക്ക് വേണ്ടി
0: വളർത്തും.
1: ഞാൻ പറഞ്ഞത് റംസാന്, ക്രിസ്മസ് ഒക്കെ ഉള്ള ബക്രി ഇതൊക്കെ സീസണില് ആടിന്റെ ആവശ്യക്കാർ കൂടുമെന്നും ഇറച്ചിയുടെ ആട്ടിറച്ചിയുടെ ഡിമാൻഡ് വരുമെന്നും കണ്ടോണ്ട് ആ സമയത്തേക്ക് വളർത്തും. അപ്പൊ ആ സമയത്ത് വരുമ്പോൾ നല്ല വില കിട്ടും. മാർക്കറ്റിന്റെ തന്ത്രമാണത് വിപണി.
2: എന്തായാലും വളരെ സന്തോഷം, എല്ലാവർക്കും പ്രചോദനമായിട്ടെ ഇത് ഇത്രയും സാറ് പറഞ്ഞപ്പോഴത്തേക്കും കേട്ടോണ്ടിരുന്ന എനിക്ക് തന്നെ തോന്നുന്നു, രണ്ടാട് വളർത്തിയാൽ എന്ത് വളരെ ലാഭമുള്ള ഒരു ബിസിനസ് ആണല്ലോ എന്ന്. ഞാനത് പറഞ്ഞ പക്ഷെ എന്റെ കൂടെ ഉള്ള ആൾക്കാർ ചോദിക്കുന്നതും എനിക്കറിയാം, ഇനി അതിന്റെ കുറവ് കൂടെ ഉണ്ട് എന്ന് പറയുമായിരിക്കാം. എങ്കിൽ പോലും സാർ അത്രയും പ്രചോദനാത്മകമായിട്ടാണ് ആ സെന്റൻസ് തന്നെ, എന്താണ് ചെക്ക് ബുക്കാണ് കർഷകന്റെ എന്ന് പറയുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ ഇന്ന് ഇത് പാട്ടാ വേണ്ടേ?
0: ഞാൻ പറഞ്ഞിട്ടുണ്ട് മേഡത്തിന്.
2: ആ എന്നാലും പറയൂ, ഏത് പാട്ടാ? മറന്നുപോയോ? ഹൃദയം ഒരു ദേവാലയം എന്ന പാട്ടാണ് വേണ്ടത് അല്ലേ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. സാർ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, സാറിനോടുള്ള നന്ദിയും സ്നേഹവും.
0: സാറിന്റെ പരിപാടി ഞാൻ മിക്കവാറും കേൾക്കുന്നുണ്ട് വീട്ടില്.
2: ആ ഞാൻ പറഞ്ഞത്, അതെ അതെ അതെ, സന്തോഷം. പരുത്തിപ്പള്ളിയിൽ നിന്നാണ് വിളിച്ചത് അല്ലേ, അതോ പരുത്തിക്കുഴി എന്നാ പറഞ്ഞത്? പരുത്തിക്കുഴിയിൽ നിന്നാണ്, ആ ആവുഴമലകൾ പരുത്തിക്കുഴി. വലിയ സന്തോഷം. ഇത് ആദ്യമായിട്ടാണോ പോക്കുവയിൽ വിളിക്കുന്നേ? ശരി, എന്തായാലും വളരെ ഓക്കെ സന്തോഷം. സാറിനോട് സ്നേഹവും സന്തോഷവും അറിയിക്കാം സാർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു.
0: ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം.
1: വളരെ സന്തോഷം, വിളിച്ചതിലും നന്ദി.
2: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് സന്തോഷത്തോടെ തിരികെ എത്താം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച് ഇപ്പോൾ സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ അംഗമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ആർ വേണുഗോപാലാണ്. സാറിനോട് സംസാരിക്കാം, സാറിനോട് സംശയങ്ങൾ ചോദിക്കാം. ഇതുവരെ ശ്രോതാക്കൾ ചോദിച്ച സംശയങ്ങൾ എത്രയോ ശ്രോതാക്കൾക്ക് വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പോക്കുവയിലിൽ ഇങ്ങനെ മറ്റു വിശേഷങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ, വെള്ളറടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലെ? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വേണുഗോപാൽ സാറാണ്. വേണുഗോപാൽ സാറിനോട് സംസാരിക്കാം.
1: നമസ്കാരം, പറഞ്ഞോളൂ പറഞ്ഞോളൂ
2: പറഞ്ഞോളൂ.
1: ആ, സുഖമായിരിക്കുന്നു, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഒരു ഒന്നോ രണ്ടോ എണ്ണത്തിനൊക്കെ വളർത്താവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ തൊഴിലുറപ്പിനൊക്കെ
2: പോകുമ്പോഴേ
1: അതാണ് നിങ്ങൾക്ക് പോയിട്ട് വരുന്ന സമയത്ത് ഇതിനാവശ്യമായ പുല്ലൊക്കെ കൊണ്ടുവന്ന് ഇതിന് തീറ്റയായിട്ട് കൊടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് രാവിലെ ഒരു അരമണിക്കൂർ കൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി കൂടൊക്കെ വൃത്തിയാക്കിയിട്ട് പോകാൻ
2: പറ്റും.
1: അപ്പൊ ആ രീതിയിൽ പാല് നല്ലതാ, വീട്ടാവശ്യത്തിന് പാലെടുക്കാം. പലരും ആട്ടുംപാലിന്റെ ആട്ടുംപാല് ഒരു ഔഷധമാണ്, ഔഷധമാണ്. പശുവും പാലിനേക്കാൾ വലിയ, കാരണം ആട് പലതരത്തിലുള്ള പച്ചപ്പുല്ലും മറ്റോ കഴിക്കുന്നതുകൊണ്ട് ആ ഗുണം അതിന്റെ ആട്ടുംപാലിനുണ്ട്. ആട്ടുംപാലിന് പശുവും പാലിനേക്കാൾ ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എളുപ്പത്തിൽ ദഹിക്കുന്ന പാലാണ് ആട്ടുംപാല്. അതിന്റെ കൊഴുപ്പിന്റെ കണികകൾ ചെറുതാണ്. അപ്പം ഈ പിന്നെ അതുപോലെ ഈ വയറിനൊക്കെ അസിഡിറ്റി ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അസുഖമാണ്. എല്ലാവർക്കും ഗ്യാസിന്റെ പ്രശ്നം അസിഡിറ്റിയാന്നൊക്കെ പറയും. അപ്പൊ ഈ അസിഡിറ്റിയൊക്കെ പരിഹരിക്കുന്നതിന് ഉള്ള ഒരു നല്ല ഔഷധമായിട്ട് ആട്ടുംപാല് കാണുന്നുണ്ട്. നമുക്കറിയാമല്ലോ മഹാത്മാഗാന്ധിയും യേശു ക്രിസ്തുവും ഒക്കെ കുടിച്ച, മുഹമ്മദ് നബി ഒക്കെ കുടിച്ച പാലെന്ന് പറയുന്നത് ആട്ടുംപാലാണ്. അപ്പം നമുക്കറിയാമല്ലോ ഇതിന്റെ ഗുണത്തെ പറ്റി നമ്മൾ പറഞ്ഞുതരേണ്ട കാര്യമില്ല. അപ്പൊ ആട് വീട്ടിലുണ്ടെങ്കിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കുട്ടിക്ക് കൊടുക്കണം. കുട്ടിക്ക് കൊടുത്തതിന് ശേഷം മിച്ചമുള്ള പാല് വീട്ടാവശ്യത്തിന് എടുക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഔഷധമായിട്ട് കാണണം. കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് ആട്ടുംപാൽ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ തൊഴിലുറപ്പിലൊക്കെ പോകുന്നതിനോടൊപ്പം തന്നെ വീട്ടില് ഒരാടിനെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. വീടിനോട് ചേർന്ന് ഒരു ചെറിയ കൂടൊക്കെ നിർമ്മിച്ച് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ചെറിയ സഹായങ്ങളൊക്കെ ചിലപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടും. നമുക്ക് തൊഴിലുറപ്പിൽ തന്നെ ആട്ടുംകൂട് നിർമ്മിക്കാനുള്ള ഇതുണ്ട്. ഇപ്പൊ സർക്കാർ പറയുന്നുണ്ടല്ലോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ആട്ടുംകൂട് തൊഴിലുറപ്പ് പണിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ലേബർ മുഴുവനും തൊഴിലുറപ്പിൽ കാണിക്കും. അത് നിങ്ങളുടെ തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസറുമായിട്ട് സംസാരിച്ചാൽ മതി. അപ്പൊ ആട്ടുംകൂട് അതുപോലെ തന്നെ കോഴിക്കോട് തൊഴുത്ത് ഇതൊക്കെ നമുക്ക് തൊഴിലുറപ്പിൽ ചെയ്യാൻ പറ്റും. മെറ്റീരിയൽസ് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതി, ലേബർ ഇതിനകത്ത് ചെയ്യാം. അപ്പൊ നല്ലൊരാട്ടും കൂടി ഈ പ്രത്യേകിച്ച് തൊഴിലുറപ്പിലുള്ള ഒരാളാവുമ്പോൾ അതിനകത്ത് ഇതും കൂടെ ചെയ്യാം. പുൽകൃഷി ഇതെല്ലാം തൊഴിലുറപ്പിലെ ലേബർ വെച്ച് ചെയ്യാം. പിന്നെ അതിനുള്ള മെറ്റീരിയൽസ് മാത്രം നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ മതി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറ്റുള്ളവരോട് പറയുക. തൊഴിലുറപ്പിന്റെ പദ്ധതിയിൽ പെടുന്നവർക്ക് ആ പദ്ധതിയിൽ ആട്ടുംകൂട് നിർമ്മിക്കാം. അതോടൊപ്പം തന്നെ ആടിനെ മാത്രം വാങ്ങിയാൽ മതി. ആടിനെ മാത്രം വാങ്ങിയിട്ട് ഈ പറയുന്ന തൊഴിലുറപ്പിൽ കൂട് നിർമ്മിച്ച് അതിനെ വളർത്താൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതിലോട്ട് വരിക, അത് നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും.
0: അപ്പൊ വളരെ സന്തോഷം വിളിച്ചതിൽ. ഏത് പാട്ടാണെന്ന് ചോദിക്കുന്നത്?
2: എന്റെ കല്യാണം കഴിഞ്ഞ 35 വർഷമാണ്. അപ്പോഴേ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു തമിഴ് പാട്ട്, കല്യാണമാല കൊണ്ടാടും പെണ്ണെന്ന് അറിഞ്ഞൂട, ആ കല്യാണമാല എന്നാണ് ആദ്യത്തെ പറ്റി.
0: ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് തന്നെ പോവാം. ശരി, വളരെ സന്തോഷം. സാറിനോടും സന്തോഷം നന്ദി അറിയിക്കാം.
2: സാറേ വളരെ സന്തോഷം, നന്ദി.
1: തീർച്ചയായിട്ടും വിളിച്ചതിൽ വളരെ സന്തോഷം.
0: ഓക്കെ സാർ, പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവെയിലിന്റെ പ്രത്യേക പോക്കുവെയിലിന്റെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇനി ഒരു ശ്രോതാവുമായി സംസാരിക്കാനുള്ള സമയം നമുക്ക് തീരെയില്ല. അതുകൊണ്ട് തന്നെ ഒരു ശ്രോതാവ് ഉന്നയിച്ചിട്ടുള്ള ഒരു സന്ദേശം സാറിനോട് ഒരു സംശയം ആയിട്ട് ചോദിക്കുകയാണ്. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണുള്ളത്, എനിക്ക് 70 വയസ്സായി. ഒരു അമ്മയാണ് ഇത് എഴുതിയിരിക്കുന്നത്. എനിക്ക് 70 വയസ്സായി, എനിക്ക് ഒരു നായയുണ്ട്. അതിന് സാറ് പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ

0: അത്രേ കൃത്യമായി വാക്സിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കണം. പക്ഷെ സംശയം എന്ന് പറയുന്നത് എനിക്കൊറ്റയ്ക്ക് അതിനെയും കൊണ്ട് പോകാൻ കഴിയില്ല. അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വീട്ടിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്ന എന്തെങ്കിലും സംവിധാനമുണ്ടോ, വിളിച്ചാൽ വന്ന് എടുക്കുന്ന സംവിധാനമുണ്ടോ, അതോ കൊണ്ട് ചെന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ എടുക്കൂ എന്നാണ് ആ അമ്മ ചോദിച്ചിരിക്കുന്നത്. സരോജിനി അമ്മ എന്നാണ് ആ അമ്മ, വേറെ സ്ഥലമൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. അങ്ങനെയാണ് സന്ദേശം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വീട്ടുപടിക്കൽ സേവനം ഇപ്പോൾ മൃഗാശുപത്രിയിൽ നൽകുന്നുണ്ട്. അത് തൊട്ടടുത്ത കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും മൃഗാശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മൃഗാശുപത്രിയിൽ ഈ വിവരം അറിയിക്കുക, വന്ന് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അറിയിച്ചാൽ നേരിട്ട് പോകണമെന്നില്ല. അമ്മയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും അറിയിച്ച് അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ അവരവിടുന്ന് ഈ വാക്സിനും അവിടുന്ന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ബന്ധപ്പെട്ടവരെയും പറഞ്ഞ് വീട്ടിലേക്ക് വിടും. അപ്പോൾ അവർ വീട്ടിൽ വന്ന് വാക്സിൻ എടുത്തിട്ട് പോകും.
0: അപ്പോൾ സാർ, അത് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് സന്ദേശമല്ല. ഇപ്പൊ ഇത് ഒരുപക്ഷെ ഒരു പ്രായമേറിയ ഒരു അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് മൃഗത്തെ കൊണ്ടുപോകാൻ വീട്ടുകാർക്ക്, വീട്ടിൽ മറ്റ് അംഗങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അടങ്ങിയിരിക്കുന്ന ഒരു മൃഗമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇത് ലഭ്യമാകും.
1: അതായത് ഈ വാക്സിനേഷൻ മാത്രമല്ല, ഈവൻ ചികിത്സ പോലും ഇപ്പം എല്ലാ ബ്ലോക്കിലും, കേരളത്തിലെ എല്ലാ ബ്ലോക്കിലും രാത്രികാല മൃഗചികിത്സ. ഇപ്പൊ ആശുപത്രി പകൽ സമയം കഴിഞ്ഞാൽ പോലും 1962 വിളിച്ചാൽ ചികിത്സ വീട്ടുപടിക്കലെത്തും. 1962 1962 എന്ന നമ്പറിൽ വിളിച്ചാൽ അതൊരു കോൾ സെന്ററാണ്, മൃഗസംരക്ഷണ വകുപ്പിന്റെ കോൾ സെന്ററാണ്. ഈ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാവുന്ന നമ്പറാണ് ഈ 1962. അത് ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പോലെ ഏത് കാര്യവും നിങ്ങൾക്ക് എപ്പോൾ വേണേ വിളിക്കാവുന്ന സർക്കാരിന്റെ സംവിധാനമാണ്. ആ 1962 വിളിച്ചാൽ ചികിത്സ വീട്ടുപടിക്കൽ കിട്ടുന്നതെന്ന് മാത്രമല്ല, ചികിത്സയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടോ ഏത് കാര്യത്തിലും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടോ ഒരു സംശയം ഒരാൾക്കുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ സർക്കാരിന്റെ 1962 ചികിത്സ വീട്ടുപടിക്ക് വേണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് അറിയിച്ചാൽ വാക്സിനേഷൻ മാത്രമല്ല, ഒരു രോഗം വന്നു നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പെട്ടെന്ന് രാത്രി ഒരു അല്ലെങ്കിൽ പകൽ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അപ്പം മൃഗാശുപത്രിയുടെ സമയം കഴിഞ്ഞ് അടച്ചുപോയി, എവിടെ പോകും? മൃഗാശുപത്രിയോട് പോകാൻ പറ്റുന്നില്ല. മൃഗാശുപത്രി 3 മണിക്ക് അടച്ചു. 9 മണി മുതൽ 3 മണി വരെയാണ് മൃഗാശുപത്രിയുള്ള പ്രവർത്തനം. 3 മണിക്ക് ശേഷമാണ് വന്നത്. എവിടെ പോകും? എപ്പോഴാണെങ്കിലും വിളിക്കാൻ പറ്റുന്ന നമ്പറാണ് ഈ 1962.
0: ഏത് ഗ്രാമത്തിലായാലും
1: ഒറ്റ നമ്പറാണ്. കേരളത്തിൽ എവിടെ
0: വേണേലും
1: മുഴുവനൊരു നമ്പറാണ്. കേരളത്തിൽ 1962 വിളിച്ചാൽ ഇതിന്റെ കോൾ സെന്ററിൽ പോകും, ടോൾ ഫ്രീ നമ്പറാണ്, അതിനൊരു മറുപടി കിട്ടും. അവിടെ ഈ വിവരങ്ങളെല്ലാം തിരക്കിയതിന് ശേഷം വീട്ടുപടിക്കൽ ചികിത്സയ്ക്ക് ആളിനെ അയക്കേണ്ടതാണെങ്കിൽ അവരത് നമ്മുടെ ഈ മൊബൈൽ വെറ്ററി യൂണിറ്റിലേക്ക് ഈ പറയുന്ന നമ്പർ ഫോർവേഡ് ചെയ്യും, അവിടുന്ന് നിങ്ങളെ വിളിച്ചിട്ട് വന്ന് ചികിത്സ ചെയ്യും.
0: വളരെ സന്തോഷം സാറ്. ഈ 1962 എന്ന ഈ നമ്പർ പോലും ഉൾനാടൻ ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്ക് പരിചിതം ഉള്ള നമ്പറല്ലാതെ മറ്റു പല ആംബുലൻസ് ആയാലും മറ്റ് പല കാര്യങ്ങളും അറിയാം, പക്ഷേ അതിപ്പോൾ കുട്ടികളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ പോലും അറിയാം, പക്ഷെ ഇത് അധികം പരിചയം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ എന്താണ് പോക്കുവയിൽ ഇത്തരം കാര്യങ്ങളിലൂടെ വളരെയേറെ അർത്ഥവത്താവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സാർ, വളരെ സന്തോഷമുണ്ട് വീട്ടുപടിക്കൽ ഈ മൃഗസംരക്ഷണം എത്തും എന്നുള്ളതിലും ചികിത്സ എത്തും എന്നുള്ളതിലും വാക്സിനേഷൻ എത്തുന്നുള്ള വിവരം കൂടി പങ്കുവെച്ച്. 1962 ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, 1962 മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും ഏത് രാത്രിയും മൃഗങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാവുന്ന നമ്പർ കൂടെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ അവസാനിക്കുന്നത്. സാർ വളരെ സന്തോഷമുണ്ട്. സാറിന് ശ്രോതാക്കളുമായിട്ട് എന്തെങ്കിലും സന്ദേശങ്ങൾ പറയാനുണ്ടെങ്കിലും സാറിന് പറയാം.
1: തീർച്ചയായിട്ടും ഇതിൽ വിളിച്ച എല്ലാ പ്രേക്ഷകരോടും ഈ പ്രോഗ്രാം ഇന്ന് കേട്ട എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ പ്രസക്തിയുള്ളതായിരുന്നു. നിങ്ങളുമായിട്ടെല്ലാം പല കാര്യങ്ങളും സംവേദിക്കാൻ കഴിഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട്. നന്ദി.
0: എല്ലാ ശ്രോതാക്കൾക്കും വളരെ സന്തോഷം, നന്ദി. അടുത്ത ബുധനാഴ്ച മറ്റൊരു വിഷയവും മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ അവസാനിക്കുന്നു. സാറിനും കരുണാസായി റേഡിയോയുടെ നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പോക്കുവയിൽ നമുക്ക് ഇവിടെ ഒരുമിച്ച് സമാപിക്കാം.
1: നന്ദി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമയെക്കുറിച്ച് കേൾക്കാം. കേരളത്തിന്റെ ചരിത്രം ക്ഷേത്രങ്ങളുടെയും രാജവംശങ്ങളുടെയും മാത്രം കഥയല്ല, അനേകം മതങ്ങളുടെയും ദർശനങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയാണ് ഈ നാട്. ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക സ്വത്വത്തിന്റെ ഭാഗമായി നാം കാണുന്ന പല ഘടകങ്ങൾക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ആശയവിനിമയവും പരസ്പര സ്വാധീനവുമുണ്ട്. ആ വിസ്മൃത ചരിത്രത്തിലേക്കുള്ള ഒരു നിശബ്ദ ജനാലയാണ് കോട്ടയം ജില്ലയിലെ വെള്ളിലപ്പള്ളിയിൽ നിന്ന് കണ്ടെത്തിയ ബുദ്ധപ്രതിമ. ഇന്ന് തൃശൂരിലെ ശക്തൻ തമ്പുരാൻ പാലസ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഗ്രാനൈറ്റ് ശില്പം വെറുമൊരു പുരാവസ്തുവല്ല. കേരളത്തിന്റെ മണ്ണിൽ ഒരു കാലത്ത് ബുദ്ധമതം ശക്തമായി വേരൂന്നിയിരുന്നു എന്നും ഈ നാട് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ദക്ഷിണേഷ്യയുടെയും സാംസ്കാരിക ബന്ധങ്ങളുടെ ഭാഗമായിരുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്ന വിലമതിക്കാനാവാത്ത ചരിത്ര സാക്ഷ്യമാണ് അത്. ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യ സഹസ്രാബ്ദത്തിൽ കേരളത്തിൽ ബുദ്ധമതത്തിനും ജൈനമതത്തിനും ശ്രദ്ധേയമായ സ്വാധീനമുണ്ടായിരുന്നു. വ്യാപാരപാതകളിലൂടെയും തീരദേശ നഗരങ്ങളിലൂടെയും എത്തിയ സന്യാസിമാരും വ്യാപാരികളും പുതിയ ആശയങ്ങളും ജീവിത ദർശനങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചു. പിന്നീട് സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ ക്ഷേത്ര കേന്ദ്രീകൃത ബ്രാഹ്മണിക വ്യവസ്ഥ ശക്തിപ്പെട്ടു. അതോടൊപ്പം ബുദ്ധമതത്തിന്റെ സ്വാധീനം ക്രമേണ കുറഞ്ഞുവെങ്കിലും അതിന്റെ അടയാളങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും അവശേഷിക്കുന്നു. വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമ അത്തരം അപൂർവ സാക്ഷ്യങ്ങളിൽ ഒന്നാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ ശില്പം പ്രധാനമായും 10-ാം നൂറ്റാണ്ടിലേതാണ്. 8-ാം മുതൽ 12-ാം നൂറ്റാണ്ടുവരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ബുദ്ധകലയുടെ പരിണാമത്തെ പ്രതിഫലിപ്പിക്കുന്ന മികച്ച ഉദാഹരണമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഈ പ്രതിമയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ ശില്പശൈലിയാണ്. കേരളീയ ശില്പകലയുടെ സുദസിദ്ധമായ സൗന്ദര്യത്തിനൊപ്പം ശ്രീലങ്കയിലെ അനുരാധപുര ബൌദ്ധ ശില്പകലയുടെ സ്വാധീനവും ഇതിൽ വ്യക്തമായി കാണാം. അതോടൊപ്പം പല്ലവ ചോള ശില്പ പരമ്പരയുടെ കലാപാഠവും ചില ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കേരളം അന്നത്തെ ലോകവുമായി എത്ര ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധം പുലർത്തിയിരുന്നുവെന്ന് ഈ ശില്പം നിശബ്ദമായി പറയുന്നുണ്ട്. ശില്പത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആദ്യം കണ്ണിൽപ്പെടുന്നത് ബുദ്ധന്റെ ശാന്തമായ മുഖമാണ്. ആ കണ്ണുകളിൽ ധ്യാനത്തിന്റെ ആഴമുണ്ട്. മുഖത്ത് അപൂർവമായ ശാന്തതയും കരുണയും നിറഞ്ഞു നിൽക്കുന്നു. കാലത്തിന്റെ പ്രഹരത്തിൽ കൈകളുടെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ശില്പത്തിന്റെ ആത്മാവ് ഇന്നും അതേപടി നിലനിൽക്കുന്നു. കാലം ശരീരത്തെ ക്ഷയിപ്പിച്ചെങ്കിലും സന്ദേശത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിമ ഇന്ന് തൃശൂരിലെ ശക്തൻ തമ്പുരാൻ പാലസ് മ്യൂസിയത്തിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കേരളീയ ശില്പകലയുടെ വളർച്ച രേഖപ്പെടുത്തുന്ന നിരവധി ശില്പങ്ങൾ അവിടെ ഉണ്ടെങ്കിലും വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമയ്ക്ക് അവയിൽ സവിശേഷമായ സ്ഥാനമുണ്ട്. കാരണം അതൊരു കലാസൃഷ്ടി മാത്രമല്ല, കേരളത്തിന്റെ ബഹുസ്വര ചരിത്രത്തിന്റെ ശിലാരേഖയാണ്. വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമ നമ്മെ മറ്റൊരു വലിയ പാഠവും പഠിപ്പിക്കുന്നു. ഒരു സമൂഹത്തിന്റെ ചരിത്രം ഒരൊറ്റ മതത്തിന്റെയോ ഒരൊറ്റ സംസ്കാരത്തിന്റെയോ മാത്രം ചരിത്രമല്ല. അനേകം ആശയങ്ങൾ പരസ്പരം ഇടകലർന്നും സ്വാധീനിച്ചും രൂപപ്പെട്ട സാംസ്കാരിക യാത്രയാണ് അത്. ഇന്ന് നാം കാണുന്ന കേരളം ആ ദീർഘയാത്രയുടെ ഫലമാണ്. അതിനാൽ ഈ പ്രതിമയെ നോക്കുമ്പോൾ നാം കാണുന്നത് ഒരു കല്ലിൽ കൊത്തിയ ബുദ്ധനെ മാത്രമല്ല, വിസ്മൃതിയിലാണ്ടുപോയ ഒരു കാലഘട്ടത്തെയും തുറന്ന മനസ്സോടെ ആശയങ്ങളെ സ്വീകരിച്ചിരുന്ന ഒരു സമൂഹത്തെയും കാലം മാറ്റാൻ ശ്രമിച്ചിട്ടും മണ്ണ് സൂക്ഷിച്ചുവെച്ച ഒരു ചരിത്രത്തെയുമാണ്. കാലം ചില ഓർമ്മകളെ മായ്ക്കും, ചിലത് പുസ്തകങ്ങളിൽ മാത്രം അവശേഷിക്കും. എന്നാൽ ചില ചരിത്രങ്ങൾ കല്ലുകളിൽ ഉറങ്ങും. വെള്ളിലപ്പള്ളിയിലെ ബുദ്ധപ്രതിമ അത്തരമൊരു നിശബ്ദ ചരിത്രമാണ്. 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ ബഹുസ്വര പൈതൃകത്തെക്കുറിച്ച് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള ശിലാസാക്ഷ്യം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മനുഷ്യ ചരിത്രത്തിൽ ചില സംഭവങ്ങൾ വെറും മരണക്കഥകളായി അവസാനിക്കാറില്ല. അവ മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട ഇടനാഴികളിലേക്കുള്ള വാതിലുകളായി മാറുന്നു. ജർമ്മനിയിലെ ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച അനലീസ് മിഷേൽ എന്ന യുവതിയുടെ ജീവിതവും അത്തരത്തിലൊന്നാണ്. മതവിശ്വാസം, മാനസിക രോഗം, അന്ധവിശ്വാസം, ആത്മീയ ഭയം, ശാസ്ത്രം, ഇവയെല്ലാം ഒരേ മനുഷ്യ ജീവിതത്തിനുള്ളിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ ഭീകരമായ ദുരന്തത്തിന്റെ പേരാണ് അനലീസ് മിഷേൽ. ബവേറിയയിലെ ആ കർശനമായ മതപരമായ വീട്ടിൽ വളർന്ന അനലീസ് ബാല്യത്തിൽ വളരെ ശാന്തിയും ഭക്തിയുള്ള കുട്ടിയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. പള്ളിയും പ്രാർത്ഥനയും ഉപവാസവും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ 16 വയസ്സിലേക്ക് കടന്നപ്പോൾ അവളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ആരംഭിച്ചു. ആദ്യം ചെറിയ ക്ഷുഭിതാവസ്ഥകൾ, പിന്നീട് അസാധാരണമായ പെരുമാറ്റങ്ങൾ, രാത്രിയിൽ ഭയന്നുണരൽ, ആരുമില്ലാത്ത ഇടങ്ങളിൽ ശബ്ദങ്ങൾ കേൾക്കൽ, ശരീരത്തിനുള്ളിൽ മറ്റാരോ ഉണ്ടെന്ന് തോന്നൽ, ചില സമയങ്ങളിൽ അവൾ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടവളെ പോലെ പെരുമാറി, ക്രിസ്തുവിന്റെ രൂപങ്ങൾ, പിശാചുക്കൾ, നരക ദൃശ്യങ്ങൾ എന്നിവ കാണുന്നുവെന്ന് അവൾ പറഞ്ഞു തുടങ്ങി. പള്ളിയിലേക്ക് പോകുമ്പോൾ അസഹ്യമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു. വിശുദ്ധ ജലത്തോടും ക്രൂശിനോടും വരെ അവൾ വിചിത്രമായ പ്രതികരണങ്ങൾ പ്രകടിപ്പിച്ചു. ഡോക്ടർമാർ ഇത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുമായും സൈക്കോസിസുമായും ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളായി കണ്ടു. മരുന്നുകളും ചികിത്സയും ആരംഭിച്ചു. എന്നാൽ അനലീസിനും കുടുംബത്തിനും അതിലെ വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം മരുന്നുകൾ അവളുടെ ഭ്രമങ്ങളെയും ഭയങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ലായിരുന്നു. അവളുടെ മാനസികാവസ്ഥ ക്രമേണ കൂടുതൽ ദുരൂഹവും ഭീതിജനകവുമായി മാറി. ആ സമയത്ത് മതവിശ്വാസം ശക്തമായ കുടുംബത്തിനും ചില പുരോഹിതർക്കും ഒരു നിഗമനത്തിലേക്കെത്താൻ അധിക സമയം വേണ്ടിവന്നില്ല. ഇത് രോഗമല്ല, പിശാചുബാധയാണ്. അവിടെ നിന്നാണ് ആ യുവതിയുടെ ജീവിതം ചികിത്സയിൽ നിന്ന് അന്ധവിശ്വാസത്തിലേക്ക് വഴുതിപ്പോകുന്നത്. എക്സോർസിസം എന്ന പേരിൽ ആരംഭിച്ച ചടങ്ങുകൾ ക്രമേണ ക്രൂരമായ ആത്മീയ പീഡനങ്ങളായി മാറി. ആഴ്ചയിൽ 2 വീതം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾ, നിലവിളികൾ, ശരീരം വലിച്ചെറിയുന്ന ക്ഷീണകരമായ ചടങ്ങുകൾ, ദുഷ്ടാത്മാക്കളെ പുറത്താക്കാൻ ഉപവാസം നിർബന്ധമാക്കി, ചിലപ്പോൾ അവൾ തന്നെ ഭക്ഷണം നിരസിച്ചു, ചിലപ്പോൾ പിശാചു പുറത്തുപോകാൻ ശരീരം ശുദ്ധമാകണം എന്ന വിശ്വാസത്തിൽ അവളെ ഭക്ഷണത്തിൽ നിന്ന് അകറ്റി. അവളുടെ ശരീരം ദിവസേന ഉണങ്ങിക്കൊണ്ടിരുന്നു. എല്ലുകൾ പുറത്തു കാണുന്ന അവസ്ഥയിലേക്ക് അവൾ മാറി. മുറിവുകൾ നിറഞ്ഞ ശരീരം, തകർന്ന മനസ്സ്, ഉറക്കമില്ലാത്ത രാത്രികൾ, ഭയാനകമായ പ്രാർത്ഥനകൾ. ഒരിക്കൽ ജീവൻ നിറഞ്ഞിരുന്ന ആ യുവതി ക്രമേണ മരണത്തിന്റെ നിഴലിലേക്ക് വീണുപോകുകയായിരുന്നു. അവളുടെ മുറിയിൽ മുഴങ്ങിയത് പ്രാർത്ഥനകളായിരുന്നു. പക്ഷെ അവളുടെ ശരീരത്തിനാവശ്യം മരുന്നും വെള്ളവും ഭക്ഷണവുമായിരുന്നു. 1976 ജൂലൈ 1 വെറും 23 വയസ്സിൽ അനലീസ് മിഷേൽ മരിച്ചു. മരണസമയത്ത് അവളുടെ ഭാരം 30 പോലും ഉണ്ടായിരുന്നില്ല. നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും ശരീരത്തെ പൂർണ്ണമായും തകർത്തിരുന്നു. ഒരാളെ രക്ഷിക്കാൻ നടത്തിയ ആത്മീയ യുദ്ധം ഒടുവിൽ അവളുടെ ജീവൻ തന്നെയാണ് എടുത്തത്. പക്ഷെ അവളുടെ മരണം കഥയുടെ അവസാനമായിരുന്നില്ല. അതായിരുന്നു യഥാർത്ഥ വിവാദത്തിന്റെ തുടക്കം. ജർമ്മനി മുഴുവൻ ഈ സംഭവത്തിൽ നടുങ്ങി. ആധുനിക വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും മുന്നേറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു യുവതി ചികിത്സ ലഭിക്കാതെ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ മരണത്തിലേക്ക് തള്ളിക്കൊടുക്കപ്പെട്ടു എന്ന ചോദ്യം സമൂഹത്തെ വിഭജിച്ചു. കോടതിയിൽ മെഡിക്കൽ വിദഗ്ധർ വ്യക്തമായി പറഞ്ഞു, കൃത്യമായ ചികിത്സയും പോഷകാഹാരവും നൽകിയിരുന്നെങ്കിൽ അനലീസ് ജീവനോടെ ഇരിക്കുമായിരുന്നു. ഒടുവിൽ മാതാപിതാക്കൾ

0: ലക്ഷണങ്ങളാണ്. എന്നാൽ ശക്തമായ മതവിശ്വാസമുള്ള സാഹചര്യങ്ങളിൽ ഇവ ആത്മീയ ആക്രമണം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. അവിടെ നിന്നാണ് അപകടം തുടങ്ങുന്നത്. കാരണം രോഗിക്ക് ആവശ്യമായ ചികിത്സ മാറി ഭയം നിയന്ത്രിക്കുന്ന ചടങ്ങുകൾ ജീവിതം കൈക്കലാക്കും. അനലൈസിന്റെ കഥയെ ഇന്നും ചിലർ പിശാചുമായി നടത്തിയ യഥാർത്ഥ പോരാട്ടം എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ശാസ്ത്രലോകം അത് മറ്റൊരു രീതിയിൽ കാണുന്നു. ചികിത്സിക്കാവുന്ന ഒരു മാനസിക ന്യൂറോളജിക്കൽ രോഗത്തെ തെറ്റായി മനസ്സിലാക്കിയതിന്റെ ദാരുണമായ ഉദാഹരണമായി ഈ രണ്ട് ലോകങ്ങൾക്കിടയിലാണ് അനലീസിന്റെ ആത്മാവ് ഇന്നും കുടുങ്ങിക്കിടക്കുന്നത് പോലെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കഥ വെറുമൊരു ഹൊറർ കഥയല്ല, അത് മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പാണ്. വിശ്വാസം മനുഷ്യനെ ശക്തനാക്കാം, പക്ഷെ വിശ്വാസം ശാസ്ത്രത്തെ പൂർണ്ണമായി നിരസിക്കുമ്പോൾ അത് ചിലപ്പോൾ മരണത്തേക്കാൾ ഭീകരമായ ഇരുട്ടിലേക്ക് നയിക്കാനും കഴിയും. ഇന്നും രാത്രിയിൽ അനേലീസ് മിഷേലിന്റെ എക്സോർസിസം റെക്കോർഡിങ്ങുകൾ കേൾക്കുന്നവർ ഭയപ്പെടാറുണ്ട്. പക്ഷെ ആ ശബ്ദങ്ങളിൽ യഥാർത്ഥത്തിൽ മുഴങ്ങുന്നത് പിശാചിന്റെ നിലവിളിയാണോ അല്ലെങ്കിൽ സഹായം തേടിയ ഒരു രോഗബാധിത യുവതിയുടെ അവസാന കരച്ചിലാണോ എന്ന ചോദ്യം ഇന്നും മനുഷ്യരെ പിന്തുടരുന്നു.
1: കൗതുകരസങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശാസ്ത്ര കൗതുകം.
2: നമ്മുടെ ഭൂമിയിൽ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ ചില അത്ഭുതങ്ങൾ നമ്മെ ഒരേ സമയം അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യും. ടാൻസാനിയയുടെ വടക്കൻ ഭാഗത്തുള്ള ലേക് നട്രോൺ അത്തരത്തിലൊന്നാണ്. തീരങ്ങളിൽ കല്ലുപോലെ മരവിച്ചുകിടക്കുന്ന പക്ഷികളുടെയും മറ്റു ജീവികളുടെയും മൃതദേഹങ്ങൾ കാണുമ്പോൾ ഇതൊരു മായാജാലമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇതിനു പിന്നിൽ അതിശക്തമായൊരു ശാസ്ത്രമുണ്ട്. ലേക് നട്രോൺ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷാരഗുണമുള്ള തടാകങ്ങളിൽ ഒന്നാണ്. ഇതിന് കാരണം തൊട്ടടുത്തുള്ള ഓൾ ഡോയിന്യോ ലെങ്കായ് എന്ന അഗ്നിപർവ്വതമാണ്. ഈ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ലാവയിൽ കാണപ്പെടുന്ന സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈ കാർബണേറ്റ് എന്നീ ലവണങ്ങൾ തടാകത്തിലെ വെള്ളത്തെ അതീവ ശക്തമായ ഒരു ലായനിയാക്കി മാറ്റുന്നു. ഈ വെള്ളത്തിന്റെ pH നില 10.5 മുകളിലാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള സോപ്പ് ലായനിയേക്കാൾ 10 times ശക്തിയുള്ള ഒന്നാണിത്. ഇതിലേക്ക് അബദ്ധത്തിൽ വീഴുന്ന ജീവികളുടെ കോശങ്ങൾ ഈ ലവണങ്ങൾ ആഗിരണം ചെയ്യുകയും അവയുടെ ശരീരം ഉണങ്ങി ഒരു മമ്മി പോലെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. രാസഗുണങ്ങൾ കൂടാതെ താപനിലയും ഈ തടാകത്തെ അപകടകാരിയാക്കുന്നു. വേനൽക്കാലത്ത് ഇവിടുത്തെ വെള്ളത്തിന് 60°C വരെ ചൂടുണ്ടാകാറുണ്ട്. ഇത്രയും ഉയർന്ന ചൂടും രാസസാന്ദ്രതയും കാരണം മിക്ക ജീവികൾക്കും ഈ തടാകത്തിൽ അതിജീവനം സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ തടാക തീരങ്ങൾ മരണത്തിന്റെ നിശബ്ദത പുതച്ചു കിടക്കുന്നത്. ലേക് നെട്രോൺ ഇത്രയും ഭീകരമാണെങ്കിലും അത് ജീവനില്ലാത്ത ഇടമല്ല എന്നതാണ് പ്രകൃതിയുടെ വലിയൊരു തമാശ. ലെസ്സർ ഫ്ലെമിംഗോ എന്ന അതിമനോഹരമായ പക്ഷികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രജനന കേന്ദ്രമാണ് ഇത്. മറ്റ് വേട്ടക്കാർക്കൊന്നും ഈ ക്ഷാരവെള്ളത്തിലൂടെ നടന്ന് ഫ്ലെമിംഗോകളുടെ കൂടുകൾ ആക്രമിക്കാൻ കഴിയില്ല. ഫ്ലെമിംഗോകളുടെ കാലുകളിലെ കട്ടിയുള്ള തൊക്ക് ഈ ക്ഷാരജലത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ്. തടാകത്തിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവ സുരക്ഷിതമായി മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. ആകാശത്തുനിന്ന് നോക്കിയാൽ ഈ തടാകം കടും ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്നതായി കാണാം. വെള്ളത്തിലെ ഉയർന്ന ലവണാംശത്തിൽ വളരുന്ന ചില പ്രത്യേകതരം ബാക്ടീരിയകളാണ് ഈ ചുവപ്പ് നിറത്തിന് കാരണം. പ്രകൃതി ഒരേ സമയം എത്രത്തോളം ഭയാനകവും സുന്ദരവുമാകാം എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇത്. ലേക് നട്രോൺ പ്രകൃതിയുടെ വൈരുദ്ധ്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ചിലർക്കത് മരണക്കെണിയാണെങ്കിൽ മറ്റു ചിലർക്ക് അത് സുരക്ഷിതമായ വീടാണ്. അതിജീവനത്തിനായി പ്രകൃതി കണ്ടെത്തുന്ന വഴികൾ നമ്മെ ഇനിയും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ധരുണാ സായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.
2: മൃദംഗ താളങ്ങളിൽ മനസ്സിലയിക്കുന്ന മധുര മുഹൂർത്തങ്ങൾ, സൗഹൃദ സഞ്ചാരങ്ങൾ ഹരിതായിലെ കേൾക്കാം. ചതയ ദിനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് കരുണാ സായി റേഡിയോയിൽ ഹരിതായിലയം. തപലിസ്റ്റ് ഹരിയുമായി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം ഒരാൾ. അറിവിന്റെ അങ്ങേയറ്റമാണ് ഒക്കെ ശരി. പക്ഷേ പ്രായോഗികമായ കാര്യങ്ങളിൽ അറിവില്ലെങ്കിൽ എന്തു ഫലം? പുഴയിൽ തോണി മുങ്ങുമ്പോൾ ഉപനിഷത്ത് ഉരുവിടുന്നത് കൊണ്ട് എന്തു കാര്യം? അതിന് നീന്തുക തന്നെ വേണം. നീന്തൽ പഠിച്ചിരിക്കണം. പ്രായോഗികമായ അറിവുകൾ കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരു യുദ്ധക്കളമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. നമ്മൾ ലോകത്തിന് ജയിക്കാൻ നിന്നു കൊടുക്കേണ്ടവരല്ല, ലോകത്തിനോടൊപ്പം നിന്നു കൊടുക്കണം. നാടോടുമ്പോൾ നടുവേ ഓടണം. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. പ്രായോഗിക ബുദ്ധി എന്നൊരെണ്ണം മനുഷ്യന് നൽകിയിട്ടുള്ളത് അതിനാണ്. ഭഗവത്ഗീത പഠിക്കുന്ന ശ്രദ്ധയോടെ തന്നെ ഫുട്ബോൾ കളിക്കാനും പഠിക്കണമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലേ ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാകും. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകും. അങ്ങനെ ഒരു മനസ്സിലെ കരുത്തുറ്റ ചിന്തകളുണ്ടാകും. അത്തരം ചിന്തകളെ ലോകത്തിന് ഗുണം ചെയ്യുകയുള്ളൂ. ഒരാളോടും യാചിക്കരുത്. പ്രതിസന്ധികളിൽ നിങ്ങളെ സഹായിക്കാനുള്ള സന്മനസ്സ് സൂക്ഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അവരെ കണ്ടെത്തുക. ഏതു സമീപനവും ശുദ്ധവും ധർമ്മനിഷ്ഠവുമായിരിക്കണം. എത്ര തന്നെ ഉന്നതിയിലെത്തിയാലും നാടു മറക്കരുത്. നാടു മറന്നാലും മൂടു മറക്കരുത്. എത്ര വലിയ ഞാണിന്മേൽ കളിക്കാരനായാലും ശരി, സമ്മാനം വാങ്ങുവാൻ മണ്ണിൽ ഇറങ്ങി വന്നേ പറ്റൂ. വൃക്ഷം എത്ര തന്നെ ഉയർന്നാലും അതിന്റെ ഇലകൾ താഴെ വേരുകളെ തേടി മണ്ണിൽ തന്നെയാണ് വീഴുന്നത്. മണ്ണിനെ അറിയുക, സ്നേഹിക്കുക. മണ്ണിൽ നിന്ന് തുടങ്ങി മണ്ണിൽ തന്നെ ഒടുങ്ങുന്ന കാര്യം മറക്കാതിരിക്കുക. ലോകത്തോട് ചേർന്ന് ജീവിക്കാൻ പഠിക്കുക. അതാണ് ശരിയായ പഠിപ്പ്.
0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ആഗസ്റ്റ് 21-ന്റെ തട്ടകത്തിലാണ്. 1907 ആഗസ്റ്റ് 21, ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ട് നഗരത്തിൽ അന്തർദേശീയ സോഷ്യലിസ്റ്റ് സമ്മേളനം നടക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ലേറെ പ്രതിനിധികൾ പങ്കെടുത്ത ലോക സോഷ്യലിസ്റ്റ് പ്രസ്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളന വേദിയിൽ അപ്രതീക്ഷിതമായ ഒരു ത്രിവർണ പതാക ഉയർന്നു പൊങ്ങി. പച്ച, കാവി, ചുവപ്പ് നിറത്തിലുള്ള ആ കൊടി ഉയർത്തിയത് ഒരു ഇന്ത്യൻ വിപ്ലവകാരിയായിരുന്നു, മാഡം ഭിക്കാജി റസ്റ്റം ഖാമ എന്ന പാഴ്സി വനിത. ദൃഢസ്വരത്തിൽ ആ മഹിളാരത്നം ഇങ്ങനെ പറഞ്ഞു: ഇത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാകയാണ്. എല്ലാ മാന്യ വ്യക്തികളോടും എണീറ്റുനിന്ന് ഈ പതാകയെ വന്ദിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാടകീയമായ ആ സംഭവത്തിൽ ഒരു നിമിഷം സ്തംഭിച്ചുപോയെങ്കിലും സമ്മേളന പ്രതിനിധികളെല്ലാം എണീറ്റുനിന്ന് സ്വതന്ത്ര ഹിന്ദുസ്ഥാന്റെ ആ ആദ്യ പതാകയെ സല്യൂട്ട് ചെയ്തു. ശ്രദ്ധിക്കുക, സ്വതന്ത്ര ഭാരതത്തിൻ്റെ പതാക പിറവിയെടുത്തിരിക്കുന്നു. ആ പതാകയ്ക്കു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച യുവഭാരതീയരുടെ രക്തം പവിത്രമാക്കിയ കൊടിയാണിത്. ഈ പതാകയുടെ നാമത്തിൽ ലോകത്തെവിടെയുമുള്ള സ്വാതന്ത്ര്യപ്രേമികളോട് ഈ പോരാട്ടത്തെ പിന്തുണയ്ക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു, മാഡം ഖാമ തുടർന്നു പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന പട്ടിണിയും ദാരിദ്ര്യവും മർദ്ദനവും ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ ദാഹവും ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു കാമയുടെ ലക്ഷ്യം. സ്റ്റട്ട്ഗാർട്ട് സമ്മേളനത്തിൽ പതാക ഉയർത്തിയതോടെ ആ ധീരവനിത തൻ്റെ ലക്ഷ്യത്തിൽ വിജയം നേടുകയും ചെയ്തു. ഇന്ത്യയുടെ ദേശീയ വിമോചന പ്രസ്ഥാനത്തെ എല്ലാ ഭീകരമാർഗങ്ങളും സ്വീകരിച്ച് അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരുന്ന ചരിത്രഘട്ടത്തിലാണ് യൂറോപ്യൻ മണ്ണിൽ സ്വതന്ത്ര ഭാരത പതാക ഉയർത്തുക എന്ന സാഹസികമായ നടപടിക്ക് മാഡം ഖാമ മുതിർന്നത്. 1911 ആഗസ്റ്റ് 21, ലിയാനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രശസ്ത ചിത്രം മൊണാലിസ പാരീസിലെ അതീവ സുരക്ഷിതമായ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്ന് അതിവിദഗ്ധമായി 1911 ആഗസ്റ്റ് 21 മോഷ്ടിക്കപ്പെട്ടു. 1507 ഡാവിഞ്ചി പൂർണ്ണമായും രചിച്ച അത്യപൂർവ ചിത്രങ്ങളിലൊന്നായ മൊണാലിസ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പെയിൻറ്റിംഗായാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. സൃഷ്ടിക്കപ്പെട്ട നാളുകൾ മുതൽ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മോഡലിൻ്റെ ജീവിതകഥയും അവാച്യവും വിശ്വവൈശ്യവുമായ മന്ദഹാസ്യവുമാണ് പ്രശസ്തിക്ക് കാരണം. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കപ്പെട്ട ചിത്രത്തിൻ്റെ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം 2 വർഷത്തേക്ക് വിജയിച്ചില്ല. കണ്ടെത്തിയപ്പോഴാകട്ടെ, ഉദ്യോഗപൂർണമായ ഒരു അപസർപ്പക കഥയിലെ നായകനോ പ്രതിനായകനോ ആയി അയാൾ ലോക കലാചരിത്രത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് കെ ജെ യേശുദാസ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 wicket ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്ഥാപകരുമായും സിഇഒമാരുമായും സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കൃഷി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സ്റ്റാർട്ടപ്പുകളോട് നിർദ്ദേശിച്ചു. സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നിക്കുൽ കോസ്മോസ്, പിക്സൽ, ധ്രുവ സ്പേസ് തുടങ്ങിയ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് രാജ്യം അതീവ പ്രാധാന്യം നൽകുന്നതായി കേന്ദ്ര സർക്കാർ.

0: യാർഡിലാണ് ചടങ്ങ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിനും ആത്മനിർഭർ ഭാരത് എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഇന്ത്യയുടെ യാത്രയിലെ സുപ്രധാനമായ നേട്ടമാണിത്. തീരദേശ ജലമേഖലകളിലെ ആന്റി സബ്മറൈൻ വാർഫെയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് മംഗ്രോൾ. ജലാന്തർ നിരീക്ഷണം, തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും, കുറഞ്ഞ തീവ്രതയുള്ള സമുദ്ര പ്രവർത്തനങ്ങൾ തുടങ്ങി നിർണായക ദൌത്യങ്ങൾ നിർവഹിക്കാൻ കപ്പലിന് കഴിയും. മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വാർഫെയർ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകും.
0: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കർഷകരിൽ നിന്നും പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. ഓണക്കാലത്ത് വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയതായി എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് വകുപ്പ് ഈ മാസം 1 മുതൽ നടത്തിവരുന്ന ഓണക്കാല പരിശോധനയിലൂടെ ഇതുവരെ 6977 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവിധ ചെക്ക് പോസ്റ്റുകളിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളുടെ സേവനം വിന്യസിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതിനു പുറമെ ഓൺലൈൻ വിപണന കേന്ദ്രങ്ങളുടെ ഗോഡൌണുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പൂ മാർക്കറ്റുകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ തോവാള. ഓണക്കാലത്ത് തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: അത്തം തുടങ്ങിയത് മുതൽ തോവാളയിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് സജീവമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഓണവിപണി. തിരുവോണത്തിന് മുൻപ് തന്നെ ടൺ കണക്കിന് പൂക്കളാണ് തോവാളയിൽ നിന്ന് മാത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വൈവിധ്യങ്ങളായ പൂക്കൾ ലഭിക്കുമെന്നതാണ് തോവാള ഗ്രാമത്തിലെ പൂക്കളുടെ പ്രത്യേകത. ചാലപാളയം ഉൾപ്പെടെ ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിൽ പൂക്കച്ചവടം സജീവമായി തുടരുകയാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പുഷ്പകൃഷിക്ക് ലഭിച്ച പ്രോത്സാഹനമാണ് തോവാളയിലെ പൂവിപണിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിനും തോവാളയിലെ പൂവിപണിക്ക് വലിയൊരു പങ്കുണ്ട്.
0: ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന വ്യാപാരമേളയും പ്രദർശനവും മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 100-ലധികം സ്റ്റാളുകളാണ് ഓഗസ്റ്റ് 30 വരെ നടക്കുന്ന മേളയിൽ ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലോക്ഭവനിൽ പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചൻ സ്മൃതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഗ്രന്ഥശാലയിൽ 10,000-ത്തിലധികം പുസ്തകങ്ങളാണ് ഉള്ളത്. ലോറിയിൽ നിന്നും ഇരുമ്പ് കമ്പികൾ തെറിച്ചു വീണ് തൃശൂർ കുട്ടനെല്ലൂരിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ പി ജോണാണ് മരിച്ചത്. ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പുറത്തേക്ക് തെറിച്ച കമ്പികൾ ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ടാണ് നട തുറക്കുക. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഹരിത കർമ്മസേനാംഗങ്ങളുടെ ഓണം ബോണസ് 1250 നിന്നും 1500 രൂപയായി വർദ്ധിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കി. 37,481 ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺസ് നേടി. ആലപ്പി റിപ്പിൾസ് 12.5 ഓവറിലാണ് ലക്ഷ്യം മറികടന്നത്. FIH ഹോക്കി ലോകകപ്പ് രണ്ടാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ബാഡ്മിന്റൺ വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയം.

0: ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 3 പോയിന്റ് ഉയർന്ന് 77,541 നിഫ്റ്റി 20 പോയിന്റ് നേട്ടത്തിൽ 24,252 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. രാവിലെ 880 രൂപ വർദ്ധിച്ച് പവന് 117,680 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ ഉയർന്ന് 118,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടുതൽ മേഖലകളിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മംഗ്രോൾ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കൃഷിവകുപ്പിന്റെ 2,000 കർഷക ചന്തകൾക്ക് നാളെ തുടക്കമാകും. ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വിൽപ്പനയും തടയുന്നതിനായി ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. ഭക്ഷ്യസുരക്ഷാ പരിശോധനയും സംസ്ഥാനത്ത് ശക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: സാന്ദ്യരാഗങ്ങൾ.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം തോമാശ്ലീഹ.

സന്ധ്യയുടെ സുഖത ചാരുത പാട്ടിലൂടെ സമ്മോഹനമാകുന്നു. ചിത്രം ശബരിമല ശ്രീ അയ്യപ്പൻ. ആലാപനം കെ ജെ യേശുദാസും സംഘവും.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
0: ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നാടിന്റെ ഭാഗധേയമായ ഒരാൾ, രാഷ്ട്രീയ രംഗത്തെ അപരാജിതൻ, വെള്ളനാട് ശശി. കേൾക്കാം കരുണാസായി റേഡിയോയിൽ വെള്ളനാട് ശശിയുമായി പ്രത്യേക അഭിമുഖം. അവിട്ടം നാളിൽ രാവിലെ 11 മണി മുതൽ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: ഈ നാട്ടിലെ വീടൊക്കെ അടിച്ചു പൂട്ടിയിട്ട് ഇവിടെ തനിച്ച് താമസിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ?
1: നാട്ടിലങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല.
0: അപ്പൊ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?

പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ മഞ്ചു കൂടിക്കൂടി വന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാവികരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച്, സുപ്രീംകോടതി. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. അതിർത്തി ചെക്ക്പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന ജാഗ്രത. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 20 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുമായും സ്ഥാപകരുമായും കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ബഹിരാകാശ മേഖലയ്ക്ക് ആഗോള പ്രതിഭകളെയും കമ്പനികളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി പശ്ചിമബംഗാളിലെത്തി. സിലിഗുരിയിലെത്തിയ അദ്ദേഹം സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും നിർവഹിച്ചു. അതിർത്തി സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പരമോന്നത മുൻഗണന നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകുന്ന മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശീയ മൊബൈൽ ഫോൺ ബ്രാൻഡുകളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും രാജ്യത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി സഹായകമായതായി അദ്ദേഹം പറഞ്ഞു.
1: Electronics manufacturing mein today we have about 25 lakh persons employed aur ye lagatar badh rahi hai. Electronics manufacturing, mobile phone manufacturing, that's growing rapidly aur aaj nirnay le rahe hain next phase of mobile phone manufacturing ka. Mobile phone manufacturing scheme ko approve kiya hai which we will be launching today.
0: നിയമ ബിരുദധാരികൾക്ക് ജുഡീഷ്യൽ സർവീസ് പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള നിർബന്ധിത പ്രാക്ടീസ് കാലപരിധി 3 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ച്, സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് AG മസിഹ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. 2025 May 25 2027 March 31 വിജ്ഞാപനം ചെയ്യുന്ന പരീക്ഷകൾക്ക് പ്രവൃത്തി പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം. ഇന്ത്യൻ നാവികരുടെയും കപ്പൽ ജീവനക്കാരുടെയും ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആക്രമണം നേരിട്ട കപ്പലുകളിൽ അകപ്പെട്ട ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു.
2: 2 ships which are foreign flagged, they have been hijacked. We are in touch with the authorities that are concerned in this, and we have 22 Indian nationals and all of them are reportedly safe, but we are looking into the matter, the welfare and safety of our seafarers and seafaring community, to which we attach very high importance.
0: ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ JSSC, CGL, CDPO പരീക്ഷകളുടെ നിയമനങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ജാർഖണ്ഡ് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ദീപക് റോഷന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടും JPSCയോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. തിരുവോണത്തിന് ഇനി 5 നാളുകൾ കൂടി മാത്രം. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മുതൽ ഓണാവധി ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഓണക്കാലത്ത് ചെക്ക്പോസ്റ്റുകളിൽ 24 മണിക്കൂർ പരിശോധന നടത്തും. വ്യാജമദ്യം, ലഹരി വസ്തുക്കളുടെ വ്യാപനം എന്നിവ തടയുന്നതിനായി അതിർത്തി ചെക്ക്പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം പൂനെയിൽ പുരോഗമിക്കുന്നു. സൈബർ സുരക്ഷ, നൂതന സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ഡിജിറ്റൽ ഇടവേളകൾ ഇല്ലാതാക്കുക, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ശേഷി വർദ്ധിപ്പിക്കുക, സുസ്ഥിര ഡിജിറ്റൽ പരിവർത്തനം സാധ്യമാക്കുക എന്നിവയിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു.
4: Over the past decade, BRICS has emerged as a leading platform for cooperation among emerging economies, representing nearly half of humanity and an immense reservoir of talent and innovation. Our focus must now evolve from building institutions to delivering measurable outcomes and from exchanging experiences to implementing collaborative initiatives.
0: ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിനും ജയ്പൂരിൽ ഇന്ന് തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് നാളെ തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഇന്ത്യയും ബ്രസീലും തമ്മിൽ ധാരണയായി. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും ബ്രസീൽ മന്ത്രി ഫ്രെഡറിക്കോ ഡി സിക്കേറ ഫിൽഹോയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. ഡിജിറ്റൽ നവീകരണത്തിനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്താനും പുത്തൻ സാങ്കേതിക വിദ്യകളിൽ സഹകരണം വളർത്താനും കരാർ സഹായകമാകുമെന്ന് ടെലികോം വകുപ്പ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2030-ഓടെ ഇന്ത്യൻ മെഡ് ടെക് മേഖല 20 ശതകോടി ഡോളറിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സാങ്കേതിക മുന്നേറ്റങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതും പ്രാപ്യവും ഉയർന്ന ഗുണനിലവാരമുള്ളതുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് മുന്നേറാൻ ഇന്ത്യയ്ക്ക് മികച്ച അവസരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് CII ഗ്ലോബൽ മെഡ് ടെക് ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. FIH ഹോക്കി ലോകകപ്പ് 2-ാം പൂൾ ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ വനിതാ ടീം നെതർലൻഡ്സിനെ നേരിടുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചാണ് ഇന്ത്യൻ വനിതാ സംഘം 2-ാം റൌണ്ടിൽ പ്രവേശിച്ചത്. മത്സരത്തിന്റെ പുതിയ ഫോർമാറ്റ് പ്രകാരം പൂൾ ഇയിൽ മികച്ച പ്രകടനം നടത്തുന്ന 2 ടീമുകൾക്ക് സെമിഫൈനലിന് യോഗ്യത നേടാനാവും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ദൂരദർശന്റെ DD മോർണിംഗ് ഷോയിലെ അഭിമുഖത്തിനിടെ ഇറങ്ങിപ്പോയി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ദൂരദർശന്റെ മോർണിംഗ് ഷോയിൽ RBI ഗവർണർ പങ്കെടുത്തിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 15 പോയിന്റ് താഴ്ന്ന് 77,522-ലും നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,234-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കൂടി. പവന് 1,680 രൂപ വർദ്ധിച്ച് 118,480 രൂപയും ഗ്രാമിന് 14,810 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ മൌറീഷ്യസ് ഊർജ്ജ സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പരമ്പരാഗത പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ശുദ്ധ സുസ്ഥിര ഇന്ധന മേഖലകളിലേക്ക് ഇന്ത്യയും മൌറീഷ്യസും തങ്ങളുടെ ഊർജ്ജ പങ്കാളിത്തം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഭാവിയിലെ ഊർജ്ജ സുരക്ഷയിലും ഹരിത ഇന്ധനങ്ങളിലുമായിരിക്കും ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

ചിത്രം എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്, രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്, ആലാപനം കെ എസ് ചിത്ര.

ഞാൻ മാത്രം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ബയോസ്കോപ്പിലിനി ധ്വനി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം നൌഷാദ് അലി, ആലാപനം കെ ജെ യേശുദാസും പി സുശീലയും.

കൂടെവിടെ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് ONV, സംഗീതം ജോൺസൺ, ആലാപനം S. ജാനകി.

മൂർഖൻ എന്ന ചിത്രത്തിനു വേണ്ടി ബി മാണിക്യം രചന നിർവഹിച്ച് എ ടി ഉമർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം ഇതാ ഒരു ധിക്കാരി. രചന പൂവച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമർ. ആലാപനം കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന നിർവഹിച്ചത് അൻവർ സുബൈർ. സംഗീതം കെ ജെ ജോയ്. ആലാപനം വാണി ജയറാമും ഇടവ ബഷീറും സംഘവും.

കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ചിത്രം കടത്തനാട്ടുമാക്കം.

ഇനി ഹർഷബാഷ്പം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഖാൻ സാഹിബ്, സംഗീതം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം റൌഡി രാജമ്മ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം എത്തീം എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസ്, രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസൈ റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണസായി റേഡിയോ ടൈം ചേഞ്ച്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9:00. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് ഡോക്ടർ എം എസ് വല്യത്താനെ കുറിച്ച് കേൾക്കാം. നവതിയിലെത്തിയ ശേഷം വിട പറഞ്ഞ സഫലവും സംഭവബഹുലവുമായ ജീവിതം കൊണ്ട് അനുഗ്രഹീതനായിരുന്നു ഭാരതത്തിന്റെ എക്കാലത്തെയും പ്രശസ്തനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന ഡോക്ടർ എം എസ് വല്യത്താൻ. രാജ്യത്തെ ആരോഗ്യ ചികിത്സാ രംഗത്ത് വേറിട്ട വഴിയിലൂടെ യാത്ര ചെയ്ത അപൂർവ മസ്തിഷ്കത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കർമ്മകുശലതയുടെയും ഉടമയായിരുന്നു ഡോക്ടർ വല്യത്താൻ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ഇപ്പോഴും എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പല നേട്ടങ്ങളും. സാധാരണക്കാർക്ക് പ്രാപ്യമായ കൃത്രിമ ഹൃദയവാൽവിന്റെ നിർമ്മാണത്തിൽ തുടങ്ങിയ ആ പരിശ്രമം ഹൃദയധമനിയുടെ തടസ്സങ്ങൾ മാറ്റാനുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രഥമ തദ്ദേശീയ ധമനി വല അഥവാ സ്റ്റെന്റ് നിർമ്മിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയുടെ പ്രയാണത്തിൽ പുതിയ ചരിത്രം എഴുതിച്ചേർത്തിരിക്കുകയാണ്. ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് എൻഡോമയോകാർഡിയൽ ഫൈബ്രോസിസിൽ തുടങ്ങിയ പുതിയ സമീപനം ഹൃദയപരാജയ ചികിത്സയുടെ നവീന പരിഹാരങ്ങൾ തേടിയുള്ള അന്വേഷണങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ആരോഗ്യ ചികിത്സാ മേഖലയുടെ അഭിമാനമായ ശ്രീചിത്രയുടെ സ്ഥാപക ഡയറക്ടർ പദവിയിൽ ഇരുന്നുകൊണ്ട് കൈവരിച്ച 20 വർഷക്കാലത്തെ ബഹുമുഖ നേട്ടങ്ങൾ പിന്നെയും 5 വർഷം മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ ആദ്യ വൈസ് ചാൻസലർ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം തുടർന്നു. ജ്ഞാനത്തിന്റെ പ്രകാശഗോപുരമായിരുന്ന വല്യത്താൻ എന്ന ആ മഹാമനീഷിയുടെ ഈ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് തന്റെ കുടുംബ പശ്ചാത്തലവും വിദ്യാഭ്യാസ നേട്ടങ്ങളും നാട്ടിലെയും വിദേശത്തെയും പഠന പരിശീലനങ്ങളും വലിയ പിന്തുണ നൽകി.

കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസത്തിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1951 തുടങ്ങിയ ആദ്യ MBBS ബാച്ചിലെ വിദ്യാർത്ഥിയായി വലിയതാൻ ചേരുകയും 1956 തന്നെ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. വലിയതാന്റെ തുടർന്നുള്ള പഠനം വിദേശ രാജ്യങ്ങളിലായിരുന്നു നടന്നത്. എഡിൻബർഗ് ഫെലോഷിപ്പോടെ ഇംഗ്ലണ്ടിലെ ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിലെ സർജറി വിഭാഗത്തിൽ സർജിക്കൽ പരിശീലനവും റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് എഡിൻബർഗിൽ നിന്ന് ഫെലോഷിപ്പും ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1960 മാസ്റ്റേഴ്സ് ബിരുദവും നേടി. അതിനുശേഷം ചണ്ഡിഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ചുകാലം ജോലി നോക്കി. തുടർന്ന് ഹൃദയശാസ്ത്രക്രിയ ഉപരിപഠനവും പരിശീലനവും അമേരിക്കയിലെ ജോൺസ് ഹോപ്കിൻസ്, ജോർജ് വാഷിംഗ്ടൺ, ജോർജ് ടൌൺ യൂണിവേഴ്സിറ്റികളിൽ നിന്നും നേടി. തുടർന്ന് 1970 റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻ സർജൻ എന്ന പദവി കാനഡയിൽ നിന്ന് കരസ്ഥമാക്കി. ആ സമയത്താണ് കൃത്രിമ ഹൃദയവാൽവ് ലോകത്താദ്യമായി ഉപയോഗത്തിൽ വരുത്തിയ ജോർജ് ടൌൺ യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത ഹൃദ്രോഗ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ചാൾസ് എ ഹാഫ് നഗലിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിനോടൊപ്പവും വിൻസെന്റ് എൽ ഗോട്ടിനൊപ്പവും ഫെലോ ആയി പ്രവൃത്തി പരിചയം നേടുന്നത് അതിനുശേഷമാണ്. കേരളത്തിൽ തിരിച്ചുവന്നപ്പോൾ ഭാരതത്തിൽ ആദ്യമായി കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കുന്നതിനുള്ള ആശയം ജനിക്കുന്നതും പ്രവൃത്തികൾ തുടങ്ങാനുള്ള നിമിത്തമായതും ആ പാരസ്പര്യമാണ്.

ചണ്ഡിഗഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1964 പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ഡെന്റൽ സർജറി വകുപ്പിൽ സർജനായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ ആഷിമ 30-കാരനായ വല്യത്താന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ ആന്തോളനം സൃഷ്ടിച്ചത്. ലൈബ്രറിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും പരസ്പരം അനുരാഗബദ്ധരായി. കാര്യങ്ങൾ ആഷിമയുടെ മാതാപിതാക്കൾ അറിഞ്ഞപ്പോൾ ആ പ്രണയത്തിന്റെ നീരൊഴുക്കിന് ഭാരത വിഭജനത്തിന്റെ മുറിപ്പാട് ഒരു തടസ്സകാരണമായി. വിഭജനകാലത്ത് ലാഹോറിൽ നിന്ന് ഭാരതത്തിലേക്ക് കുടിയേറിയ ആഷിമയുടെ കുടുംബത്തിന് കേരളത്തെക്കുറിച്ചോ അവിടെയുള്ള ആൾക്കാരെക്കുറിച്ചോ യാതൊരു പിടിപാടുമില്ലായിരുന്നു. ആ സമയത്താണ് പഞ്ചാബിൽ ഗവർണറായി പ്രവർത്തിച്ചറിയപ്പെട്ടിരുന്ന ശ്രീ പട്ടം താണുപിള്ള വല്യത്താന്റെ സഹായിയായി മാറുന്നത്. വല്യത്താന്റെ ആവശ്യപ്രകാരം പഞ്ചാബിൽ നിന്ന് സ്ഥലം മാറിയെങ്കിലും പട്ടം താണുപിള്ള ആഷിമയുടെ അച്ഛന് വല്യത്താന്റെ കുടുംബ പശ്ചാത്തലം വിശദീകരിച്ച് കത്തെഴുതി. അങ്ങനെയാണ് അവരുടെ പ്രേമവല്ലരി പൂവണിയുന്നത്. ആ ദാമ്പത്യത്തിൽ രണ്ടു മക്കൾ പിറന്നു, മനീഷും മന്നയും. ഡോക്ടർ ആഷിമ മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഓർത്തഡോണ്ടിക് പ്രൊഫസറായി വിരമിച്ചു. മകൾ ഡോക്ടർ മന്ന വല്യത്താൻ മണിപ്പാൽ യൂണിവേഴ്സിറ്റി പാത്തോളജി പ്രൊഫസർ. ഡോക്ടർ മനീഷ് വല്യത്താൻ അമ്മയുടെ പാത തുടർന്നു. അമേരിക്കയിലെ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഡെന്റൽ സ്കൂളിൽ അസോസിയേറ്റ് പ്രൊഫസറായി പ്രവർത്തിക്കുന്നു.

ഭാരതത്തിലെ ആദ്യകാല ഹൃദയശസ്ത്രക്രിയ വിദഗ്ധരിൽ പ്രധാനിയായ ഡോക്ടർ കെ എം ചെറിയാനൊപ്പം മദ്രാസിൽ പ്രവർത്തിച്ചു വരുമ്പോഴായിരുന്നു കേരള മുഖ്യമന്ത്രി വലിയ താനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യമേഖലയ്ക്ക് തന്റേതായ സംഭാവന നൽകണമെന്ന തീക്ഷ്ണമായ ആഗ്രഹവും ഡോക്ടർ കെ എം ചെറിയാന്റെ പ്രേരണയും ഡോക്ടർ വലിയ താനെ കേരളത്തിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ ന്യൂറോളജി, ന്യൂറോ സർജറി, കാർഡിയോളജി, കാർഡിയാക് സർജറി എന്നീ വിഭാഗങ്ങൾക്കുള്ള ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അന്നത്തെ എല്ലാ ഡോക്ടർമാരുടെയും സ്വപ്നമായിരുന്നു. അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അന്നത്തെ മെഡിക്കൽ കോളേജ് കാർഡിയോ തൊറാസിക് സർജറി പ്രൊഫസർ ഡോക്ടർ പി കെ ആർ വാര്യരും ന്യൂറോ സർജറി പ്രൊഫസർ ഡോക്ടർ എം സാംബശിവനും കലവറയില്ലാത്ത പിന്തുണയുമായി കൂടെയുണ്ടായിരുന്നു. ആ സമയമൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ മേശപ്പുറത്ത് സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ചെറിയൊരു മാതൃക ഉണ്ടാക്കി വെച്ചിരുന്നു.

ഡോക്ടർ വല്യത്താന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും അതേസമയം വെല്ലുവിളിയുമായിരുന്നു ആ തീരുമാനം. ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന ഡോക്ടർ വല്യത്താൻ ശ്രീചിത്രയുടെ ഡയറക്ടറായി സ്ഥാനമേൽക്കുന്നത് 1974 ഒക്ടോബർ 1 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീചിത്ര തിരുനാളിന്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി തിരുവനന്തപുരത്തെ രാജകുടുംബം എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശ്രീചിത്ര ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെയും ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിന്റെയും നിയന്ത്രണമില്ലാത്ത ഒരു സ്വതന്ത്ര സ്ഥാപനമായി മാറുന്നത്. അവിടുത്തെ പ്രവർത്തന രീതിയിലും മാറ്റങ്ങളുണ്ടായി. രാവിലെ 8 ആരംഭിച്ച് 4 അവസാനിക്കുന്ന പൂർണ്ണസമയ പ്രവർത്തനം. ഡോക്ടർമാർക്ക് വീട്ടിൽ സ്വകാര്യ പരിശോധനയ്ക്ക് അനുവാദം നൽകാതെ ഉയർന്ന ശമ്പളം നൽകി. ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം. അതോടൊപ്പം തന്നെ തുടർച്ചയായി ജോലി ചെയ്യുന്നവർക്ക് 5 കൂടുമ്പോൾ 1 സെബാറ്റിക് ലീവ്, കുറഞ്ഞ ചാർജ് ഈടാക്കി എല്ലാ ജീവനക്കാർക്കുമുള്ള ആശുപത്രി ക്യാൻറ്റീൻ, കോൺഫറൻസിൽ പങ്കെടുക്കാൻ അവധി, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പരിശീലനം നേടാനുള്ള അവസരം, ന്യൂറോളജി, കാർഡിയോളജി എന്നീ വിഷയങ്ങളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സ്, ജേണലുകളിൽ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള പിന്തുണ,

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം.
2: ഈ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയായി കുറച്ചു വർഷം കൊണ്ട് ശ്രീചിത്രയെ ഡോക്ടർ വല്യത്താൻ മാറ്റിയെടുത്തു. വളരെ പ്രസിദ്ധനും പ്രഗത്ഭനുമായ ഡോക്ടർമാരെ ഒരുപാട് ശ്രമം നടത്തി കണ്ടെത്തി ശ്രീചിത്രയിലേക്ക് കൊണ്ടുവന്നത് ആശുപത്രിയുടെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. കാർഡിയോതറാസിക് സർജറിയിൽ മോഹൻ സിംഗ്, നീലകണ്ഠൻ, ഉണ്ണികൃഷ്ണൻ, എസ് ശ്യാംകൃഷ്ണൻ, ശിവ കെ നായർ, കൃഷ്ണ മനോഹർ. കാർഡിയോളജിയിൽ കെ ജി ബാലകൃഷ്ണൻ, വെങ്കടാചലം, രാമകൃഷ്ണപിള്ള, ആർ സുബ്രഹ്മണ്യൻ, ജെ എം തരകൻ തോമസ്, ടൈറ്റസ് എസ് ശിവശങ്കരൻ, ന്യൂറോളജിയിൽ സഞ്ജീവ് തോമസ്, സുരേഷ് നായർ എന്നിവരെ ഡോക്ടർ വല്യത്താൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു നൽകി.

ഭാരതത്തിന് ഒരിക്കലും അതിന് കഴിയില്ല എന്നായിരുന്നു. അതൊന്നും പക്ഷേ ഡോക്ടർ വല്യത്താന്റെ ടീമിനെ പിന്തിരിപ്പിച്ചില്ല. അവർ നാലാമത്തെ പരീക്ഷണത്തിനും തയ്യാറായി. അത് 3-4 മാസം കൊണ്ട് വിജയമായി കലാശിച്ചു.

1990 December 6 ആദ്യമായി ചിത്ര ഹൃദയവാൽവ് വലിയതാന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി വെള്ളറക്കാട് 38 വയസ്സുകാരൻ കെ ഡി മുരളീധരൻ എന്ന രോഗിയിൽ സൌജന്യമായി തുന്നിപ്പിടിപ്പിച്ചതും വലിയ വിജയമായി മാറിയതും. വിദേശത്തു നിന്ന് വാൽവ് കാത്തിരുന്ന് കിട്ടാതെ വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ചിത്ര വാൽവ് ഉപയോഗിച്ചു നോക്കാൻ മുരളിയോട് സമ്മതം ചോദിച്ചു. സമ്മതം നൽകിയപ്പോൾ വലിയതാൻ കസേരയിൽ നിന്ന് എണീറ്റ് വന്ന് മുരളിയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായി മുരളിക്ക് മാറാൻ കഴിഞ്ഞു. ആ സർജറിക്ക് ഈ ഡിസംബർ വരുമ്പോൾ 34 വർഷം തികയും. തുടർന്നാണ്

ടി ടി കൃഷ്ണനാചാരി ഫാർമസ്യൂട്ടിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ടി ടി കെ ചിത്ര വാൽവ് എന്ന പേരിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വാൽവ് വിപണിയിലിറക്കുന്നത്. ഭാരതത്തിലും വിദേശത്തുമായി 1.5 ലക്ഷത്തിലേറെ രോഗികളുടെ ഹൃദയത്തിൽ ആ വാൽവ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അടിസ്ഥാന ഗവേഷണം നടക്കില്ലെന്നും നടന്നാൽ തന്നെ അത് ഉൽപ്പന്നങ്ങളായി വിപണിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുമുള്ള ധാരണ ഡോക്ടർ വല്യത്താൻ തിരുത്തിക്കുറിച്ചു. കൂടാതെ വാസ്കുലാർ ഗ്രാഫ്റ്റ്, ബ്ലഡ് ബാഗ്, ഓക്സിജൻ ജനറേറ്റർ, കാർഡിയോട്ടമി തുടങ്ങിയ ഡിസ്പോസിബിൾ ഉപകരണങ്ങളും ശ്രീചിത്ര ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം വികസിപ്പിച്ചു. ലോകത്തിലെ പ്രമുഖ മെഡിക്കൽ ഗവേഷണ സ്ഥാപനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തു.

വലിയത്താന്റെ വാക്ക് വിശ്വസിച്ച് മണിപ്പൂർ കെയ്ഡറിൽ IAS ഉദ്യോഗസ്ഥനായിരുന്ന സി ബാലഗോപാൽ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് പെൻപോൾ എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി. ചിത്രയുടെ ബ്ലഡ് ബാഗ് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തി. തുടർന്ന് പെൻപോൾ ഭാരതത്തിലെ ഒന്നാമത്തെ ബ്ലഡ് ബാഗ് നിർമ്മാതാക്കൾ എന്ന സ്ഥാനം നേടിയെടുത്തു. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തെ വിപ്ലവം വലിയത്താൻ സാധ്യമാക്കിയത് ചിത്രയിലെ ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് അടിവരയിട്ടു തന്നെ പറയാം. കേരളത്തിൽ റൊമാറ്റിക് വാദപ്പനി അഥവാ റൊമാറ്റിക് ഫീവറും റൊമാറ്റിക് ഹൃദ്രോഗം അഥവാ റൊമാറ്റിക് ഹാർട്ട് ഡിസീസും 80s അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയായിരുന്നു. അനവധി രോഗികൾ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും അത് ചെയ്യാനാവാതെ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയം. ശ്രീചിത്രയിൽ നിന്ന് പോലും ശസ്ത്രക്രിയയുടെ കാലതാമസം അറിയിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ പോവാനുള്ള നിർദ്ദേശം OP ടിക്കറ്റിൽ കുറിച്ചുകൊടുത്തിരുന്നു. ആ സമയത്ത് കേരളത്തിൽ വാൽവ് സർജറി ചെയ്യുന്ന ആശുപത്രികളും അതിന് പരിചയമുള്ള ഡോക്ടർമാരും വളരെ കുറവായിരുന്നു. വളരെ അപൂർവമായി ചെയ്ത വാൽവ് സർജറികൾക്ക് പുറമേ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന സ്റ്റാർ എഡ്വേർഡ്, ജോക്ക് ഷെയ്ലി തുടങ്ങിയ വളരെ വില കൂടിയ വാൽവുകളാണ് ഉപയോഗിച്ചിരുന്നത്. വാൽവ് സർജറിക്ക് ധനസഹായത്തിന് അപേക്ഷിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സഹായധനമായി വെറും 20,000 രൂപയായിരുന്നു അന്ന് നൽകിയിരുന്നത്. അത് സർജറിക്ക് ഒരിക്കലും മതിയായിരുന്നില്ല. സർജറി നടക്കാതെ വരുമ്പോൾ ഉപയോഗിക്കാത്ത ആ തുക കേന്ദ്ര ഫണ്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയിരുന്നു. ഈ സമയത്താണ് ഹൃദ്രോഗ വകുപ്പിന്റെ പിന്തുണയോടെ റൊമാറ്റിക് ഹൃദ്രോഗികളുടെയും അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെയും ഒരു സംഘടന റൊമാറ്റിക് ഹാർട്ട് ക്ലബ് 1997 രൂപീകരിക്കപ്പെട്ടത്. ഡോക്ടർ വലിയത്താൻ ശ്രീചിത്രയിൽ നിന്ന് 1994 വിരമിച്ച ശേഷം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി സേവനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് സംസ്കൃതം പഠിച്ചത്, ആയുർവേദ ചികിത്സാശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയത്. അതേ തുടർന്ന് ആധുനിക സയൻസിന്റെ സഹായത്തോടെ വേണം ആയുർവേദ ഗവേഷണമെന്നും അത് ആയുർവേദ ചികിത്സ മെച്ചപ്പെടുത്തുമെന്നും വലിയത്താൻ വിശ്വസിക്കുകയും അത് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ CSIRന്റെ സഹായത്തോടെ ആര്യവൈദ്യശാലയിൽ നടന്ന പഠനങ്ങളുടെ ഉപദേഷ്ടാവ് വലിയത്താനായിരുന്നു. എ സയന്റിഫിക് ഇനിഷ്യേറ്റീവ് ഇൻ ആയുർവേദ എന്നൊരു സംരംഭത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു.

പല വിദേശ ജേണലുകളിലും പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ടാസ്ക് ഫോഴ്സ് ഓൺ ആയുർവേദിക് ബയോളജി എന്ന പേരിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ കീഴിൽ ഇത് വലിയ വിഭാഗമായി മാറി. അങ്ങനെ ആയുർവേദിക് ബയോളജി എന്ന നാമം ആദ്യമായി ഉണ്ടാക്കിയതും പറഞ്ഞതും വലിയത്താനാണ്. ഇന്ത്യയിലെ IITകളിൽ ആയുർവേദ ബയോളജിയെക്കുറിച്ച് അനവധി പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തി. ആയുർവേദം പഠിക്കാൻ വൈദ്യൻ രാഘവൻ തിരുമുൽപ്പാടിന്റെ മുന്നിലെത്തിയ വലിയത്താന് ആദ്യം സംസ്കൃതം പഠിക്കാനുള്ള ഉപദേശമാണ് കിട്ടിയത്. ആശ്രമത്തിന്റെ ഫലമായി അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക കുതികൾക്കും ഭാരതത്തിനും നൽകിയ എടുത്തു പറയേണ്ട വലിയ സംഭാവനയാണ് ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ എന്നിവരുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള മൂന്ന് ബൃഹത് ഗ്രന്ഥങ്ങൾ. അദ്ദേഹം തന്റെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റൈലോമെട്രി ഉപയോഗിച്ചുള്ള അഷ്ടാംഗ ഹൃദയത്തിന്റെ പഠനം, ആയുർവേദത്തിലെ രണ്ടു മധ്യവർഗ ഔഷധങ്ങൾക്ക് അൽഷിമേഴ്സ് രോഗം തടയാനുള്ള കഴിവ് എന്നിവയായിരുന്നു അദ്ദേഹം അവസാനം നടത്തിക്കൊണ്ടിരുന്നത്. ഭാരതത്തിൽ നിന്ന് പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി ബഹുമതികളും വിദേശത്തുനിന്ന് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഷെവലിയർ സ്ഥാനം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ച വലിയത്താൻ തന്റെ ഹൃദയത്തോട് ചേർത്തുവെക്കുന്ന ബഹുമതി പഫിയോപ്പിഡിലം MS വലിയത്താൻ എന്ന പേരാണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ പ്രസിഡന്റായിരുന്നപ്പോൾ നൽകിയ ഓർമ്മകൾക്കും സേവനത്തിനും നന്ദിയായിട്ടാണ് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ വികസിപ്പിച്ചെടുത്ത ഓർക്കിഡിന് ഡോക്ടർ വലിയത്താന്റെ പേര് നൽകി ആദരിച്ചിരിക്കുന്നത്. യുവതലമുറയെ അങ്ങേയറ്റം പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു ഡോക്ടർ വലിയത്താൻ. ഡോക്ടർ ബി ഇക്ബാലിനെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാക്കാനുള്ള സെലക്ട് കമ്മിറ്റിയിൽ അംഗമായിരുന്നു അദ്ദേഹം. തികഞ്ഞ മനുഷ്യസ്നേഹിയും ഹൃദയാലുവുമായ വ്യക്തിയെന്ന നിലയിലും ഭാരതത്തിന്റെ പാരമ്പര്യത്തിലും കഴിവിലും അഭിമാനം കാത്തുസൂക്ഷിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും പ്രതിഭാധനനായ ഡോക്ടർ എന്ന നിലയിലും ഡോക്ടർ MSV ക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരിടമെന്നുമുണ്ടാവും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖതമി രാത്രിയിലേക്ക് സുസ്വാഗതം. ഓർമ്മകൾക്ക് സുഗന്ധമുണ്ടാകുമോ? അങ്ങനെയാണ് കവിവാക്യം. സുഖതമായ ഓർമ്മകൾക്ക് സുഗന്ധമുണ്ടാവും. ഒരു മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ എത്രയെത്ര ഓർമ്മകൾ അല്ലേ? തലച്ചോറിലെ ഓർമ്മകളുടെ ഏകദേശ കണക്ക് എത്രയാണെന്നറിയാമോ? 2.5 പീറ്റാബൈറ്റാണ്. ഒരു പീറ്റാബൈറ്റ് എന്നാൽ 1 ബില്യൺ GB. അതായത് 3 ബില്യൺ മണിക്കൂറത്തെ തുടർച്ചയായ TV പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്താലും ഒടുങ്ങാത്ത സംഭരണശേഷി. എന്താ അല്ലേ നമ്മുടെ തലച്ചോറിൻ്റെ അവസ്ഥ? കേട്ടാലോ ഒരു പാട്ട്.

ജനിച്ച നാൾ മുതൽ ഇതുവരെയുള്ളതെല്ലാം അക്കമിട്ട് ഓർമ്മിക്കാനൊന്നും ആർക്കുമാവില്ല. ഒന്നാം ക്ലാസ് മുതൽ പി ജി വരെ പഠിച്ച കാര്യങ്ങൾ എല്ലാമൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ക്ലാസ് ടീച്ചർമാരെയൊക്കെ ഓർമ്മയുണ്ടാവും, എന്നാലും ചിലതൊക്കെ വിട്ടുപോകും. എല്ലാ അധ്യാപകരെയും അങ്ങനെ ഓർത്തു വയ്ക്കാനാവുമോ? അങ്ങനെ ഓർക്കാൻ കഴിയുന്ന ആളുകളുണ്ട് കേട്ടോ, ഒരാളെയും മറക്കില്ല. കടന്നുപോകുന്ന ജീവിതത്തിലെ കണ്ടുമുട്ടുന്ന വ്യക്തികളെ, സ്ഥലങ്ങളെ, സമയത്തെ അതേപടി ഓർക്കാൻ കഴിയുന്നവർ, എന്തോ അങ്ങനെയൊക്കെ ഓർത്തു വയ്ക്കുന്ന ആളുകളുണ്ട്. ഒരു പാട്ട് കേട്ടാലോ?

പഠിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് സ്ലേറ്റും മഷിപ്പച്ചയൊന്നുമല്ല, രാവിലത്തെ പ്രാർത്ഥനയും അസംബ്ലിയും ഒന്നുമല്ല. സത്യത്തിൽ അതൊന്നും ഓർമ്മയിലില്ലെന്ന് വേണം പറയാൻ. പക്ഷെ പലർക്കും അന്നത്തെ പ്രാർത്ഥനാ ഗീതങ്ങൾ വരെ ഇന്നും അറിയാം. ഞാൻ എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും എനിക്കതങ്ങോട്ട് കിട്ടുന്നില്ല. അമരം സിനിമ കണ്ടുകൊണ്ടിരുന്ന നേരം മുതൽ ഞാൻ ഓർക്കാൻ തുടങ്ങിയതാണ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ പ്രാർത്ഥനാ ഗീതം. ഇന്നും ഓർമ്മ വന്നിട്ടില്ല, പക്ഷെ അമരത്തിലെ ആ പാട്ട് അതെനിക്ക് ഓർമ്മയുണ്ട്. അതൊന്ന് കേട്ടാലോ?

സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് ചിതറിയ കുറേ കാഴ്ചകൾ ഓർമ്മയിൽ വരുന്നുണ്ട്. വ്യക്തമായ കാഴ്ച അതിലേതാണെന്ന് വെച്ചാൽ ലാബാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ച് സമ്മേളിച്ച ഒരു പടിഞ്ഞാറ്റുമുറിയായിരുന്നു അത്. അതിൻ്റെ മുക്കും മൂലയും ഇപ്പോഴും ഓർമ്മയിലുണ്ട്. മണം പോലും.

അധികമാരും കയറാത്ത ലൈബ്രറി ഒരറ്റത്ത്, അതിൻ്റെ അങ്ങേയറ്റത്ത് സ്റ്റോർ, ബുക്ക്, പേന, പേപ്പർ, ജോമെട്രി, അതിൽ കൂടുതലൊന്നും അവിടെ നിന്ന് വാങ്ങാൻ കിട്ടില്ല. പുസ്തകങ്ങളുടെ മണം സ്കൂൾ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ ആദ്യം അനുഭവിച്ചത്. ഏതു ലൈബ്രറിയിൽ കയറുമ്പോഴും ആ മണം അതിപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു പാട്ട് കേട്ടാലോ?

എഴുതാനുള്ള പ്രേരണ തന്നത് ബാലചന്ദ്ര സാറും ഇന്ദിരാദേവി ടീച്ചറുമാണ്. പഠിക്കാനുള്ള പ്രേരണയും ശാസനയും മാലിനി ടീച്ചറിൻ്റെതായിരുന്നു. മലയാളത്തിൽ ഞാൻ എഴുതിയതെല്ലാം വായിച്ചത് ഇന്ദിരാദേവി ടീച്ചറായിരുന്നു. ഭാഷയെയും സാഹിത്യത്തെയും അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടിരുന്ന ഒരാൾ. വളരെ ബോൾഡായിരുന്നു മാലിനി ടീച്ചറിനെ പോലെ. ഒരു പാട്ട് കൂടെ കേട്ടാലോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും പാലിക്കണം. അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓർക്കുക, ശ്രദ്ധിച്ചാൽ എന്തും അതിജീവിക്കാനാവും. ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
2: ഇവരെയൊക്കെ പോലെ തന്നെ മറക്കാൻ പറ്റാത്ത അധ്യാപകനായിരുന്നു വാസുദേവൻ പിള്ള സാർ. സ്കൂൾ പഠനകാലത്ത് അത്ഭുതപ്പെടുത്തിയ ജീനിയസ് ആരാണെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രൻപിള്ള സാറാണ്. ക്രിയേറ്റീവ് ജീനിയസ് ആയിരുന്നു ബേക്കർ സാർ. ഓർമ്മയിലൂടെ കടന്നുപോകുന്ന ഹെഡ്മിസ്ട്രസ്സുകളിൽ ഭയവും ബഹുമാനവും അച്ചമ്മ വർഗീസ് ടീച്ചറോടായിരുന്നു. വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പടിയിറങ്ങുമ്പോഴാണ് ഹെഡ്മിസ്ട്രസ്സായി ബാലാംബിക ദേവി ടീച്ചർ പടി കയറുന്നത്. എന്നെ പഠിപ്പിച്ചിട്ടില്ല, എന്നിട്ടൊരു മകനെപ്പോലെ ജീവിതകാലം മുഴുവൻ അവരെന്നെ സ്നേഹിച്ചു. അധ്യാപകരെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഇതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിലും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ കയറി വരും എന്നെനിക്ക് ഉറപ്പാണ്. അധ്യാപകരെക്കുറിച്ച് അവർ നമ്മളെ പഠിപ്പിച്ചതോർത്ത്, അവർ നമ്മളെ ശാസിച്ചതോർത്ത് വല്ലപ്പോഴും ഇങ്ങനെ ഓർക്കുന്നത് അത് സുഖദമായൊരു കാര്യം തന്നെയല്ലേ? ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

ഒരു കൂട്ടുകാരനെ പോലെ അന്നും ഇന്നും സ്നേഹിക്കുന്ന അധ്യാപകൻ കൃഷ്ണൻകുട്ടി സാറാണ്. പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഏറെ സ്നേഹത്തോടെ കണ്ടിരുന്ന അധ്യാപകർ വേറെയുമുണ്ട്. വത്സപ്പൻ സാർ, ഫസലുദ്ദീൻ സാർ, ശിവദാസംപിള്ള സാർ, ലളിത ടീച്ചർ, സുകുമാരൻ സാർ, KTSനെ കൂടാതെ ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന ഒരു സുരേഷ്ലാൽ സാർ ഉണ്ടായിരുന്നു. പകുതിയിലെപ്പോഴോ സ്ഥലം മാറിപ്പോയി. പക്ഷെ പഠിപ്പിച്ച ഫിസിക്സ് ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറാതെ നിൽപ്പുണ്ട്. ഒരു പാട്ടുകൂടി കേട്ടാലോ?

0: സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനി സൗഹൃദത്തെക്കുറിച്ചാണ്. ഞാനും സുജനും ബിജുവും ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചവരാണ്. പത്താം ക്ലാസ് എത്തിയപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. സുജൻ ഇന്നും ആത്മസുഹൃത്ത് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഠനകാലത്തെയുള്ള എത്രയെത്ര ആത്മബന്ധങ്ങൾ ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? പണ്ടൊന്നും പഠിച്ച കാലഘട്ടത്തിലെ കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടുന്ന അലുമിനിയൊന്നും നിലവിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും പഠിച്ചവർ ഒരുമിച്ച് കൂടാറുണ്ട്. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യം. ഔപചാരികതയില്ലാതെ അങ്ങനെ
1: ജീവിതത്തിലുണ്ടാക്കിയ
0: മാറ്റം
1: വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായ റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായ റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

അന്നൊന്നും സ്കൂൾ വെറും ടൂൾ മാത്രമായിരുന്നില്ല. അതിനപ്പുറം കുട്ടിയുടെ സമഗ്ര വികസനത്തിന് സാധ്യതകളെല്ലാം ഒരുക്കുന്ന ഒരു ഈറ്റില്ലമായിരുന്നു സ്കൂൾ. അത് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചായാലും പഠിക്കാത്ത കുട്ടിയെ സംബന്ധിച്ചായാലും ഒരുപോലെയായിരുന്നു. ബ്ലൂംസ് ടാക്സോണമി എന്നൊക്കെ പറയുന്നത് പ്രായോഗിക തലത്തിൽ അന്നേ നടന്ന ഭൂമികകളായിരുന്നു എല്ലാ സ്കൂളുകളും, സംശയമൊന്നുമില്ല. ഇന്നങ്ങനെയാണോ സ്കൂളുകൾ? എനിക്കറിഞ്ഞുകൂടാ. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. പഠിക്കുന്നവരെക്കുറിച്ചും അധികം അറിയില്ല, പഠിപ്പിക്കുന്നവരെക്കുറിച്ചും അധികം അറിയില്ല. ആകെ ഓർമ്മയിലുള്ളത് പഠിച്ച കാലഘട്ടത്തിലെ കുറേ ചിതറിയ കാര്യങ്ങളും പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളുമാണ്. പക്ഷെ അത് മതി ഒരു സ്കൂൾ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ, ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ. അതൊക്കെ ധാരാളമാണ്. ഒരു പാട്ട് കൂടി കേൾക്കാം.

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. നേരം ഒരുപാടായി, ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം, സുഖസുഷുപ്തി നേരുന്നു. കാരണം ഉന്മേഷത്തോടെ ഉണരണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഈ സമൂഹത്തിൻ്റെ ഭാഗമാകണം. ഈ സമൂഹത്തെ വിളിച്ചുണർത്തേണ്ട, ഈ സമൂഹത്തെ ഉയർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഉറക്കം വരുമ്പോൾ സുഖമായി ഉറങ്ങുക തന്നെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചു, ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇനി സുഖസുഷുപ്തിയിലേക്ക്. ശുഭരാത്രി നേരുന്നു. സുഖമായി ഉറങ്ങി ഉന്മേഷത്തോടെ ഉണർന്ന് പുതിയ പ്രഭാതത്തെ വരവേൽക്കുന്നതുവരെ വിട പറയുന്നു. സ്നേഹപൂർവം, മധുജൻ. സുഖദമീ രാത്രി.